ആകാശവാണി അനന്തപുരി എഫ് 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 21, കൊല്ലവർഷം 1201 ഇടവം 28, 2026 ജൂൺ 11 വ്യാഴാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 MHz LFM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു.
1: പരിശ്രമം ചെയ്യുകിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. KC കേശവപിള്ളയുടെ സുഭാഷിത രത്നാകരം എന്ന കാവ്യത്തിലെ ഈ വരികൾ സംസാരിക്കുന്നത് നിരന്തരമായ പരിശ്രമവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടെങ്കിൽ ആർക്കും വിജയതീരമണയുവാൻ സാധിക്കുമെന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ടിന് നേതൃത്വം നൽകിയ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വവിദ്യാലയമായ ഹാരോ സന്ദർശിക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രിയായ പൂർവ്വവിദ്യാർത്ഥിയെ സ്വീകരിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും നാടും ഒരുങ്ങി. വമ്പിച്ച അകമ്പടിയോടെ സ്വീകരിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞ ശേഷം യുവതലമുറയോട് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, യുവ സുഹൃത്തുക്കളെ ഒരിക്കലും പിൻവാങ്ങരുത്, ഒരിക്കലും ഒരിക്കലും ഒരിക്കലും. അത്രമാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പക്ഷേ ഓരോ വാക്കും ആവേശത്തോടും ധീരതയോടും കൂടിയാണ് പറഞ്ഞത്. നമ്മുടെ പരിശ്രമങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്തിരിയരുത്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനും തത്വചിന്തകനുമായ GK ചെസ്റ്റർട്ടന്റെ വാക്കുകളിൽ, എത്ര കഴിവ് കുറഞ്ഞവനായാലും ഏൽക്കുന്ന ജോലി നന്നായി ചെയ്യുക. ഭയപ്പെടുന്നവന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭയം നമ്മുടെ ശത്രുവാണ്. ബൈബിളിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 17:12 പറയുന്നു, ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ വിശ്വവിഖ്യാതനായ ഹിപ്പോക്രാറ്റസ് ഗ്രീസിൽ ആവിഷ്കരിച്ച അത്യാധുനിക വൈദ്യശാസ്ത്രം അടിവരയിട്ട് അംഗീകരിച്ചിട്ടുള്ള മഹാതത്വം ഇപ്രകാരമാണ്, കോപവും ഭയവും ആത്മാവിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ യൂറോപ്പിനെ അമേരിക്കയും കേബിൾ ലൈൻ കൊണ്ട് ബന്ധിപ്പിച്ച മഹാനായ സൈറസ് ഫീൽഡ് അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്, ഇതൊരിക്കലും സാധ്യമല്ല, വെറുതെ പണം ചെലവഴിക്കരുത്. എന്നാൽ ഈ വാക്കുകൾക്കൊന്നും അദ്ദേഹത്തെ തളർത്താനായില്ല. അദ്ദേഹം ചെവി കൊടുത്തില്ല. ആദ്യ പരിശ്രമത്തിൽ 320 മൈൽ കേബിൾ സ്ഥാപിച്ചെങ്കിലും മുറിഞ്ഞുപോയി. സാമ്പത്തിക പരാധീനതയുണ്ടായി എങ്കിലും ഉദാരമതികളുടെ സഹായത്തോടെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. 4ാം പ്രാവശ്യം നടത്തിയ പരിശ്രമത്തിൽ പദ്ധതി വിജയം കണ്ടത് ചരിത്രം സാക്ഷ്യം നൽകുന്നതാണ്. പരാജയങ്ങളിലും സൃഷ്ടാവിനോട് പറ്റി നിന്നുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും അധ്വാനിക്കുമ്പോഴാണ് നിറമില്ലാത്ത പല സ്വപ്നങ്ങളും നിറമുള്ളതായി മാറുന്നത്. മഹാത്മാഗാന്ധി ഒരിക്കൽ പ്രസ്താവിച്ചു, എനിക്ക് ഈശ്വര വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാൻ നിരാശയിൽ കുടുങ്ങി വട്ടനാകുമായിരുന്നു. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ സൃഷ്ടാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സൃഷ്ടിക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത്. പരാജയങ്ങളിൽ പതരാതിരിക്കുവാൻ ദൈവത്തോട് പറ്റി നിൽക്കണം. ദൈവത്തെ ജീവിതത്തിൽ നിഷേധിച്ച ഷോപ്പൻഹോവർ മരണസമയത്ത് ദൈവമേ എന്ന് അലറി വിളിച്ചപ്പോൾ ചുറ്റും കൂടി നിന്നവർ അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ ദൈവമില്ല എന്ന് പഠിപ്പിച്ച താങ്കൾ എന്തിനാണിപ്പോൾ ദൈവത്തെ വിളിക്കുന്നത്? മറുപടിയായി അദ്ദേഹം പറഞ്ഞു, ദൈവമേ എന്ന് വിളിക്കുമ്പോഴാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്പമെങ്കിലും ശമനം തോന്നുന്നത്.

0: തോന്നുന്നത്. പരാജയഭീതിയിൽ ജീവിത നൗക ആടിയുലയുമ്പോൾ അമരത്ത് ദൈവസാന്നിധ്യം ഉറപ്പുവരുത്തണം. ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കണം. ഓരോ പരാജയവും തിരിച്ചറിവുകളാണെന്ന സത്യം മറക്കാതിരിക്കണം. ഷേക്സ്പിയറുടെ വാക്കുകളിൽ, പരാജയങ്ങളെ ഓർത്ത് ബുദ്ധിമാന്മാർ വിലപിക്കാറില്ല, മറിച്ച് അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങൾ ശരിയായി ആലോചിക്കും.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ തോമസ് കുറ്റിയിൽ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഇന്ന് ന്യൂഡൽഹിയിൽ ചേരുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സ്വദേശിയെ നിപ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നടത്തിയ RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിൾ പൂനെയിലെ NIV-യിലേക്ക് അയച്ചു. നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 192 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകി. നെല്ലിയാമ്പതിയിൽ പാറക്കെട്ടിൽ നിന്ന് കാൽ വഴുതി വീണ് യുവാവ് മരിച്ചു. കൊല്ലങ്കോട് പയ്യല്ലൂർ കൊമ്പൻകാട് സിജിനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്.

ഇപ്പോൾ അറിയിപ്പ് ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകുട്ടി എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 45-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10 മണിക്ക് ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഹലോ സന്ദേശഗാനം തുടരും. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജന

ഉചിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി, അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര, സ്ത്രീകളിലെ മൂഡ് സ്വിങ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. ഒരു വട്ടം കൂടി. 2:02 നാടകം പെയ്തൊഴിഞ്ഞ മാനം, രചന കാപ്പിൽ ഗോപിനാഥൻ, സംവിധാനം എൻ ശശികുമാർ, ശബ്ദം നൽകിയവർ ഉണ്ണി ആറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഹലോ പ്രിയ ഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ക്ഷീരകൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, വിനു വിയനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, എൻ രവി കിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C, കുറഞ്ഞ താപനില 25.5°C. പെയ്ത മഴ 8.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 26.4°C. പെയ്ത മഴ 6.2 mm. അറിയിപ്പ് സമാപിച്ചു.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പന്തളം കേരളവർമ്മയുടെ കവിത ഒരു കൊച്ചുകുട്ടി പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പന്തളം കേരളവർമ്മയുടെ കവിത ഒരു കൊച്ചുകുട്ടി, പാരായണം ചെയ്തത് രഞ്ജിനി സുധീരൻ.

പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിക്ക് പ്രിയദർശിനി എന്ന പേര് നൽകാനും തീരുമാനിച്ചു. സ്റ്റേറ്റ് അറ്റോർണിയായി അഡ്വക്കേറ്റ് അനൂപ് വി നായരെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വൈദ്യുതി ലൈനിന് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഉടമകളെ നോട്ടീസ് നൽകി അറിയിക്കണമെന്ന്

കെഎസ്ഇബിയിലെ ഡയറക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിപ ലക്ഷണങ്ങളോടെ ചികിത്സ നേടിയ വ്യക്തിക്ക് പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യയിൽ യുഎസ് ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഒമാൻ തീരത്ത് യുഎസ് നാവികസേനയുടെ മിസൈലേറ്റ് ചരക്കുകപ്പലിന് തീപിടിച്ചു. കപ്പലിലെ 24 ഇന്ത്യൻ നാവികരിൽ 3 പേരെ കാണാതായെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്ത തമിഴ് സംവിധായകൻ കെ ഭാരതിരാജ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് നാളെ ഇംഗ്ലണ്ടിൽ തുടക്കം. ഇന്ത്യൻ സമയം 11 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും.

0: കായിക പ്രേമികളുടെ കാത്തിരിപ്പുകൾക്ക് ഇതാ വിരാമമാകാൻ പോകുന്നു. ഇനി പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോക കായിക മാമാങ്കങ്ങളിൽ ഏറ്റവും ആവേശകരമായ ഫിഫ ലോകകപ്പിന് ഇന്ന് രാത്രി തിരി തെളിയുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായാണ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. മെക്സിക്കോ സിറ്റിയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ അസ്റ്റേക്ക സ്റ്റേഡിയത്തിലാണ് മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം. നമ്മുടെ നാട്ടിലും നഗരങ്ങളിലും ഇതിനകം തന്നെ മെസ്സിയുടെയും നെയ്മറുടെയും ക്രിസ്റ്റ്യാനോയുടെയും എംബാപ്പയുടെയും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞുകഴിഞ്ഞു. കാൽപന്തിന്റെ ഈ മഹാവിസ്മയത്തെ നമ്മുടെ നാട് വരവേൽക്കുന്നത് എങ്ങനെയാണ്? ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഈ പുതിയ ലോകകപ്പ് ഫോർമാറ്റിന്റെ ഘടനയെക്കുറിച്ചും ഗ്രൂപ്പ് മത്സരങ്ങളിലെ അപ്രവചനീയതയെക്കുറിച്ചും മുതിർന്ന കായിക മാധ്യമ പ്രവർത്തകൻ പ്രവീൺ ചന്ദ്രൻ.
1: 2026 വേൾഡ് കപ്പിന്റെ സവിശേഷത അതിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം തന്നെയാണ്. 40 ടീമുകളാണ് ഇക്കുറി ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഈ ടീമുകളെ 12 ഗ്രൂപ്പുകളായി വേർതിരിച്ചാണ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ നിന്ന് ഗ്രൂപ്പ് വിന്നറും റണ്ണറപ്പും പിന്നെ മികച്ച 8 ടീമുകളാണ് നോക്കൌട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ പ്രെഡിക്റ്റബിലിറ്റിയാണ് ഈ ടൂർണമെന്റിനെ നശിപ്പിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഗ്രൂപ്പുകളെ എടുത്തു നോക്കിയാൽ എല്ലാ ഗ്രൂപ്പുകളിലും 2 വീക്ക് ടീംസ് ആണ് കാണപ്പെടുന്നത്. ഇപ്പം 2 സ്ട്രോങ് ടീംസും 2 വീക്ക് ടീംസും എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു ടഫ് ഗ്രൂപ്പ് ഈ ടൂർണമെന്റിൽ ഇല്ല തന്നെ പറയാം. പിന്നെ നമുക്ക് ആർഗ്യുമെന്റ് സേക്കിന് വേണ്ടി നമുക്ക് പറയാം ഗ്രൂപ്പ് ഡിയിലാണ് USA, പാരാഗ്വേ, ഓസ്ട്രേലിയ, ടർക്കി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡി ആണ് ഒരു ടഫ് ഗ്രൂപ്പ് എന്ന് പറയാം. കാരണം അതിൽ USA ഓസ്ട്രേലിയയും ടർക്കിയും അവരുടെ റാങ്കിങ്സ് ആൾമോസ്റ്റ് സമസമമാണ്. പക്ഷെ അവിടെയും പാരാഗ്വേ വീക്കാണ്. ഈ ഒരു ടൂർണമെന്റിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ട് മാച്ച് ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റബിൾ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൺ സൈഡും ഡിഫൻസീവ് കളികൾ നമുക്ക് ഏറെ കുറെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബ്രസീൽ ക്രുസേറിയ എന്ന് പറഞ്ഞ ഡെബ്യൂട്ടൻ രാജ്യമേ ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് ഊഹിക്കാനുള്ള ആരാണ് ജയിക്കാൻ പോകുന്നത് ബ്രസീൽ. അപ്പോൾ ഒന്നെങ്കിൽ ആ ഒരു മത്സരത്തിൽ നമ്മൾക്ക് ഗോൾ വർഷം കാണാം, അല്ലെങ്കിൽ ക്രുസേറിയ ഭയങ്കര ഡിഫൻസീവായിട്ട് കളിക്കും. അതുപോലെ തന്നെ ബ്രസീലും ഹെയ്ത്തിയുമായിട്ടുള്ള മത്സരവും ക്രുസേറിയയും ജർമ്മനിയും തമ്മിൽ നടക്കുന്ന മത്സരം, ഈ രണ്ട് മത്സരങ്ങളിൽ തന്നെ നമുക്കൊരു യാഡ്സ്റ്റിക്കായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മത്സരങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവം. ഒന്നെങ്കിൽ ഒരു ഗോൾ വർഷം കാണാം, ഇല്ലെങ്കിൽ ഈ രണ്ട് മത്സരങ്ങളിലും ജർമ്മനിയുടെയും ബ്രസീലിന്റെയും എതിരാളികൾ ഡിഫൻസീവായി കളിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ജർമ്മനി ക്വാളിഫൈ ചെയ്തില്ല. ജർമ്മനി പഴയ ചാമ്പ്യൻസ് ആണ്, അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു അപ്സെറ്റ് നടക്കുമോ എന്ന് സംശയം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഫോർമാറ്റ് സ്ട്രോങ് ടീംസിന് വളരെ അനുകൂലമായിട്ടാണ് ഈ ടൂർണമെന്റിലുള്ളത്. ഇപ്പോൾ ഒരു മത്സരം തന്നെ അവർ തോൽക്കുകയോ അല്ലെങ്കിൽ ഡ്രോ പിടിക്കുകയോ ചെയ്താൽ അടുത്ത മത്സരം ജയിച്ചാൽ മാത്രം മതി. അപ്പോൾ ടീംസ് പെർസെൻറ്റേജ് ഫുട്ബോൾ, സ്ട്രോങ് ടീംസ് പെർസെൻറ്റേജ് ഫുട്ബോൾ കളിക്കാനുള്ള സാധ്യത വളരെയുണ്ട്. അത് ഈ ടൂർണമെന്റിന്റെ നിലവാരത്തെ വളരെ അധികം ബാധിക്കാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീക്കർ ടീംസ് ഡിഫൻസീവായിട്ട് കളിക്കുകയും കൗണ്ടർ അറ്റാക്ക് വഴി ഗോൾ നേടാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമായി ലീഗ് മാച്ചസ് മാറാൻ വളരെ സാധ്യതയാണ്. അത് ഈ ടൂർണമെന്റിന്റെ നിലവാരത്തെ വളരെ അധികം ബാധിക്കാനും പ്രേക്ഷകരെ നിരാശപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. സ്ട്രോങ് ടീംസ് ഒരു ജയവും ഒരു വിന്നും മതി. ചില ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ 2 ഡ്രോ മതിയായിരിക്കും അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കാണുന്നത് പോലെ അത്ര ഒരു എക്സൈറ്റിംഗ് വേൾഡ് കപ്പ് ആയിരിക്കില്ല ഇക്കുറി എന്നാണ് എന്റെ വിലയിരുത്തൽ.
0: വ്യത്യസ്ത രാജ്യങ്ങളിലെ കളിസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് കളിക്കാരുടെ കായികക്ഷമതയെ എങ്ങനെ ബാധിക്കും?
2: തീർച്ചയായിട്ടും

0: നമുക്ക് ഇതിനനുസരിച്ചുള്ള പരിശീലന ക്രമങ്ങൾ ടീമുകൾ തയ്യാറെടുക്കും. അതാണ് ലോകകപ്പ് പോലൊരു വേദിയിൽ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള പ്രിപ്പറേഷൻ അവർ എടുത്തിട്ടുണ്ടാകും.
1: മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി കേരള ടീമിന്റെ സഹപരിശീലകനുമായ എബിൻ റോസ്.
0: സമാനമായ കാലാവസ്ഥകളിലും സാഹചര്യങ്ങളിലും അവർ പരിശീലിക്കുകയും ഒപ്പം തന്നെ അതിനനുസരിച്ചുള്ള ഇന്നത്തെ ആധുനിക ടെക്നോളജി ആയിരുന്നാലും നമുക്കറിയാം വേഗതയേറിയ സഞ്ചരിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം കവർ ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയില്ല. സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഒരു ലോക ഫുട്ബോളിലെ രാജ്യങ്ങളാകുമ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പിനും സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നതാകും. പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയ കൺട്രി ആയതുകൊണ്ട് തന്നെ അവർക്കതൊരു അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരൊരു അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. അതുകൊണ്ട് അത് കളിക്കാരെയോ കളിയോ ബാധിക്കുന്ന എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും.
1: ലോകകപ്പ് ആവേശം ഉൾക്കൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും സ്പോർട്സ് കൌൺസിലും ചേർന്ന് ഒരുക്കുന്ന വലിയ സ്ക്രീനിംഗ് സൌകര്യങ്ങളെക്കുറിച്ച് കേരള ഫുട്ബോൾ ഫെഡറേഷൻ മുൻ അംഗം അക്ബർ കെ ടി.
2: വേൾഡ് കപ്പ് നടക്കുന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെ മലപ്പുറത്ത് ആണെങ്കിലും കോഴിക്കോട് ആണെങ്കിലും മലപ്പുറത്ത് ഭയങ്കര വരവേൽപ്പ് നടക്കും. പ്രമുഖ രണ്ട് ടീമുകളുടെ പേരുകളാണ് ഭയങ്കര ജില്ല, ബ്രസീലും അർജന്റീനയും. കളികൾ കാണാനുള്ള സൗകര്യങ്ങൾ പലരും ചെയ്ത് കൊടുക്കുന്നുണ്ട്, പല സ്ഥലത്ത് വെച്ചിട്ട്. ഈ രാത്രികളിലാണല്ലോ ഫുട്ബോൾ നടക്കുന്നത്, രാത്രി ഒരു അർദ്ധരാത്രിയിലൊക്കെ പുലർച്ചെയൊക്കെയാണ് കളികൾ നടക്കുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യം സ്ക്രീന് വെച്ചിട്ട് കുട്ടികളെ വളരെ സംഘടിപ്പിച്ച് പല ക്ലബുകളുടെ ആഭിമുഖ്യത്തിലും പല സംഘടനയുടെ ആവശ്യത്തിലും നടക്കുന്നുണ്ട്, പലർക്കും ഉണ്ട്. ഇനി ഒരു ഉത്സവം തന്നെയാണ് നാളെ മുതൽ രാത്രി തുടങ്ങിയാൽ ഫൈനൽ വരെയുള്ള ഒരു ആരവാണ്. ഏത് ടീം ഫൈനലിൽ വരും, ആരാധകർ അധികമുള്ളത് ബ്രസീലും അർജന്റീനയാണ് എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റ് ടീമുകൾ പ്രതീക്ഷിക്കാത്തൊരു വരും ടീമുകളിലും തന്നെ പല പ്രവചനവും കേൾക്കുന്നുണ്ട്.
1: തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി ഇത്തവണ നാട്ടിൻപുറങ്ങളിൽ ഒരുക്കിയിട്ടുള്ള വിപുലമായ ആഘോഷങ്ങളെ കുറിച്ച്
3: കേരള സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ പട്ടർകുളം. വേൾഡ് കപ്പ് അമേരിക്കയിലാണ് നടക്കുന്നതെങ്കിലും, അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലാണ് നടക്കുന്നതെങ്കിലും മലബാർ ഏരിയയില് അതിന്റെ അമേരിക്കയിലും അല്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യത്തിലേറെ ആരാധകരുള്ളത് മലബാർ ഏരിയയിലാണെന്നുള്ളതിന് ഒട്ടും തർക്കമില്ല. കോങ്ങാട് നടന്ന സ്ഥലത്ത് വലിയ ഒരു ഫ്ലക്സ്, 180 അടി വലുപ്പമുള്ള ഒരു ഫ്ലക്സ് അർജന്റീനക്കാർ പൊക്കിയപ്പോ തൊട്ട ദിവസം തന്നെ ബ്രസീലുകാർ ഒന്നും മോശമാക്കാതെ 190 അടിയാക്കി മാറ്റി. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് 300 അടി ഫ്ലക്സ് അർജന്റീന പൊക്കുമ്പോ ബ്രസീലുകാർ 350 അടി. ടോർസ് ആണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നതിന്റെ കാരണം അതാണ്.
1: ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനമായ ഒരു താരവും കളിക്കുന്നുണ്ട്.
4: ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് മൂന്ന് രാജ്യങ്ങളിൽ നടക്കുകയാണ്.
1: മുൻ ഇന്റർനാഷണൽ ഗോൾ കീപ്പറും പരിശീലകനുമായ വിക്ടർ മഞ്ഞില.
4: ഈ പുതിയ ഈ സാഹചര്യത്തിൽ നടക്കൂ അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാവുന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് ആശങ്ക പ്രകടിപ്പിച്ചു. പക്ഷേ എന്തായാലും ഈ പ്രാവശ്യം അത് കളി തുടങ്ങുകയാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതിൽ നമുക്ക് എല്ലാവരും തന്നെ മലയാളികളൊക്കെ തന്നെ വളരെ ആകാംക്ഷയോടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ കാണികളൊക്കെ തന്നെ അത് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരങ്ങൾ വരാൻ പോകുന്നത്. നമുക്കറിയാം പ്രാവശ്യം 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അതില് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധ കൂടുതൽ ആവശ്യമെന്നെങ്കിൽ നമ്മൾ 140 കോടി ജനങ്ങളുടെ രാജ്യത്ത് ഇന്ത്യക്ക് അതിലെ റെപ്രസെന്റ് ചെയ്യാനുള്ള അവസരം അവർ കിട്ടിയിട്ടില്ല. അതേ സമയത്ത് പക്ഷേ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 8 ടീമുകളോളം ഏഷ്യൻ കോണ്ടിനെന്റിൽ നിന്ന് ഈ വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട്. നമ്മളെക്കാളൊക്കെ എത്രയോ കേരളത്തിലേക്കാളും ചെറിയ രാജ്യങ്ങളിൽ പോലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ അടക്കമുള്ള ജോർദാൻ, അതുപോലെ സൗദി അറേബ്യ, അതുപോലത്തെ ടീമുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ ഒരു വലിയ ആശങ്കയുള്ള സംഗതിയാണ് ഈ പറയുന്നത്. കാരണം നമ്മളെപ്പോലത്തെ രാജ്യം ഇത്ര അധികം എല്ലാ സംവിധാനങ്ങളായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നൊരു ദുഃഖം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും നമുക്ക് ഭാവിയിൽ വരുന്നവർക്ക് പ്രതീക്ഷിക്കാം. ഇതിന് പ്രത്യേകത ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഖത്തർ ടീമിൽ കളിക്കുന്ന ഒരു മലയാളി സാന്നിധ്യം, അത് മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാന്നിധ്യം എന്ന് പറയാം. അതുപോലെ തന്നെ തൈസിംഗ് ജംഷിദ് അയാളുടെ പേര് ആ ഖത്തർ ടീമിൽ ഈ പ്രസിഡന്റ് ടീമിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദർ ജംഷിദ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫുട്ബോൾ കോച്ചായി 2009 വരെ 1982 27 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിശീലനമായി. അപ്പൊ അതിന് 1991-92 ക്രമേ കേരളം കളിക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ് നടന്നത് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ് നടന്നത് തൃശ്ശൂർ വെച്ചായിരുന്നു. ആ ടൂർണമെന്റിൽ അന്ന് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അഖിലേന്ത്യ ചാമ്പ്യൻഷിപ്പ് നേടിയത്. ആ ടീമിന്റെ ഫീൽഡറായിരുന്നു ഈ തൈസിന്റെ ഫാദർ ജംഷിദ് ടി പി സി കെ. എനിക്ക് ഇംഗ്ലീഷിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ തന്നെ വളർത്തി വന്നാൽ നമുക്ക് വേണ്ടി കളിച്ചൊരു കളിക്കാരന്റെ മകൻ പ്രത്യേകിച്ച് അവിടെ കളിക്കാൻ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വഴികളാണ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റു പല കാര്യം നമുക്കറിയാം, വേൾഡ് കപ്പിൽ നമ്മൾ തലമുറ മാറ്റം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കളി കാണുന്ന സമയത്തുണ്ടായിരുന്ന കളിക്കാരായിരുന്നു മറ്റേ പേലെ, അതുപോലെ തന്നെ സെർജിയോ, അങ്ങനെ ജോർഡൻ ബാങ്ക്സ്, ബോബി ചാൾട്ടൺ, ജഡ്ജ്, അങ്ങനെ ഒരുപാട് ബെക്കൻ ബോർ, അങ്ങനത്തെ കളിക്കാരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാറി വന്ന് ഇപ്പോ ഇപ്പോഴത്തെ ജനറേഷന്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന കുറെ പേരുകളുണ്ട് നമുക്കറിയാം. അതിലും അതിലുള്ള ആളുകളിൽ ഇപ്പോൾ കുറെ പേര് എനിക്ക് തോന്നുന്നു അവരുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആവുന്ന സാധ്യത. ഞാൻ മെസ്സി ആയാലും ശരി, നെയ്മർ ആയാലും ശരി, അതുപോലെ തന്നെ മറ്റേ റൊണാൾഡോ ആയാലും ശരി, അങ്ങനെ കുറെ കളിക്കാർ അവരുടെ പ്രായമനുസരിച്ച് അവർക്ക് ഇട പറയേണ്ട സമയം ആ വേൾഡ് കൂടി കഴിയുന്നതിന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ജനങ്ങൾക്ക് നല്ലൊരു ഫുട്ബോൾ വിരുന്ന് നൽകി.

0: നമുക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാം.
1: വരും ദിവസങ്ങളിൽ ലോകത്തിന്റെ ഹൃദയമെടുപ്പ് നോർത്ത് അമേരിക്കൻ സ്റ്റേഡിയങ്ങളിലെ ഗാലറികൾക്കൊപ്പമായിരിക്കും. 12 ഗ്രൂപ്പുകളിലായി നടക്കുന്ന ആദ്യഘട്ട മത്സരങ്ങളിൽ നിന്ന് മികച്ച ടീമുകൾ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടും. ഇന്ത്യൻ സമയക്രമം അനുസരിച്ച് പുലർച്ചെയും രാവിലെയുമൊക്കെയാണ് ഭൂരിഭാഗം മത്സരങ്ങളും നടക്കുന്നത്. ഫുട്ബോൾ സൌഹൃദത്തിന്റെ കളിയാണ്. പെലെയും മറഡോണയും ലോക കിരീടം ചൂടിയ മെക്സിക്കോയിലെ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ നിന്നാരംഭിക്കുന്ന ഈ ടൂർണമെന്റിലെ പ്രവചനാതീതമായ ആവേശ പോരാട്ടങ്ങളിലേക്ക് നമുക്ക് കണ്ണും കാതും തുറന്നുവയ്ക്കാം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നമുക്കിനി ഒരു ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്. ചിത്രം പകൽ കിനാവ്. ഗാനരചന ബി ഭാസ്കരൻ. സംഗീതം ബി എ ചിദംബരനാഥ്.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ്പ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ NDA ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ്വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന NDA യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി BJP അധ്യക്ഷൻ നിതിൻ നവീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് NDA നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കൽപ്പ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്നു.

0: ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
1: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശം നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
1: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കലക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
1: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹി. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: ആകാശവാണി ആനന്ദപുരി FM 101.9.

0: നമസ്തേ അനന്തപുരയിലിനി. ഇന്നത്തെ ചോദ്യമാണ്, 16-ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധി ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, 16-ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137089790200506057. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഫസായ പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആന്റ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 244 57 49 2 44 57 99. റബ്ബർ തോട്ടങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ഒട്ടുപാലിന് പരമാവധി വില ലഭിക്കാൻ അവ സംഭരിച്ച് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് നാളെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡ് കമ്പനിയായ കവണാർ ലാക്ടിക്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് ഡി ഫോണിലൂടെ മറുപടി പറയും. കോൾ സെന്റർ നമ്പർ 0481 257 6622. CPCRI കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ജില്ലയിലെ പട്ടികജാതി യുവതി യുവാക്കൾക്കായി കാർഷിക അനുബന്ധ മേഖലകളിലെ വിവിധ വിഷയങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം സ്റ്റൈപ്പൻഡോടുകൂടി നൽകുന്നു. 4 ഒഴിവുകളുണ്ട്: യോഗ്യത, +2 അല്ലെങ്കിൽ VHSC. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 15,000 രൂപ. പ്രായപരിധി 25 മുതൽ 35 വയസ്സുവരെ. തുടക്കത്തിൽ ദൈർഘ്യം 3 മാസത്തേക്ക്. ഫണ്ടിന്റെ ലഭ്യതയും പരിശീലനാർത്ഥികളുടെ പ്രകടനവും അടിസ്ഥാനമാക്കി 6 മാസം വരെ നീട്ടാവുന്നതാണ്. യോഗ്യരായവർ 0479792468 2 9 5 9 2 6 8 2 9 4 7 7 9 0 2 6 8 എന്നീ നമ്പരുകളിൽ ഈ മാസം 16-ന് മുൻപായി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഈ മാസം 18-ന് രാവിലെ 9 മണിക്ക് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന അഭിരുചി പരീക്ഷയുടെയും മുഖാമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. മുൻവർഷങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്കായി നടത്തിയ പരിശീലനത്തിൽ പങ്കെടുത്തവർ പ്രസ്തുത പരിശീലനങ്ങൾക്ക് അർഹരല്ല. മഴക്കാലത്ത് സുരക്ഷിതവും ലാഭകരവുമായി കൃഷി ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി നാളെ മഴക്കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന പരിശീലനം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് മിത്രാനികേതനിലെ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിലാണ് നടക്കുന്നത്. മഴക്കാലത്തും ഗുണമേന്മയുള്ള കൃഷി ഉൽപ്പാദനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന പരിശീലനത്തിൽ പ്രായോഗിക കൃഷിരീതികളും കാലാവസ്ഥാനുസൃത കൃഷി സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തും. കർഷകർക്കും കാർഷിക മേഖലയിലുള്ള സംരംഭകർക്കും താൽപര്യമുള്ള പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ വിവരങ്ങൾക്കായി 9400028 8040 എന്ന നമ്പറിൽ വിളിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495 9631 9495 5563 9495 5963 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: നമുക്കിനി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ജാതകം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം R. സോമശേഖരൻ.

0: ഇന്ന് June 11 നമുക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ നോക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
0: സൈലന്റ് വാലി നാഷണൽ പാർക്കിന് ചുറ്റുമുള്ള 148.05 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് 2007 June 11 കേരള സർക്കാർ ഉത്തരവിറക്കിയത്. നാഷണൽ പാർക്കിലെ അപൂർവ സസ്യജന്തുജാലങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു കവചമൊരുക്കുക, വനമേഖലയോട് ചേർന്നുള്ള അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർണമായി നിയന്ത്രിക്കുക, കാടുകൾ വെട്ടിത്തെളിക്കുന്നതും മരം കടത്തുന്നതും തടഞ്ഞ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽപ്പെടുന്ന വനമേഖലകളെ ഉൾപ്പെടുത്തിയാണ് ഈ ബഫർ സോൺ രൂപീകരിച്ചത്. സൈലന്റ് വാലിയുടെ സുരക്ഷിതത്വത്തിന് ഈ പ്രഖ്യാപനം ഒരു വലിയ നാഴികക്കല്ലായി മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ധീരനായ വിപ്ലവകാരിയും കവിയുമായിരുന്ന റാം പ്രസാദ് ബിസ്മിൽ 1897 June 11 ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ ജനിച്ചു. ചന്ദ്രശേഖർ ആസാദ്, സച്ചിന്ദ്രനാഥ് സന്യാൽ എന്നിവർക്കൊപ്പം ചേർന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാരിന്റെ ഖജനാവ് കൊള്ളയടിച്ച കാഗോരി ട്രെയിൻ കവർച്ചയുടെ പ്രധാന സൂത്രധാരനായിരുന്നു അദ്ദേഹം. ഉറുദു, ഹിന്ദി ഭാഷകളിൽ മുറിവേറ്റവൻ അല്ലെങ്കിൽ ആത്മാർപ്പണം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ ബിസ്മിൽ എന്ന പേരിൽ അദ്ദേഹം രാജ്യസ്നേഹം തുടിക്കുന്ന കവിതകൾ എഴുതി. കാഗോരി ഗൂഢാലോചന കേസിനെ തുടർന്ന് 1927 December 19 30-ാമത്തെ വയസ്സിൽ ഗോരഖ്പൂർ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയും ബിർള ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായിരുന്ന ഘൻശ്യാം ദാസ് ബിർള 1983 June 11 അന്തരിച്ചത്. ഗാന്ധിജിയുടെ അടുത്ത സുഹൃത്തും അനുയായിയുമായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകി. ഗാന്ധിജി തന്റെ അവസാന നാളുകൾ ചിലവഴിച്ചതും വെടിയേറ്റു മരിച്ചതും ഡൽഹിയിലെ ബിർള ഹൌസിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ പിലാനിയിലെ ബിറ്റ്സ് പിലാനി സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഇന്ത്യൻ വ്യവസായികളുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1957 രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ആപ്പിൾ കമ്പനിയുടെ ആദ്യത്തെ വിജയകരമായ പേഴ്സണൽ കമ്പ്യൂട്ടറായ Apple II 1977 June 11 വിൽപ്പന ആരംഭിച്ചു. ആപ്പിളിന്റെ സഹസ്ഥാപകനായ സ്റ്റീവ് വോസ്നിയാക്കാണ് ഇത് പൂർണ്ണമായും രൂപകൽപ്പന ചെയ്തത്. അക്കാലത്തെ മറ്റ് കമ്പ്യൂട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായി കളർ ഗ്രാഫിക്സ് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞ പേഴ്സണൽ കമ്പ്യൂട്ടറുകളിൽ ഒന്നായിരുന്നു ഇത്. സമുദ്ര ഗവേഷണ ശാഖയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ഫ്രഞ്ച് പര്യവേഷകൻ ജാക്വസ് കൂസ്റ്റോ 1910 June 11 ജനിച്ചത്. കടലിനടിയിലെ ശ്വസന സഹായിയായ അക്വാലങ് എന്ന ഉപകരണം സഹകണ്ടെത്തൽ നടത്തി അദ്ദേഹം സ്കൂബ ഡൈവിംഗിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ ചരിത്രരചനയ്ക്ക് പുത്തൻമാനങ്ങൾ നൽകിയ പ്രശസ്ത മാർക്സിസ്റ്റ് ചരിത്രകാരനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ദാമോദർ ധർമാനന്ദ് കോസാംബി 1966 June 11 അന്തരിച്ചത്. കേവലം രാജാക്കന്മാരുടെ കഥകൾക്കപ്പുറം ഭൌതിക സാഹചര്യങ്ങളും സാമ്പത്തിക വ്യവസ്ഥകളും അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തെ പുനർവായിച്ചു. ഗണിതശാസ്ത്രം, നാണയ പഠനം, സംസ്കൃത സാഹിത്യം, പുരാവസ്തുശാസ്ത്രം എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പ്രൊഫസറായിരുന്ന അദ്ദേഹം കരിയറിന്റെ തുടക്കത്തിൽ മികച്ച ഗണിതശാസ്ത്ര സംഭാവനകളും നൽകിയിട്ടുണ്ട്. ആൻ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ചരിത്ര വിദ്യാർത്ഥികളുടെ പ്രധാന പാഠപുസ്തകമാണ്.
2: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
4: ആയുരാരോഗ്യത്തിലെന്ന് ആർത്തവ വിരാമം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
5: സ്ത്രീ ജീവിതത്തിന്റെ മനോഹാരിതയിൽ നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാം നേരിടാൻ പോകുന്ന മറ്റൊരു കാലഘട്ടം മാത്രമാണ് ഋതുവിരാമം അല്ലെങ്കിൽ നമ്മളുടെ ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അണ്ടാശയത്തിലെ അണ്ടോൽപാദനം നിലച്ച് ആർത്തവം എന്ന പ്രക്രിയ ഇല്ലാതാകുന്നതാണ് ലളിതമായി പറഞ്ഞാൽ ആർത്തവ വിരാമം. ആർത്തവ വിരാമത്തിന് ശേഷം പെട്ടെന്ന് തന്നെയുള്ള കടുത്ത ചൂട് അനുഭവപ്പെടുമ്പോൾ ആ ചൂട് അവർ സാധാരണ പറയുക എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഡോക്ടറെ ഇങ്ങനെ ഒരു തിരമാല അടിച്ചു വരുന്ന പോലെയാണ് ഡോക്ടറെ, അത് മുഖത്തും നെഞ്ചിലും അതുപോലെ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും, അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങ് വിയർക്കും എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. അപ്പം അത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ എരിവും മസാലയും ഉള്ള ആഹാരങ്ങൾ അതുപോലെ തന്നെ നല്ല ചൂടുള്ള ആഹാര പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക. പിന്നെ ആ ഒരു കാലയളവിൽ കനം കുറഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തണുപ്പുള്ള മുറികളിൽ കൂടുതലും കഴിയാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയ ആഹാരങ്ങൾ അതുപോലെ തന്നെ, അതായത് സോയാ മിൽക്ക്, ചിയാസീഡ്, കാച്ചിൽ മുതലായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. മുന്തിരി, കിവി മുതലായ പഴങ്ങളും, അണ്ടിപ്പരിപ്പ്, ബദാം മുതലായവയും, ബീൻസ്, കാരറ്റ് മുതലായ പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ധാരാളം വെള്ളം കുടിക്കണം. തണുത്ത വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നതും കുളിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് വളരെയധികം കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സ തേടേണ്ടതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ഹോർമോണൽ പിൽസ് എടുക്കുന്നവരാണെങ്കിൽ ആ ഗുളികൾ എടുക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങൾ ധാരാളമായി കഴിക്കാം, ചെറുധാന്യങ്ങൾ കഴിക്കാം. ആർത്തവവിരാമ കാലഘട്ടത്തിൽ മാത്രമല്ല, പൊതുവെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും തവിട് കലർന്ന അരിയാണ് നല്ലത്. ഇപ്പൊ ബ്രൗൺ ബ്രെഡ് നല്ലതാണ്. നട്ട്സ് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ മത്സ്യം തുടങ്ങിയവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. എങ്ങനെയാണ് സൗന്ദര്യത്തെയും ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നത്? സ്ത്രീ ഹോർമോണുകളുടെ കുറവ് കാരണം ചർമ്മത്തിന്റെ കട്ടി കുറഞ്ഞ് ചുളിവുകൾ വരാറുണ്ട്. മുഖത്ത് രോമ വളർച്ച, മുഖക്കുരു, അതുപോലെ തന്നെ ചർമ്മം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, കറുത്ത പാടുകൾ മുതലായ സൗന്ദര്യ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ അമിതമായ മുടികൊഴിച്ചിൽ, വണ്ണം നന്നായിട്ട് വെക്കുന്നത് കാരണം ചർമ്മത്തിൽ വെളുത്ത വരകൾ പ്രത്യക്ഷപ്പെടുക, അതുപോലെ ചർമ്മത്തിന്റെ കൊളാജൻ കുറയുന്നത് കാരണം ചർമ്മം നന്നായിട്ട് ചുളിഞ്ഞു പോകുന്നു, ഇത്തരം പ്രശ്നങ്ങളാണ് കാണാറുള്ളത്. നമ്മൾ പുറമേ പുരട്ടുന്ന സൗന്ദര്യ ലേപന വസ്തുക്കളെക്കാൾ നല്ലത്, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കൂണ് പോലെ മുളച്ചു വരുന്ന കോസ്മെറ്റോളജി സെന്റേഴ്സിനേക്കാളും നല്ലത് ശരിക്കും നമുക്ക് നാച്ചുറലായി തന്നെ, അതിപ്പോൾ ഹോമിയോയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അതായത് ആർത്തവ വിരാമം സംഭവിച്ചാൽ സജീവമായിട്ട് അല്ലെങ്കിൽ ലൈംഗിക ജീവിതം പഴയതുപോലെ തന്നെ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കുക എന്നുള്ളത് അവരുടെ ശാരീരിക തലത്തിൽ മാത്രമല്ല ശാരീരിക, മാനസിക, വൈകാരിക തലത്തിൽ കൂടിയാണ്. അപ്പോൾ ആർത്തവ വിരാമം തന്നെ വേണം എന്നില്ല. പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവർക്കും ലൈംഗിക ബന്ധത്തിന് താല്പര്യം ഉണ്ടാവുകയും അല്ലെങ്കിൽ വിരക്തി വരികയും ചെയ്യാം എന്നുള്ളത് സ്വാഭാവികതയാണ്. അത് അവരുടെ മാനസിക നിലയെക്കുറിച്ച് കൂടെ അറിഞ്ഞിട്ടാണ് എന്നുള്ളത് മാത്രം. അപ്പോൾ ആർത്തവ വിരാമത്തിന് ശേഷം സജീവമായ ലൈംഗിക ജീവിതം സാധ്യമാണ്.

0: ഹോർമോണുകളുടെ അഭാവം കാരണം ലൈംഗിക പ്രചോദനം കുറയുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശരീരഭാരം കൂടുന്നതൊരു വലിയ വിഷയമായി വരാറുണ്ട്. അർത്ഥവിരാമം കൊണ്ട് കൂടുന്ന ശരീരഭാരം മിക്കവാറും സ്ത്രീകളിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് വയറിന് ചുറ്റുമാണ് കൊഴുപ്പടിയാനുള്ള സാധ്യതയുള്ളത്. സ്ത്രീ ഹോർമോണുകളുടെ കുറവ്, പ്രായം കൂടുന്നത് കാരണമുള്ള പേശികളുടെ ചുരുക്കം, ജനിതക ഘടകങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അമിത ഭക്ഷണം, വ്യായാമ ഇല്ലായ്മ, ഒരു സ്ഥലത്തിരുന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു അമിതവണ്ണത്തിന് കാരണമാകാം. നമ്മൾ ഏതു മേഖലയിലെ മരുന്ന് തിരഞ്ഞെടുത്താലും തീർച്ചയായും മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഒരു ഡയറ്റ് പ്ലാനും അതോടൊപ്പം തന്നെ എക്സസൈസ് വ്യായാമവും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അമിതവണ്ണത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുകയുള്ളൂ.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ആർത്തവ വിരാമം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ റിജി റഷീദ്.
2: ഇപ്പോൾ ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി നേ വാങ്ങും.
7: അതെ ഏട്ടാ,
6: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
7: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
6: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
8: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവി ബോംബെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തൊഴിൽ ദർശനം.
4: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ പ്രോജക്ട് എഞ്ചിനീയർമാരുടെ 4 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബംഗളൂരുവിലെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ SBU യൂണിറ്റാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. യോഗ്യത: ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ ഒന്നിൽ 4 വർഷത്തെ BE BTech കോഴ്സ് വിജയം, 2 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 32 വയസ്സ് കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 472 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. SBI കളക്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഫീസ് അടയ്ക്കണം. അപേക്ഷ തപാൽ മുഖേന അയക്കണം. വിലാസം: ദ ഡെപ്യൂട്ടി മാനേജർ, HR/SC&US SBU, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ജലഹള്ളി പോസ്റ്റ്, ബംഗളൂരു 560013. വിലാസം ഒരിക്കൽ കൂടി: ദ ഡെപ്യൂട്ടി മാനേജർ, HR/SC&US SBU, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ജലഹള്ളി പോസ്റ്റ്, ബംഗളൂരു 560013. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://BEL-India.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://BEL-India.IN. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 16. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിനു കീഴിൽ ജാർഖണ്ഡിലെ ധൻബാദിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിംഗ് ആൻഡ് ഫ്യൂവൽ റിസർച്ചിൽ ടെക്നീഷ്യന്മാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതിനു കീഴിൽ രാജ്യത്തെ വിവിധയിടങ്ങളിലുള്ള റിസർച്ച് സെന്ററുകളിലുമായിരിക്കും നിയമനം. ട്രേഡുകൾ: ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, സർവേ, സർവേയർ, സർവേയിംഗ്, ഫിറ്റർ, വെൽഡർ, കാർപ്പന്റർ, ഇലക്ട്രീഷ്യൻ, വയർമാൻ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഡ്രോട്ട്സ്മാൻ, സിവിൽ, ഓട്ടോമൊബൈൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ. പ്രായം 28 വയസ്സ് കവിയരുത്. ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. യോഗ്യത: സയൻസ് വിഷയങ്ങൾ ഉൾപ്പെട്ട 10ാം ക്ലാസ്സിൽ 55% മാർക്കോടെ വിജയം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റോ 3 വർഷത്തെ പ്രവൃത്തി പരിചയമോ അപ്രന്റീസ്ഷിപ്പിന് ട്രെയിനിയായി 2 വർഷത്തെ പരിചയമോ ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് 500 രൂപ. SBI കളക്ട് മുഖേന അടയ്ക്കണം. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 19. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://CIMFR.RES.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://CIMFR.RES.IN. ഡൽഹിയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: സയന്റിസ്റ്റ് ഇ ഒഴിവ് 1, സയന്റിസ്റ്റ് ഡി 7, സയന്റിസ്റ്റ് സി 17. യോഗ്യത: ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. സയന്റിസ്റ്റ് ഇ തസ്തികയിലേക്ക് 11 വർഷത്തെയും സയന്റിസ്റ്റ് ഡി തസ്തികയിലേക്ക് 7 വർഷത്തെയും സയന്റിസ്റ്റ് സി തസ്തികയിലേക്ക് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. അപേക്ഷാ ഫീസ് 100 രൂപ. ഓൺലൈനായി അടയ്ക്കണം. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 19. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://RAC.GOV.IN. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://RAC.GOV.IN.
3: തൊഴിൽ ദർശനം.
1: ഇനി
5: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
6: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
5: നൈറ്റി ഷോപ്പ് വെസ്റ്റ്ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: MG ശ്രീകുമാറും ചിത്രയും പാടിയൊരു ഗാനം. ചിത്രം നക്ഷത്ര കൂടാരം. രചന ബിച്ചു തിരുമല. സംഗീതം മോഹൻ സിതാര.

ഇനി നമുക്ക് ചുറ്റും. പരുത്തിപ്പാറ വയലിക്കട പാതയിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ 900 MMPSC ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതിനാൽ കുടിവെള്ള വിതരണം മുടങ്ങും. തിരുവനന്തപുരം നഗരസഭയിലെ കഴക്കൂട്ടം, ചന്തവിള, ശ്രീകാര്യം, കാട്ടായിക്കോണം, പൗടിക്കോണം, സൈനിക് സ്കൂൾ, കാര്യവട്ടം, പാങ്ങപ്പാറ, ആക്കുളം, കുഴിവിള, കേശവദാസപുരം, പട്ടം, ഉള്ളൂർ എന്നിവിടങ്ങളിൽ നാളെയും മറ്റന്നാളും പൂർണ്ണമായും 19-ാം തീയതി ഭാഗികമായും തടസ്സപ്പെടും. കേരള ബാങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ മാസം 30 വരെ നീട്ടി. കുടിശ്ശികയായ 60 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിനായി പരിഗണിക്കുന്നതാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന ഇലക്ട്രിക്കൽ വയർമാൻ എഴുത്തു പരീക്ഷ ഈ മാസം 13-ന് തിരുവനന്തപുരം ഗവൺമെന്റ് സിറ്റി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc MLT കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാം. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അംഗീകരിച്ച BSc MLT കോഴ്സ് 55% കുറയാതെയുള്ള മാർക്കോടെ പാസായവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ അപേക്ഷകർക്ക് 40 സർവീസ് കോട്ടയിലുള്ള അപേക്ഷകർക്ക് 49 വയസ്സുമാണ് പ്രായപരിധി. തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. സർവീസ് കോട്ടയിൽ അപേക്ഷിക്കുന്നവരും പ്രവേശന പരീക്ഷ എഴുതേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2560361, 2560362 എന്നീ ഫോൺ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ചീമേനി, മഞ്ചേശ്വരം, പട്ടുവം, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് കോളേജുകൾക്ക് നേരിട്ട് അഡ്മിഷൻ നടത്താവുന്ന 50% സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന്

അപേക്ഷ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ IHRD വെബ്സൈറ്റായ www.ihrd.ac.in ൽ ലഭ്യമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഏറ്റവും ഒടുവിൽ എന്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എന്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: സ്വന്തം സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അർദ്ധനാരി. ഗാനരചന രാജീവ് വാലുങ്കൽ.

0: ഏറ്റവും ഒടുവിൽ എന്റെ പി ജി കാലഘട്ടം അവസാനിക്കാറാകുമ്പോൾ എനിക്ക് ലഭിച്ച സ്പീക്ക് ഫോർ ഇന്ത്യ കേരളയുടെ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എന്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. US, റഷ്യ, ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ നിലവിലെ പരിമിതികൾ പരിഹരിച്ച് ആശുപത്രിയുടെ നിലവാരമുയർത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ബീച്ച് ആശുപത്രി സന്ദർശിച്ചതിനു ശേഷം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് PA മുഹമ്മദ് റിയാസ് MLA, ആരോഗ്യമന്ത്രി, കോഴിക്കോട് ജില്ലാ കളക്ടർ, രാമനാട്ടുകര മുനിസിപ്പൽ ചെയർമാൻ എന്നിവരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആരോഗ്യവകുപ്പ് ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കക്കൂൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാന പോലീസ് മേധാവി രവിത ചന്ദ്രശേഖർ രജിസ്ട്രേഷൻ നടപടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും. ഭരണനിർവഹണത്തിന് പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ സ്വീകരിക്കാൻ കണ്ണൂർ ജില്ലയിൽ കളം ഇന്ററാക്ടീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും.

0: നമസ്തേ അനന്തപുരയിലിനി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചോദ്യം ഒന്ന് പറയാം, 16th കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധി ആരാണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം എഡി തോമസ്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹത്തിന്റെ പ്രായം 30 വയസ്സാണ്.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നമുക്കിനി കാർത്തിക് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സിനിമ കമ്പനി. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ഇനി കാലം സാക്ഷി.
1: പാല നാരായണൻ നായർ കേരളീയ ഭാവങ്ങൾ നിറഞ്ഞ കവിതകൾ കൊണ്ട് മലയാള സാഹിത്യ ലോകത്തെ സമ്പന്നമാക്കിയ പാല നാരായണൻ നായർ 1911 December 11 ജനിച്ചു. പാല VM സ്കൂൾ, സെന്റ് തോമസ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം അധ്യാപകനായും പട്ടാളക്കാരനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളപ്പിറവിക്ക് ശേഷം രൂപീകരിക്കപ്പെട്ട കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹം. 17 എഴുതിയ ആ നിഴലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിത. 1935 പൂക്കൾ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ആദ്യ കാവ്യസമാഹാരം പുറത്തിറങ്ങി. 8 1953 പുറത്തിറങ്ങിയ കേരളം വളരുന്നു എന്ന കൃതിയിലൂടെ അദ്ദേഹം മഹാകവിയായി അറിയപ്പെട്ടു. അമൃതകല, ശാന്തി വൈഖരി, കസ്തൂർബ, ആലിപ്പഴം, അന്ത്യപൂജ, എനിക്ക് ദാഹിക്കുന്നു, മലനാട്, പാലാഴി, വിളക്കു കൊളുത്തു, സുന്ദരകാന്ഡം, ശ്രാവണഗീതം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികൾ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകളെ മാനിച്ച് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 2000 എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ പുരസ്കാരം തുടങ്ങി അനേകം ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായി. ആക്രോശങ്ങളും ബഹളങ്ങളുമില്ലാത്ത പുഴ പോലെ ഒഴുകുന്ന കാവ്യരീതിയിലൂടെ തന്റെ കാലത്തെയും സർഗാത്മകതയെയും ആസ്വാദക മനസ്സുകളിൽ വളരെ ആഴത്തിൽ അടയാളപ്പെടുത്തിയ പാല നാരായണൻ നായർ 2008 June 11 അന്തരിച്ചു. കാലം സാക്ഷി. കാലം സാക്ഷിയിൽ ഇന്ന് പാല നാരായണൻ നായരുടെ ശബ്ദം.
2: കാട്ടക്കയത്തിൽ ചെറിയമ്മാപ്പ എന്ന് പറഞ്ഞ ഒരു വലിയ സാഹിത്യകാരുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മരണത്തിൻ്റെ വാർഷികമാണ്. അത് അധ്യക്ഷനായിട്ട് വന്നത് വളർത്തോളാണ്. അപ്പോൾ ഞാൻ ഇന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ചെവി കേൾക്കിയില്ല, കയ്യിലെഴുതി കാണിച്ചു. ഇന്നാരാ? ഓ, പാല നാരായണൻ നായരല്ലേ. അപ്പോൾ ഞാൻ കുറേ സിനിമ എഴുതും എന്നറിയാം. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ എഴുതി കാണിക്കും, എന്നെ സംശയം എഴുതി കാണിക്കും, കൈകൊണ്ട് കഴിയുക. പെട്ടെന്ന് അങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും പിരിയാത്തൊരു സ്നേഹമായിരിക്കും. അതിനു മുമ്പ് തന്നെ ഉള്ളൂരുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ വളരെ പരിചയമായി. ഉള്ളൂര് ഈ ക്ഷേത്രപ്രവേശനം നടക്കുന്ന ആ കാലത്താണ്. ആ കാലത്ത് ക്ഷേത്രപ്രവേശനത്തിനെ ആശീരിച്ച് അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു കവിതാ മത്സരം നടത്തി. ആ കവിതാ മത്സരത്തിൽ 1st സമ്മാനം എനിക്കായിരുന്നു. അത് ഉള്ളൂരാണ് സദസ്സിൽ വെച്ച് എനിക്ക് ഒരു സ്വർണ്ണ പള്ളി വരികയും ചെയ്തു. അങ്ങനെ ഉള്ളൂരുമായിട്ട് വളരെയേറെ സ്നേഹത്തിലാണ്. തിരുവനന്തപുരത്ത് താമസിച്ചപ്പോഴും ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ തൃശ്ശൂർ വെച്ച് വളർത്തോളും, തിരുവനന്തപുരത്ത് വെച്ച് ഉള്ളൂരുമായിട്ടാണ് എൻ്റെ ബന്ധം. ഞാനും ചങ്ങമ്പഴയായിട്ടും വലിയ സ്നേഹമായിരുന്നു. ഞങ്ങൾ ഒരു പ്രായമാണ്, ഞാനും ചങ്ങമ്പഴ. 1935 ഞാനും ചങ്ങമ്പഴയ്ക്കായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ ചങ്ങമ്പഴ വീട്ടിൽ പോകും. ചങ്ങമ്പഴ എന്നെ അന്വേഷിച്ച് പാലായാലും എൻ്റെ പെങ്ങൾ താമസിക്കുന്ന ഏറ്റവും നല്ലതാണ്. അവൾ ആ ഭാഗത്ത് വരും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അവർ കുടുംബം പോലെ ഞങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ആദർശമായിട്ട് കിട്ടുന്ന ഒരു സ്നേഹബന്ധങ്ങളാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മഹാനുഭാവന്മാരുമായിട്ടുള്ള സമ്പർക്കവും അതിനിടയ്ക്ക് വേറൊരു ഗുണവും കൂടെ കിട്ടി. അച്ഛൻ മഹാപ്രാജ്ഞാനിയായിരുന്നു. പക്ഷെ അദ്ദേഹം കവിതയൊന്നുമില്ല, എന്നാൽ നിമിഷ കവി പോലെ കൂട്ടുകാരുമായിട്ട് അതൊക്കെ പറയുകയും ചെയ്യും.
3: പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വായനശാലകളോ
2: അങ്ങനെ വലിയ പുസ്തകശാലകളൊന്നുമില്ല. അത് അച്ഛൻ്റെ ആ പാരമ്പര്യമാണ് എന്നെ പ്രാജ്ഞാനെ ആക്കി.
1: കാലം സാക്ഷിയിൽ നിങ്ങൾ കേട്ടത് പാല നാരായണൻ നായരുടെ ശബ്ദം.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
1: ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ ഭൂമിയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കുക. ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നിവയാണ് ഇക്കൊല്ലത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. നാം ഇതുവരെ പ്രകൃതിക്ക് നൽകിയ മുറിവുകൾ ഉണക്കാനുള്ള അവസാന അവസരം.
0: ശാസ്ത്രലോകം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലിയറ്റ് എറണാകുളം.
3: ശരത്തിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഒരു ഗാനമാണിനി. ചിത്രം തത്സമയൊരു പെൺകുട്ടി, ഗാനരചന ബി ആർ പ്രസാദ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: കാറ്റു വിതച്ചവൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം പീറ്റർ റൂബൻ.

0: വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
5: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
4: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
6: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
7: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
8: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ.
9: നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
11: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
12: നഖങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി P. മാധുരി പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഒരിക്കൽ കോവിലകത്ത് കളി നിശ്ചയിച്ചു. ആറുമാസമെങ്കിലും സുഖമായി ഭക്ഷിക്കുന്നത് അവിടത്തെ നിലം നടന്നിട്ടാണ്. ആ തറവാട്ടിൽ നിന്ന് ഒരാളും പോകാതിരുന്നാലോ? കുറേ നേരം ആലോചിച്ചിരുന്നു. ഒരു നെടുവീർപ്പോടെ കാരണവർ പോയി. രണ്ടാം തമ്പുരാനാണ് ഇത്തരം കാര്യത്തിലൊക്കെ ഉത്സാഹി. മൂത്ത തമ്പുരാന്റെ ജീവിതം നേത്യാരമ്മയെ തൃപ്തിപ്പെടുത്താൻ പാടുപെടുന്നതിൽ തന്നെ കഴിയും. രണ്ടാം തമ്പുരാൻ അണിയറയിലേക്ക് കടന്നു. ശങ്കരക്കുറുപ്പ് ചുട്ടിക്ക് കിടക്കാൻ ഭാവിക്കുകയായിരുന്നു. ഗോപിക്കുറുപ്പ് അണിയറയുടെ മുളങ്കാലും ചാരി നിശബ്ദനായിരിക്കുകയാണ്. തമ്പുരാൻ ആകെയൊന്നു നോക്കി. തൊഴുതു നിൽക്കുന്ന ശങ്കരക്കുറുപ്പിനോട് ചോദിച്ചു, ശങ്കരൻ തന്നെ വേണോ? എന്നിട്ട് ഗോപിയെ ഒന്ന് കടാക്ഷിക്കുകയും ചെയ്തു. ആ വൃദ്ധനടന്റെ നെഞ്ചിൽ ഒരു ദീർഘനിശ്വാസം മുട്ടിത്തിരിഞ്ഞു. അയാൾ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, അടിയൻ മരിക്കുന്നതുവരെ എത്തിക്കാം. ആ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരും അടർന്നു വീണു. ഗോപിക്കുറുപ്പ് തലയുയർത്തി അമ്മാമനെയും തമ്പുരാനെയും ഒന്നു നോക്കി. എന്നിട്ട് മുന്നോട്ട് വന്നു പറഞ്ഞു, ഞാനാണ് വേഷം, അമ്മാമനങ്ങ് പൊയ്ക്കോളൂ. ക്ഷൗരം കഴിക്കുകയോ കുളിക്കുകയോ ചെയ്യാത്ത ആ മുഖത്തേക്ക് കാരണവർ ഒന്നു നോക്കി. അന്ന് അണിയറയുടെ പിൻപുറത്ത് നിലവിളക്കിന്റെ വെളിച്ചത്തിൽ വെച്ച് ക്ഷൗരം കഴിച്ച് കുളിച്ചുവന്ന് അയാൾ ചുട്ടിക്ക് കിടന്നു. അന്നത്തെ മാതിരി ഒരു ബാഹുകൻ ഉണ്ടായിട്ടില്ല. ശോകരസം അലതല്ലുകയായിരുന്നു. കാണികളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗോപിക്കുറുപ്പ് അരങ്ങത്ത് നിന്നു പോയി. തമ്പുരാൻ അണിയറയിലേക്ക് ഓടിച്ചെന്ന് അയാളെ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഗോപി, ഞാനിങ്ങനെ ഒരു വേഷം കണ്ടിട്ടില്ല, അതൊരു അനുഭവമായിരുന്നു. ഗോപി ഒരു നളൻ തന്നെ, പക്ഷേ കലി ബാധിച്ചിരിക്കുന്നു. കുറഞ്ഞൊരു നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, അവിടത്തെയും അമ്മാമന്റെ ഇഷ്ടം ഇന്ന് ഞാൻ നിറവേറ്റി. ഇനി എന്നോട് കൽപ്പിക്കരുത്, എന്നാൽ എനിക്ക് ഭ്രാന്താവും. ഒരു ഇടിവെട്ടിന്റെ കാഠിന്യമുണ്ടായിരുന്നു ആ വാക്കിന്. ആരും ഒന്നും മിണ്ടിയില്ല. അയാൾ കോപ്പഴിച്ചു വച്ചു. പിന്നീട് ഒരിക്കലും ആ കോപ്പ് അണിയുകയുണ്ടായില്ല. അന്തം മറഞ്ഞവനെ പോലെ അങ്ങുമിങ്ങും നടക്കും. ആരോടെന്നില്ലാതെ എന്തൊക്കെയോ പിറുപിറുക്കും. വല്ലപ്പോഴും വീട്ടിൽ വരും. അപ്പോൾ തന്നെ തിരിച്ചുപോയി എന്നു വരും. അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങും. കാരണവർ നിശബ്ദനായി എല്ലാം നോക്കിയിരുന്നു, ഒന്നും പറഞ്ഞില്ല. ആയിരമായിരം ഹൃദയങ്ങളെയിട്ട് അമ്മാനമാടിച്ച ആ നേത്രങ്ങൾ വാർദ്ധക്യബാധ കൊണ്ട് മങ്ങി മങ്ങി വരികയായിരുന്നു. പ്രകാശം കെട്ടു. ഒടുവിൽ അത് എന്നേക്കുമായി അടഞ്ഞു. അപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആ കൺകോണിൽ ബാക്കി നിന്നിരുന്നു. അത് ആ മരുമകനെ ചൊല്ലിയായിരുന്നുവോ?
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
8: രാത്രിയുടെ സൗന്ദര്യമാണ് നിലാവ്. മലയാള സിനിമാ ഗാനങ്ങളിൽ നിലാവ് പല ഭാവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ നിലാവിന്റെ വെളിച്ചം പകർന്ന ചില മനോഹരമായ ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യം അഗ്നിദേവൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലെടുത്തത് അവതാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. രചന സത്യൻ അന്തിക്കാട്, സംഗീതം എ.ടി. ഉമ്മർ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ മാനസിക സംഘർഷവും യോഗയും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം, അമിതമായ ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ സാധാരണമായ അവസ്ഥകളായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, വൃദ്ധജനങ്ങൾ തുടങ്ങി എല്ലാവരിലും ഈ അവസ്ഥകൾ വളരെ സാധാരണമാണ് ഇന്ന്. യോഗ എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ തീർത്തും പ്രാധാന്യമുള്ള ഒരു വെൽനസ് അപ്രോച്ച് ആണെന്ന് ഇന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സിന്റെ ഉള്ളറകളെ തിരിച്ചറിയാൻ യോഗയിലൂടെ കഴിയുന്നു. മെഡിറ്റേഷൻ അഥവാ ധ്യാനം, യോഗനിദ്ര എന്നിവ നിരന്തരം അഭ്യസിക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങൾ ധ്യാനാവസ്ഥയിൽ തീവ്രമാകുകയും അത് സാധകന് പൂർണ്ണ റിലാക്സേഷൻ സാധ്യമാക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ. ഇന്ന് ഒരു നേരമെങ്കിലും തങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ സ്വന്തം കുടുംബത്തിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തവരാണ് അധികം പേരും. അത്തരം ബുദ്ധിമുട്ടുകൾക്കൊന്നും പരിഹാരം ഇല്ലാതെ വരുമ്പോൾ അതും പേറി ആഴത്തിലുള്ള സമ്മർദ്ദത്തിലാണ്ട് ജീവിക്കുന്നവർ അനേകം. എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നുകൂടിയാലും മനസ്സ് ശാന്തമാണെങ്കിൽ അതിനുള്ള ഉത്തരവും ലഭിക്കും. മനസ്സിന്റെ അശാന്തി എപ്പോഴും ഉണ്ടാകുന്നത് അഹം എന്ന ആന്തരിക ഭാവത്തിലൂടെയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വികാസമാണ് മനസ്സിന്റെ സ്വാഭാവികത. മനസ്സ് സങ്കുചിതമാകുന്നത് പലപ്പോഴും അഹന്തയിലൂടെ അതിനെ തളച്ചിടുമ്പോഴാകുന്നു. സാധകൻ ധ്യാനത്തിലൂടെ അഹന്തയെ പൂർണമായും മറികടക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ താൻ ഒന്നുമല്ല എന്നും സാഗരത്തിലെ ഒരു തുള്ളി ജലത്തെ പോലെ നിഷ്പ്രഭമാണും എന്നും മനസ്സിലാകുമ്പോൾ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം ഒരുവനിൽ ഉണ്ടാകും. എങ്കിലും ഇന്നത്തെ പ്രശ്നങ്ങൾ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കും, തിരമാലകളെ പോലെ. പക്ഷെ ഒരു പ്രശ്നവും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്. അതിനായി മനോമാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുക, നിയന്ത്രിതമായ അളവിൽ ചെയ്യുന്ന പ്രാണായാമ പ്രക്രിയകളായ ഭ്രാമരി, നാഡീശുദ്ധി, ചന്ദ്രഭേദി, ശീത്കാരി മുതലായ പ്രാണായാമങ്ങൾ മനസ്സിന് അചഞ്ചലത്വം കൈവരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു. അനന്തരം ഹൃദ്രോഗം, അധികമായ രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്, ജീവിതശൈലി രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. മനോരോഗത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൈൽഡ്ഹുഡ് ട്രോമ പോലുള്ള പോസ്റ്റ് ട്രോമാറ്റിക് ഡിസീസസ്. പെട്ടെന്നുള്ള പ്രതികൂല സാഹചര്യത്തിൽ പെട്ട് ആഘാതമുണ്ടായ മനസ്സിന് ആ സാഹചര്യം ഉൾക്കൊള്ളാതെ വരികയും ഉപബോധ മനസ്സിൽ അവ ആഴത്തിൽ പതിയുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്തുണ്ടായ സെക്ഷൽ അബ്യൂസ് കുട്ടിയുടെ പിൽക്കാല ഭാവിയിൽ ആഴത്തിൽ ബാധിച്ചേക്കാം. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത മരണം മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറം ഉപബോധ മനസ്സിൽ പതിയുകയും അകാരണ ഭയം, മറ്റു മനോവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതി ദുരന്തങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായേക്കാം. ഇവിടെയെല്ലാം യോഗയിലെ ധ്യാനത്തിലൂടെ മനസ്സിനുള്ളിലെ അറകളിൽ വെളിച്ചമുണ്ടാക്കാൻ സാധിക്കും. മാനസിക വ്യാധികൾക്ക് കാരണമായേക്കാവുന്ന സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യപാനം, പുകവലി എന്നിവ ഇന്ന് വളരെ കൂടുതലാണ്. കുട്ടികളിൽ അത് വലിയ ദുരന്തമുണ്ടാക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത, മനസ്സിന്റെ ബലം, ആത്മവിശ്വാസം, ഓർമ്മ എന്നിങ്ങനെ ഓരോന്നായി മാഞ്ഞുപോകാം. ലഹരിക്കടിമപ്പെട്ടവരിലും ഡോക്ടറോടും വിദഗ്ധ പരിശീലകരോടും സംവദിച്ചതിനു ശേഷം കൃത്യമായി ചിട്ടപ്പെടുത്തിയ ആസനങ്ങൾ, റിലാക്സേഷൻ ടെക്നിക്സ്, മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ എന്നിവ വഴി ഒരുപാട് മാറ്റം സാധ്യമാണ്.
1: മാനസിക സംഘർഷവും യോഗയും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ കാർത്തികും അഭയ ഹിരൺമയും പാടിയത്. ചിത്രം ജെയിംസ് ആൻഡ് ആലീസ്. ഗാനരചന ഹരിനാരായണൻ.

അച്ഛനും കിട്ടാലി സെറ്റുമെസ അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമെസ അട്ടിലി ഇത്തിലി പണം കിട്ടാലി സെറ്റുമെസ അട്ടിമെസാ.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 1991 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും സുജാതയും പാടിയ ഗാനമാണ്. രചന യൂസഫലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
4: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: അടുത്തത് ചിത്രയും സംഘവും പാടിയൊരു ഗാനമാണ്, ചിത്രം എന്റെ സൂര്യപുത്രിക്ക്. ഗാനരചന ബിജു തിരുമല, സംഗീതം ഇളയരാജ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495956321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: അടുത്തത് കളയൂഞ്ഞാൽ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രമെഴുതി ഇളയരാജ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: എം ജി ശ്രീകുമാറും സുജാതയും പാടിയൊരു ഗാനം. ചിത്രം അദ്വൈതം. ഗാനരചന കൈതപ്രം. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. രചന MD രാജേന്ദ്രൻ. സംഗീതം MM കീരവാണി.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1991 മുതൽ 2000 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ വിതുമ്പുന്ന മണ്ണും കടലും അതിജീവനം തേടുന്ന ഭൂമി, അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
2: ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ ഭൂമിയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കുക. ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നിവയാണ് ഇക്കൊല്ലത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. നാം ഇതുവരെ പ്രകൃതിക്ക് നൽകിയ മുറിവുകൾ ഉണക്കാനുള്ള അവസാന അവസരം.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ നേതൃത്വം വികസിത ഇന്ത്യ പ്രയാണത്തിന് വേഗത കൂട്ടിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ചെറുകിട ജലവൈദ്യുത വികസന പദ്ധതിയുടെ ഓൺലൈൻ പോർട്ടലും മന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പലായ സെറ്റമെലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം US പ്രതിനിധി ജേസൺ മിക്സിനെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരിൽ ഇതുവരെ 21 പേരെ രക്ഷപ്പെടുത്തി. ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതിക്ക് യാതൊരുവിധ നിരോധനവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് നേപ്പാളിലെ ദേശീയ സസ്യ സംരക്ഷണ സംഘടന. സസ്യാരോഗ്യ സംരക്ഷണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിന്റെയും അടിസ്ഥാനത്തിൽ ഇറക്കുമതി അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട്. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ എറണാകുളം മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടി ചിറ്റൂരിൽ ഓട്ടോ യാത്രക്കാർക്ക് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീക്ക് പരിക്ക്. ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന മിനിക്കാണ് പരിക്കേറ്റത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും.

0: വാക്കുകൾ കൊണ്ട് തോണിതുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിന്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിന്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട സന്ദേശഗാനം, ഞങ്ങളുടെ യോഗ ക്ലാസ്സിൽ വരുന്ന ഒരു ചേച്ചിക്ക് ആകാശവാണിയിലൂടെ ഒരു ആശംസ പറയണം. ജൂൺ 15 ചേച്ചിയുടെ ജന്മദിനമാണ്. അവിടെ വരുന്നവരിൽ ഞങ്ങൾ ഒരു 8 പേര് ഒരു ഗ്രൂപ്പാണ്. ഈ 8 പേർക്കും എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. സന്തോഷവും സങ്കടവും പങ്കുവെക്കാറുണ്ട്. എല്ലാവരുടെയും പിറന്നാൾ സർപ്രൈസ് കൊടുത്ത് ആഘോഷിക്കാറുമുണ്ട്. അവരുടെ വീടുകളിൽ പോയും ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തും ഒത്തുകൂടിയാണ് ആഘോഷം. കഴിഞ്ഞ മാസം കനകക്കുന്നിൽ വെച്ച് ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. 8 പേരുടെയും വീട്ടിൽ നിന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ആഹാരം ഒരുമിച്ച് എല്ലാവരും കൂടി കഴിച്ചും അത് കഴിഞ്ഞ് അന്താക്ഷരി കളിച്ചും ഞങ്ങൾ ശരിക്കും ആഘോഷിച്ചു. അങ്ങനെയുള്ള ഈ കൂട്ടായ്മയുടെ പേരാണ് സൗഹൃദം. അതിലുള്ള 2 അംഗങ്ങൾക്ക് ജൂൺ 15, 30 തീയതികളിൽ ജന്മദിനമാണ്. ജൂൺ 15 ജന്മദിനം ആഘോഷിക്കുന്ന ആളിനറിയാം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമെന്ന്. എങ്കിലും ആകാശവാണിയിൽ കൂടി ഇങ്ങനെയൊരു സർപ്രൈസ് ആ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അന്താക്ഷരി കളിക്കുമ്പോൾ ഞാനും ഈ ചേച്ചിയും ഒരു ടീമാണ്. ചേച്ചിക്ക് അത്യാവശ്യം പഴയ പാട്ടുകൾ അറിയാം. ആകാശവാണി കേൾക്കുന്ന എനിക്കും കുറെ പാട്ടുകൾ അറിയാം. ചേച്ചി ഒരുവിധം പാടും. ചേച്ചിയുടെ പേര് മാധുരി എന്നാണ്. സൗഹൃദത്തിലെ ജന്മദിനം ആഘോഷിക്കുന്ന മാധുരി ചേച്ചിക്കും ദീപ്തിക്കും ആകാശവാണി ആശംസകൾ പറയണം എന്ന് ചേച്ചിയുടെ അനിയത്തി ലത. സൗഹൃദത്തിലെ ജയലക്ഷ്മി, മിനി, ബിന്ദു, നീതു, ആരതി ഇവരുടെ ആശംസകളും ഒപ്പം അറിയിക്കുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, മാധുരി ചേച്ചിയാണോ?
1: അതെ.
0: മാധുരി ചേച്ചി, എനിക്ക് അന്താക്ഷരി കളിക്കാൻ ഒരു കൂട്ട് വേണം, വരുന്നോ? ഒരുപാട് പാട്ടുകൾ അറിയാതുള്ള ആളാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അന്താക്ഷരി കളിക്കാൻ എനിക്ക് ഒരുപാട് പാട്ട് അറിയാന്നുള്ള ഒരാളെ കൂടെ വേണം.
1: പേര് മാത്രമേ ഉള്ള ആള് പാടൂല.
0: അതൊക്കെ ചുമ്മാ. അവിടെ കനകക്കുന്നിലിരുന്ന് ഘോരം പാടുന്നത് കേട്ടല്ലോ. അതൊക്കെ നമ്മൾ അറിഞ്ഞു. അവിടെ ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നാട്ടുകാരും കാണൂലെന്നാണ് വിചാരിച്ചത്. അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ്. അതാണ്. ആശംസ അടിപൊളിയല്ലേ? അപ്പൊ ആശംസ അടിപൊളിയായ സ്ഥിതിക്ക് എന്തായാലും എന്റെ കൂടെ അന്താക്ഷരി കളിക്കാൻ വന്നേ പറ്റൂ. നമുക്ക് 30-ാം തീയതി ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ. ബർത്ത്ഡേക്ക് നമുക്ക് അന്താക്ഷരി കളിക്കുമ്പോഴത്തേക്ക് ചേച്ചി എന്റെ കൂടെ ടീമായാ മതി. ഏത് റേഡിയോ? വലിയ കാര്യമായിട്ട് അന്താക്ഷരി എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടി റേഡിയോ ഒന്ന് എന്തോന്ന് ചേച്ചി? അത് ഒന്നും അല്ലെങ്കിൽ ചേച്ചിയുടെ പേര് മാധുരി എന്നല്ലേ? മധുരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്? ഏത് റേഡിയോ ഒന്ന് കേൾക്കുന്ന ശബ്ദം? എന്ത് കേക്കും? അതിൽ എന്തെങ്കിലുമൊക്കെ കേട്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ അതിന് എന്നെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കുന്ന എന്തിനാ? ഞാൻ പിണങ്ങി
1: പോകും.
0: ഒന്നും അല്ലെങ്കിൽ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ല, എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാമോ? അത് ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ്. ആ ഒരു സ്നേഹം എന്നോട് വർത്താനം പറയുന്നത് കാണിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ ആരാന്ന് പറയുന്നില്ല. എനിക്കൊരു പാട്ട് പാടി തന്നാ പറയാ ആരാന്ന്.
1: എനിക്ക് പാടാനറിയില്ല.

0: ഒത്തിരി ഒന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിയേ പറ്റൂ.
1: അയ്യോ എനിക്ക് അറിയില്ല പാടാ,
0: പറ്റൂല, അച്ഛന്റെ അമ്മയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പാട്ട് പാടിയേ പറ്റൂ. കനകക്കുന്നിൽ പാടിയ പാട്ട് പാടിയാ മതി. അതെ, എന്നാലും ഇപ്പൊ ഓർമ്മ വരുന്നൊരു പാട്ട് പാടിയാ മതി.
1: ഞങ്ങളുടെ ഫ്രണ്ട്സ് വേണം പാടണോ?
0: ആരെ വേണം? ലതയെ വേണോ, അതോ ജയലക്ഷ്മിയെ വേണോ, അതോ മിനിയെ വേണോ, അതോ ബിന്ദുവിനെ ആണോ? ഇതിപ്പോ ആരെ വേണം? അതോ നീതുവിനെ വേണോ, അതോ ആരതിയെ വേണോ? ഇതിപ്പോ ആരെ കൂടെ വേണം?
1: എല്ലാരും വേണം.
0: ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് നിപ്പുണ്ടെന്നങ്ങ് വിചാരിച്ചാ മതി, പാടിക്കും.
1: എന്നെ കളിപ്പിക്കാൻ വിളിച്ചാണല്ലേ?
0: ആര് കളിപ്പിക്കാൻ? കണ്ടോ എന്തെല്ലാം ആരോപണങ്ങളാണ്! ഇതിപ്പോ പാടുവോ ഇല്ലേ?
1: പാടൂല.
0: അതെന്താ വാശിയാണോ? ഒരു മലയാളി, അത് മാധുരി എന്ന പേരുള്ള മലയാളി ആകുമ്പോഴത്തേക്ക് ഒരു ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഇത് അടുത്ത സെക്കൻഡിൽ പേര് മാറ്റണം.
1: കൃത്യമായിട്ടും പാട്ടെല്ലാം മറന്നുപോയി.
0: ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ തലക്കടി കിട്ടുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്ന, അല്ലെ ഫോർമുല കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്ന ആദ്യത്തെ ആളായിരിക്കും.
1: അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള സംസാരമായപ്പോഴത്തേനും എല്ലാ പാട്ടും പറഞ്ഞു, ഒറ്റ പാട്ട് ഓർമ്മയില്ലേ.
0: ഈ 30-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്നത് ആരുടെയാ?
1: അയ്യോ അല്ല, പേരും മറന്നുപോയല്ലേ.
0: കണ്ടാ കണ്ടാ, ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം.
1: ഞാൻ പറഞ്ഞില്ലേ എല്ലാം ബ്ലാങ്ക് ആയി പോയെന്ന്?
0: ഇനി എന്ത് പറഞ്ഞാലും ശരി, ദീപ്തിയുടെ പേര് മറന്ന്.
1: ദീപ്തി എന്നെ തല്ലിക്കൊല്ലും കേട്ടോ.
0: അതെ, കൊല്ലട്ടെ കൊല്ലട്ടെ. കൂടുതൽ പേരുടെ തല്ലി കൊള്ളണ്ടാന്നുണ്ടെങ്കിൽ പാട്ട് പാടിക്കും.
1: എനിക്ക് പാടാൻ അറിയില്ല, സത്യമായിട്ട് പാടാൻ അറിയില്ല.
0: ശേ, അന്താക്ഷരി കളിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു അക്ഷരം ഇട്ട് തന്നു. ആ
1: പോട്ട്.
0: ഈ
1: ഇവിടെ കാറ്റിനു സുഗന്ധം, ഇതിലെ പോയത് വസന്തം. അതിന് ഇത്രേ ഉള്ളൂ.
0: ഇത് വന്നതും പോയതൊന്നും അറിഞ്ഞില്ലല്ലോ. മാധുരി എന്ന് പേര് വെച്ചിട്ട് എസ് ജാനകിയുടെ പാട്ടാണ് പാടിയത്. ഈ പാട്ടിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാമോ?
1: അയ്യോ, എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. സത്യം,
0: ഞാൻ അറിഞ്ഞത് ഒരുപാട് പാട്ടുകൾ ലിസ്റ്റ് ഉള്ള ആളാണ് എന്നാണ് ചേച്ചിയുടെ സ്ഥിരം ടീംമേറ്റ് ആയിട്ടുള്ള ആള് അവകാശപ്പെടുന്നത്.
1: അവകാശപ്പെടുക ചെയ്യുമായിരിക്കും, ചുമ്മാ പറയുന്ന പിള്ളേര്.
0: ഏത് പിള്ളേരാ?
1: കൂട്ടുകാരുണ്ട്.
0: ലത പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ സ്റ്റോക്കാണ് ലത ഇറക്കി വിടുന്നതെന്നാണ്. അപ്പോ ജൂൺ 15-ാം തീയതി ഉള്ള ബർത്ത്ഡേ, ഈ പിറന്നാൾ ഏറ്റവും മനോഹരവും ഐശ്വര്യ സമൃദ്ധവും സമ്പദ് സമൃദ്ധവും ഇനി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആവട്ടെ. ഇത് ലത ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ 8 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർപ്രൈസ് കൊടുക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇതുവരെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ സർപ്രൈസ് എന്തായാലും മാധുരി ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മാധുരി, ലത, ബിന്ദു, നീതു, ആരതി, ജയലക്ഷ്മി, മിനി, ദീപ്തി, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 8 പേരായോ? ആ, എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഏത് പാട്ട് വെക്കണം?
1: അങ്ങനെയൊന്നും
0: ഏ, പാടിയ പാട്ട് വെക്കട്ടെ. രാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയ പാട്ട് ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം. വസന്തത്തിൻ തളിർത്തേലിൽ വരുന്നതാര്, ഇരുന്നതായിരുന്നല്ലേ, ആ ഇരുന്നതാര്, വാസര സ്വപ്നത്തിൻ തോഴിമാരല്ലേ. അപ്പൊ വാസര സ്വപ്നത്തിന്റെ തോഴിമാരെ ആഘോഷിക്കുക, നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495946321, 9495946321. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321, 9495964321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി നേ വാങ്ങും.
5: അതെ ഏട്ടാ,
4: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
5: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
4: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ഞാൻ ഷീബ, ചെന്നൈയിൽ നിന്ന് ആണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. അതിന് കാരണം എന്റെ ചേട്ടത്തിയാണ്. അവർ സ്ഥിരം ആകാശവാണി കേൾക്കുന്ന ആളാണ്. എണീറ്റ ഉടനെ റേഡിയോ ഓൺ ചെയ്യും. നല്ലൊരു പാട്ടുകാരി കൂടെയാണ് എൻ്റെ ചേട്ടത്തി. എൻ്റെ ചേട്ടത്തിയെ ഒന്ന് വിളിക്കാമോ? വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. പേര് ശ്രീകല സോമൻ. എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ചേട്ടത്തിയാണ്. ഉറപ്പായിട്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. പിന്നെ ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആണ് June 15. ഒരു അടിപൊളി വിഷസും പറയണം. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ശ്രീകല ചേച്ചിയാണോ? ശ്രീകല ചേച്ചി തിരക്കിലാണോ? ശ്രീകല ചേച്ചി തിരക്കിലല്ലെങ്കിൽ ശ്രീകല ചേച്ചിയിലെ ഇന്നൊരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ. എനിക്ക് എങ്ങനെ അയക്കാൻ ആരും? ഞാൻ ശ്രീകല ചേച്ചി ഭയങ്കര പാട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് എന്നെ അയക്കാൻ, എനിക്ക് അയക്കാൻ എന്നൊക്കെ പറയണം. എന്തോന്നോ
7: മനസ്സിലായി.
6: അതാരാ?
7: നമ്മള് തമ്മിൽ അറിയൂ.
6: നമ്മൾ തമ്മിൽ അറിയൂ?
7: ഓ, അറിയാം അറിയാം.
6: ആണോ?
7: പക്ഷെ ഇത് ആരായിരിക്കാ എനിക്ക്?
6: ഇതിപ്പോ ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. ഇതിപ്പോ എന്തൊക്കെയാണ് കൺഫ്യൂഷൻ? ആരോടാണ് സംസാരിക്കണതെന്ന്, ആരയക്കാനെന്ന്, എന്തൊക്കെയാണ്? എന്നിട്ട് ഒരു തീരുമാനം എത്തിയോ?
7: പാട്ട് എന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി, മനീഷ് മനസ്സിലായി. ആരയക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
6: ഈ മനീഷ് എന്ന് പറയുന്ന ആള് വിളിച്ച് ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് പാട്ട് ചോദിക്കുന്ന ആളാണോ?
7: ഓ, റേഡിയോ അതന്നെ. നമ്മൾ തമ്മിൽ അറിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നേ കാണാൻ അങ്ങോട്ട് വരണോന്ന് വിചാരിച്ചിട്ട് ഒട്ടില്ലേട്ടാ.
6: വലിയ സന്തോഷം.
7: മോളൊന്നും അയക്കൂല, ഇത് കാട്ടിലെ പരിപാടിയല്ല. അവരാരും പിന്നെ ആരാണോ?
6: അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അതൊക്കെ പോട്ടെ. June 15 ബർത്ത്ഡേ ആണല്ലേ? അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു അഡ്വാൻസ് ആയിട്ട്. ചെന്നൈയിലെ ഒരു ഷീബയുണ്ട്, അറിയാമോ?
7: അനിയന്റെ ഭാര്യ. അവള് ഇവിടെ നിന്നപ്പോ ഞാൻ പാട് വീഴ്ത്തി. റേഡിയോ കൂടെ കാലത്ത് കേട്ട് പാടുമ്പോ അവള് എന്നെ കളിയാക്കി. അയ്യോ, അവളായിരുന്ന. അയ്യോ, ഇങ്ങനെ ഞാൻ പാടുമ്പം പിന്നെ അവര് ഞങ്ങളെ ഗ്രൂപ്പിൽ കൂടെ ഒക്കെ വരണം. ഞങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പാടില്ല. ചെറുതില് സ്കൂളിൽ പഠിക്കുന്ന ആൾക്ക് ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
6: അങ്ങനെ ഒരു പാട്ട് വരട്ടെ.
7: അങ്ങനെ ഒരു പാട്ട്. മണ്ണിൽ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയും.

0: അല്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പാട്ടുകാരിയാണെന്ന് അറിയില്ലായിരുന്നു.
1: ചെറുതിലേക്കാ വയസ്സൊക്കെ ഇത്ര ആയില്ലേ, ഇനിയിപ്പൊ എന്നെ കൊണ്ടൊന്നും പാട്ട് പാടാനൊന്നും പറ്റൂല. പിന്നെ സാറിന്റെ പെൻഷൻ ഗ്രൂപ്പിലൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോ എന്നെ കൊണ്ട് അവര് പാടിപ്പിക്കും.
0: ഒരു സന്തോഷമല്ലേ, പാട്ടെന്തിനാ സന്തോഷിക്കാൻ വേണ്ടിട്ടില്ല? അത് കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും ഘടകമില്ല.
1: രാവിലെ അതാ അവര് പറയാ, അവള് പറയണ അങ്ങനെ ചെന്നൈന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ ആകാശവാണിയെ പിടിച്ച് കേൾക്കണതും, ഇങ്ങനെ രാവിലെ 6 മണി ശേഷം ഉടനെ പാട്ട് വെക്കണതും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണം. അവര് തൃശ്ശൂർക്കാരാണെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും പാട്ടൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് അവളും കൂടെ ഭയങ്കര കളിയാക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും, എപ്പോഴും ഇത് എന്നെ ചെവി കേൾക്കാൻ നോക്കില്ല, ഇപ്പോഴും പറ്റാക്കിയാണ് റേഡിയോ കേട്ടോ എന്ന് ചോദിക്കുന്നത്. ഒന്നാമം ചെല്ലുമ്പോ മാത്രം അങ്ങനെ നിർത്തും, അത് നേരെ പാട്ട് കേൾക്കും.

0: അവർന്നതിൽ വലിയ സന്തോഷം. വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലേ. അപ്പൊ ഈ പാട്ട് വെച്ചാ മതിയോ?
1: ഇതല്ല എനിക്ക്
0: ആ
1: കേക്കാനുള്ള പാട്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാട്ടുണ്ട്, തെരുവ് കീലോ എന്നുള്ള സിനിമയിലെ പാട്ട്, ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പാടും. ഹൃദയം ദേവാലയം പോയ വസം നിറമാല ചാർത്തിയ പറഞ്ഞുപോയി ആ പാട്ട് വെച്ചാൽ.
0: ആരണ്യ ദേവാലയം
1: അല്ലേ? ആരണ്യ ദേവാലയം.
0: മാനവ ഹൃദയം
1: ദേവാലയില്ലാതെ അമ്പാരിയില്ലാതെ ആറാത്ത് നടത്താറുണ്ട് ഇവിടെ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലിയുടെ പാട്ടുകളാണ്. അച്ഛന്റെ ഓർമ്മ വരും.
0: ബിച്ചു തിരുമലയുടെ വരികളാണ്.
1: അവിടെ താമസിച്ചു അനിയത്തി, എന്റെ അനിയത്തിന്റെ മറ്റു ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോയിരുന്നല്ല. അവളും ഞാനും കൂടെ ഈ സ്കൂളിലെ ഗാനമേളയ്ക്കൊക്കെ ചേരണം. ഓഹോ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ സീത ഇപ്പൊ തന്നെ വിളിച്ച് പറയാം.
0: തെരുവ് ഗീതം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെ വിജയന്മാർ ഈണം നൽകിയിട്ട് യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.

0: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരവന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495956321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
7: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
8: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: ലഭ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപ നിരക്കിലും പവന് 1,560 രൂപ കുറഞ്ഞ് 1,06,800 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം ഇന്നത്തെ സ്വർണ്ണവില.
5: സമർപ്പിച്ചത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
1: ഹായ് ആകാശവാണി, എൻ്റെ പേര് മായ. ഈ മാസം 12 എൻ്റെ നാത്തൂൻ്റെ പിറന്നാളാണ്. ചേച്ചിയെ ഹലോ സന്ദേശഗാനത്തിൽ വിളിച്ച് വിഷ് ചെയ്യണേ. ചേച്ചിയുടെ പേര് ശാന്തകുമാരി. ചേച്ചി റേഡിയോ ശ്രോതാവാണ്, എപ്പോഴും റേഡിയോ കേൾക്കും. വീട്ടമ്മയാണ്. ചേച്ചിക്കൊരു വലിയ സർപ്രൈസ് ആയിരിക്കും ഇത്. ഈ നമ്പർ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ ഈ നമ്പർ വിളിക്കണം. 2-3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ചേച്ചി റേഡിയോ വെക്കുന്ന കാരണം ഫോൺ ബെല്ലടിച്ചാൽ കേൾക്കില്ല, വീണ്ടും വിളിക്കണേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ശാന്തകുമാരിയമ്മയാണോ?
2: അതെ.
1: ശാന്തകുമാരിയമ്മ തിരക്കിലാണോ? ഫുൾ ടൈം. എപ്പ വിളിച്ചാലും ഫോണിൽ കിട്ടൂല. റേഡിയോ ഒന്ന് വല്ലപ്പോഴും ഒന്ന് റെസ്റ്റ് കൊടുത്താലല്ലേ ഫോൺ അടിക്കണേ കേൾക്കാൻ പറ്റൂ. റേഡിയോക്ക് റെസ്റ്റ് കൊടുത്തപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ചേച്ചി നേരത്തെ പറയാന്ന് വിചാരിച്ചു. ഹാപ്പി ബർത്ത്ഡേ.
2: ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.
1: ആ, എന്തായാലും സർപ്രൈസ് ആയില്ലേ? ഈ ഫുൾ ടൈം റേഡിയോ കേട്ടിരിക്കുക. വേറെ എന്തൊക്കെയാണ് പരിപാടി?
2: വേറെ വീട്ടമ്മയാ, വേറെ അല്ലാതെ ജോലിയൊന്നും ഇല്ല.
1: അതറിയാ എനിക്ക്. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഒപ്പിച്ചൂടെ? ഈ റേഡിയോ ഒക്കെ കേട്ടിരിക്കുന്നതല്ലാതെ റേഡിയോ കേൾക്കുന്ന പാട്ടുകളൊക്കെ പാടാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില ആൾക്കാർ. എന്താണ് നാത്തൂൻ പറയണത്? നാത്തൂൻ മായ എന്നല്ലേ നാത്തൂന്റെ പേര്? നാത്തൂൻ പറയണത് ശാന്ത ചേച്ചി പാട്ട് എന്താണ് റേഡിയോ കേട്ട് കേട്ട് കേട്ട് ഇപ്പൊ പാട്ടൊക്കെ പാടും എന്നാണ്.
2: എപ്പോഴും പാട്ട് കേൾക്കുമ്പോ പാടാനൊന്നും അറിയത്തോ, പാട്ടൊന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാൻ പറഞ്ഞ ഏത് പാട്ട് പറയും? അത് ശരി. അത് ആരടുത്താ ചോദിക്കുന്നേ? നാത്തൂൻ അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടോ?
2: ഹലോ,
1: ഇത് ആരോടാ ചോദിക്കുന്നേ?
2: അറിയത്തില്ല ആരോടാന്ന്.
1: പെട്ടെന്ന് ആള് മാറിയോ?
2: എന്റെ ഹസ്ബൻഡ് ആയിരുന്നു അടുത്തത്.
1: എന്നിട്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തു ഇത്രയും കനത്തിൽ ആരാ സംസാരിക്കുന്നതെന്ന്. ശാന്തകുമാരി ചേച്ചി അല്ലേന്ന് ചോദിച്ചപ്പോ അന്ന് പറയുകയും ചെയ്തു. ആ, അതല്ലേ, ഞാൻ വെറുതെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞു, അതിന് താങ്ക്സും പറഞ്ഞു. ആ, ഇതിപ്പോ എല്ലാം ചേട്ടൻ അടിച്ചോണ്ട് പോയി. എന്താണ് ഹസ്ബൻഡിന്റെ പേര്?
2: ശശിധരൻപിള്ള.
1: ആ, അദ്ദേഹത്തിനുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് പറ എന്റെ ഇന്ന് ബർത്ത്ഡേ വിഷസ് അടിച്ചു മാറ്റിയതിന്. ഇത് ആരോടാ സംസാരിക്കണെന്ന് വിചാരിച്ച എല്ലാം ശരി വെച്ചങ്ങ്
2: പോകുന്നത്.
1: ആ, ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശം പരിപാടി എന്ന് വിളിച്ചതാ കേട്ടോ. എന്നിട്ട് ഒരു ഒരു അനക്കം ഇല്ലല്ലോ അവിടെ. ഫുൾ ടൈം റേഡിയോ കേൾക്കുന്ന ഒരാളടുത്ത് ആകാശവാണിയുടെ ഹലോ സന്ദേശം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പൊ എന്നാലും വീണ്ടും ഞാൻ നേരിട്ടൊന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. നാത്തൂനെ വിളിച്ച് ഹലോ സന്ദേശഗാനത്തിൽ വിളിക്കണേന്ന് പറഞ്ഞത് മായയാണ്. നാത്തൂന്റെ പിറന്നാളാണ് ഈ മാസം 12 വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു സന്ദേശം വെച്ചിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ ഏത് പാട്ടാണ് ഞങ്ങൾ വെക്കേണ്ടേ? ചെല്ലപ്പൈങ്കിളി. എന്റെ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുമ്പം പാടിടി. ആർക്ക് വേണ്ടിയാ ഈ പാട്ട്?
2: എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി.
1: ആഹാ, അവരുടെയൊക്കെ പേരൊക്കെ പറയൂ.
2: ഒരാളിന്റെ പേര് അദ്രിജ, ഒരാളിന്റെ പേര് ശിവജിത്ത്.
1: ആഹാ, എല്ലാ ശിവനുമായിട്ട് ബന്ധപ്പെട്ട. അദ്രിജ, ശിവജിത്ത്. എന്തായാലും അദ്രിജയ്ക്കും ശിവജിത്തിനും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇത് ഞാനായിരുന്നു എന്ന്. ഇത്രയും നേരം പിന്നെ ആരെടുത്തെന്ന് പറഞ്ഞ വർത്താനം പറഞ്ഞോണ്ടിരുന്നത്?
2: അല്ല, ഇതുവരെ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു.
1: സംശയങ്ങളൊക്കെ അങ്ങ് ചോദിച്ച് തീർക്കണ്ടേ അപ്പോഴപ്പോഴേ. എന്തായാലും സന്തോഷം ശബ്ദം തിരിച്ചറിഞ്ഞതില്. നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഇണം നൽകി എസ് ജാനകി പാടിയ പാട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
2: ശരി,
1: ഓക്കേ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
8: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
10: ഹലോ സന്ദേശഗാനം, എന്റെ പേര് അനുജ, റിട്ടയർഡ് അധ്യാപികയാണ്. എന്റെ അനിയത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. ഞങ്ങൾ 3 സഹോദരിമാരാണ്. ഞാൻ അനുജ, ചേച്ചി അനില, അനിയത്തി അനീഷ. ചെറുപ്പം മുതലേ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ എല്ലാവരും. അനിയത്തി അനീഷയെ ഞങ്ങൾ വിളിക്കുന്നത് ഹേമ എന്നാണ്. അവളുടെ ജന്മദിനം June 8. അവളുടെ ഭർത്താവ് ബിജു, 2 മക്കൾ, അമ്മുവും അപ്പുവും. ഞങ്ങൾ എല്ലാവരും പത്തനംതിട്ട ജില്ലയിലാണ് താമസം, ഹേമ ചിറ്റാറിൽ. അവൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചേച്ചി അനുജ, നമുക്ക് വിളിച്ചു നോക്കാം.
11: ഹലോ.
10: ഹലോ, ഇത് അനീഷയാണോ?
11: അതെ.
10: അതോ ഹേമയാണോ?
11: അതെ.
10: ഹാപ്പി ബർത്ത്ഡേ ടു യു.
11: താങ്ക് യു.
10: ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അനീഷയാണോ ഹേമ എന്ന് വിളിക്കണോ? കൺഫ്യൂഷൻ ആയല്ലോ. ഇതെവിടെയാണ്? അതെന്താ ഫുള്ള് കറക്കമാണോ? ചിറ്റാറിൽ പിന്നെ ആരുണ്ട്? ആണോ ചിറ്റാറിൽ നിന്ന് എങ്ങോട്ട് പോവാണ്?
11: ഞങ്ങള് ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കായംകുളം കഴിഞ്ഞതേ ഉള്ളൂ.
10: അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇനി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ആണോ? അത് ശരി. അപ്പൊ വിപുലമായ ആഘോഷ പരിപാടികളാണോ? അമ്മുവും അപ്പുവും ഒക്കെ ഉണ്ടോ? അവരവിടെ പോയി?
11: അമ്മു തിരുവനന്തപുരത്ത്.
10: ആഹാ. അപ്പുവോ?
11: അപ്പു ക്ലാസ്സിന് പോയേക്കോ.
10: അവനെന്തെങ്കിലും ഒക്കെ ഒപ്പിക്കും. അവനെന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവോന്ന്? അപ്പൊ ബിജു ചേട്ടൻ ഇതിന്റെ അകത്ത് റോളൊന്നും ഇല്ലേ? ഫുള്ള് റോളാണ്. അത് ഇവിടുത്തെ വിഷയമേ അല്ല. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. പാട്ടുകളുടെ ഒക്കെ ആരാധികയായിട്ടുള്ള ആള് ഒരു പാട്ട് പാടിത്തരും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മെനക്കെട്ടെല്ലാം പെട്ടത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൈ ഇങ്ങനെ ഒതുക്കി വെച്ചങ്ങ് പാടിയാൽ. ആ പിന്നല്ല. അയ്യോ വാവാ നീയൻ കുളിരെ, വാവാ നീ കൺകുളിരെ എന്ന് പിന്നെ ആര് പാടും? നമുക്ക് അനുജ ടീച്ചറിനെ കൊണ്ട് പാടിക്ക. എനിക്ക് ചിരി മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല ഞാൻ ചോദിച്ചത് ഈ വാവാ നീയൻ കുളിരെ, വാവാ നീ കൺ കുളിരെ എന്ന് പിന്നെ അനുജ ടീച്ചർ വന്ന് പാടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആ അതോ അനിലച്ചേച്ചിയെ കൊണ്ട് പാടിക്കണോ? ആണ്. എന്നാലും അനീഷ പാടൂല. അപ്പോ ആ എവിടെന്നാ നോക്കട്ടെ. എന്നിട്ട് എന്തായാലും ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ പിറന്നാൾ ആശംസകളുമായി ഈ പാട്ട് വെക്കട്ടെ. എയർ ഹോസ്റ്റസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക്

0: മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്.
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
5: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
4: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കെ ശിവദാസപുരത്തും.
6: നമുക്കൊരു ഗാനം കേൾക്കാം. സുദീപ് കുമാറും ശ്രേയ ഘോഷാലും പാടിയത്. ചിത്രം ചട്ടക്കാരി. ഗാനരചന രാജീവ് ആലുങ്കൽ. സംഗീതം MJ ചന്ദ്രൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിലെ യുവാക്കൾ കായിക രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതെന്നും അവരുടെ പ്രകടനം നാൾക്കുനാൾ മെച്ചപ്പെട്ടു വരികയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക താരങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും അത് നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കണമെന്നും പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. കർഷകരുടെ ക്ഷേമം ഗവൺമെന്റിന്റെ മുൻഗണനകളിലൊന്നാണെന്നും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, സമൃദ്ധി എന്നിവയുടെ അടിസ്ഥാനം കർഷകരാണെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിപ്പ രോഗലക്ഷണങ്ങളോടെ പ്രവേശിപ്പിക്കപ്പെട്ട രോഗിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഇദ്ദേഹം ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി കാർത്തിക്കിന്റെ വീട്ടിൽ നിന്നും 18 പാമ്പുകളെ പിടികൂടി. മലമ്പാമ്പിനത്തിൽപ്പെട്ട 10 പാമ്പുകളെ ഇന്നലെ രാത്രിയും 8 പാമ്പുകളെ ഇന്ന് രാവിലെയുമാണ് പിടികൂടിയത്. ഇടുക്കിയിലെ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ് റോഡിലെ തുണിക്കടകൾ ഉൾപ്പെടെ 7 കടകളിലാണ് മോഷണമുണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു.
2: ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495 96 4321

0: ഇനി ഒരു നമ്പർ 9496553321, മറ്റൊരു നമ്പർ 9496593321. ഇപ്പോൾ മുതൽ വിളിക്കാം. വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം.
1: ഡോക്ടർ സജീന, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, മഴക്കാലം വരുമ്പോഴേ മനുഷ്യരുടെ മാതിരി തന്നെ ചെടികളിലും രോഗവും കീടങ്ങളൊക്കെ അധികമായിട്ട് വരാറുണ്ട്.
2: അപ്പം
1: ഇത് വെള്ളം കൂടുതൽ കൊണ്ടാണോ, ഇത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഒരു റീസൺ എന്തുവാണ്?
2: ഓക്കെ, മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം ഈർപ്പം അധികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്തരീക്ഷ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അത് രോഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോർമലി തന്നെ കേരളത്തിലൊരു 95 മുതൽ 98% അപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് വളരെ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നിൽക്കുമ്പോൾ വിയർക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അന്തരീക്ഷ ആർദ്രത. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം മണ്ണിലുണ്ടാവും. ഇതെല്ലാം തന്നെ കുമിളുകൾ, ബാക്ടീരിയകൾ എന്നിവയ്ക്കെല്ലാം വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ വൈറസ് രോഗങ്ങൾക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ മുഖാന്തരമാണ് അധികമാകുന്നത്. അവയുടെ ആക്രമണം കുറച്ച് കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. വേനൽക്കാലത്താണ്
1: നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ,
2: വേനൽക്കാലത്താണ് വരുന്നത്. അപ്പം ബാക്ടീരിയ, കുമിൾ എന്നീ രോഗങ്ങളാണ് മനുഷ്യരുടെ പോലെ തന്നെയാണ് മഴക്കാലത്ത് അധികമായി കാണുന്നത്.
1: അപ്പം ചെടികളിൽ വൈറൽ രോഗങ്ങൾ ഈ സമയത്ത്
2: കുറവായിരിക്കും.
1: അപ്പം മേഡം, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന നമ്മുടെ ഇപ്പം കർഷകരുടെ ഫീൽഡ് ക്രോപ്സ് കാണുമല്ലോ, വിളകൾ കാണുമല്ലോ, ഇപ്പം നിൽക്കുന്ന വിളകളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും?
2: വളരെയേറെ പ്രാധാന്യമുള്ളതാണ് വെച്ചാൽ, പുതുതായി ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കർഷകർക്ക് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്നത് എങ്ങനെ തടയാൻ സാധിക്കും. നീർച്ചാലുകൾ കോരി നീർവാർച്ചാ സൗകര്യം ഒരുക്കണം. അപ്പോൾ അത് ഒഴുകി പോകുന്നത് മറ്റൊരു കൃഷിയിടത്തിലാകരുത്, പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാലുകളിലേക്ക് പോകുന്ന പോലെ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കൃഷി ഒരുക്കുമ്പോൾ ആ ഒരു മനസ്സിൽ നമുക്കുണ്ടാവണം, എപ്പോഴെങ്കിലും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ. വെച്ചാൽ ഓരോ വിളകളുടെയും വേരുകൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ വാഴ, അതിൻ്റെ വേരെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രതലത്തിനോട് അടുത്തായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള വെള്ളം കെട്ട് വന്നു കഴിഞ്ഞാൽ വാഴയെ അത് ബാധിക്കും. ചില വിളകൾക്ക് താഴോട്ട് വേരുകൾ പോകും, അപ്പോൾ അവയ്ക്ക് കുറച്ച് നാൾ കൂടെ പിടിച്ചു നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും നമ്മൾ കൃഷിയിടത്തിലൊക്കെ ചെല്ലുമ്പോൾ കളകൾ, വിളകളെ പോലെ തന്നെ അധികമായിട്ടുള്ള കളകൾ കാണും. അപ്പോൾ ഈ കളകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിളകൾ വളരാനുള്ള സ്ഥലം പരിമിതിയാകും. അവിടെ ഉള്ള വളങ്ങളും മൂലകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇവയെല്ലാം ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനം കീടങ്ങളും കുമിളുകളും എല്ലാം ഇതിൽ ഒളിച്ചിരിക്കും. അപ്പോൾ അടുത്ത ഏറ്റവും പ്രധാനം എന്താണ്? നമ്മൾ കളകൾ സമയത്ത് തന്നെ നീക്കം ചെയ്ത് നിലവിലുള്ള വിളകൾക്ക് വളരാനുള്ളൊരു
1: സാഹചര്യം
2: ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തേത്. അപ്പോൾ തന്നെ നമ്മുടെ മണ്ണിൽ വിളകളുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെ കാണും സാധാരണ. അതിലെന്തു പറ്റും? മറ്റു കുമിളുകളുടെയും ബാക്ടീരിയയുടെയും വിത്ത് എന്നിവയെല്ലാം അതിൽ തന്നെ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതും നീക്കം ചെയ്യണം. അപ്പം വെള്ളം ഒഴുകി പോകാനും സാഹചര്യമാക്കി ശുചിത്വവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിലവിലുള്ള ചെടികൾക്ക് ഒന്നാമതായിട്ട് വളരാനുള്ള ഒരു
1: പരിരക്ഷണം
2: കിട്ടും.
1: ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ,
3: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
3: ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്.
1: ആ മേഡം, ചോദിച്ചോളൂ മേഡം, എന്തുവാണ് ചോദിക്കാനുള്ളത്?
3: എനിക്ക് ഇപ്പം ഈ മഴക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ ഇതിനെ കുറിച്ചാണല്ലോ വിഷയം.
1: അപ്പൊ
3: ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സർ.
1: എന്ന്
3: വെച്ച് കഴിഞ്ഞാൽ ഈ മഴയുടെ ഇത് കാരണം വെള്ളം കെട്ടിനിൽക്കുന്നു. ഇവിടെ ഇവിടെ വലിയ വെള്ളം കെട്ടുള്ള സ്ഥലമല്ല, തുടർച്ചയായുള്ള മഴ കൊണ്ട് കൃഷിയെല്ലാം അങ്ങനെ നിർത്തിവെച്ചിരിക്കുക ഈ മഴ കൊണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെ ഒന്ന് പിന്നെ നമുക്ക് ഈ മഴ സമയത്ത് അറിയാനാണ്.
2: ഓക്കെ മാഡം, അപ്പൊ മാഡത്തിന് കൃഷി മണ്ണിൽ മണ്ണുണ്ടോ മുൻപിൽ, നമ്മുടെ വീടിന്റെ മുൻപോ ചുറ്റുപാടും എല്ലാം?
3: എനിക്കൊരു 10 സെന്റ് സ്ഥലമാണ്, വീട് കഴിഞ്ഞിട്ട് ബാക്കി 4 സൈഡിലും ഉണ്ട് സ്ഥലം.
2: അപ്പൊ ഒന്നുകിൽ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈ കണ്ടെയ്നറുകളിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിലനിൽക്കുന്നിടത്ത് കൃഷിയിടത്ത് തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അതാ ചോദിച്ചത്, മണ്ണുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വളമെല്ലാം ചേർത്ത് ഫലഭൂഷ്ടി ആക്കിയിട്ട് നമുക്ക് കണ്ടെയ്നറുകൾ, പണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗ്രോ ബാഗ്സ് എന്ന് പറയും, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ചെടിച്ചട്ടികൾ എടുത്തിട്ട് മട്ടുപ്പാവിൽ നമുക്ക് നേരിട്ട് മഴ

0: ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെടിച്ചട്ടികളിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു 2-3 മാസമൊക്കെ കൊണ്ട് കിട്ടുന്ന പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചീര, ചീര മുതൽ മാഡത്തിന് ചെയ്യാൻ പറ്റും. വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും, എന്നാലും ഇപ്പം ഇടയ്ക്കിടെ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പം തന്നെ മാഡത്തിന് മാറ്റാൻ കഴിയും. അപ്പോൾ ഇനിയുള്ള സമയത്ത് ഇത് ചിന്തിക്കുക, ഇതുപോലെ എപ്പോഴും കാലാവസ്ഥ മാറി വരുന്നുണ്ട്, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ വെള്ളക്കെട്ടും ഒക്കെ വരാം. അപ്പോൾ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൃഷിയിടത്തും ചെയ്യാം മാഡത്തിന്, അതേസമയത്ത് കണ്ടെയ്നറുകൾ. ഇപ്പം നമ്മുടെ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ടുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഉണ്ട്, മണ്ണ് കുറച്ച്. ഓക്കെ ഓക്കെ, അന്ന് വേണ്ട മാഡം. വീട്ടിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ചുറ്റും നമുക്ക് അടുക്കളയുടെ അടുത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ ഉള്ള കണ്ടെയ്നറുകളിൽ മണ്ണ്, മണലാണ് നമ്മൾ പറയുന്നത്, അത് കിട്ടുന്നില്ലെങ്കിൽ ചകിരിച്ചോറ്. ചകിരിച്ചോറ് ശ്രദ്ധിക്കുക, ചകിരിച്ചോറിൻ്റെ അളവ് കൂടരുത്, വെള്ളം പിടിച്ചു വെക്കാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ കമ്പോസ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഒരുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ പ്രോട്രേകൾ, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ ഒരു 2 ആഴ്ച പരുവത്തിൽ നമുക്ക് പലതരം പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും എളുപ്പത്തിന് തന്നെ. അങ്ങനെ ചെയ്താൽ ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മാഡത്തിന് തന്നെ ചെയ്യാൻ പറ്റും.
1: പിന്നെ റേസ്ഡ് ബേർഡ്
0: ഉയർന്ന തടങ്ങളാണെങ്കിൽ അതിൽ തന്നെയും നമുക്ക്, ഇപ്പോൾ കൃഷിഭൂമി മാഡം 10 സെന്റ് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ സ്ലോപ്പ് വല്ലതായിരിക്കും, അതിൽ മണ്ണ് സാർ ഇപ്പം പറഞ്ഞ പോലെ ഉയർന്ന തടങ്ങളാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും.
2: പിന്നെ എനിക്ക് കൂടുതലും ഞാൻ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് നട്ടുകൊണ്ടിരുന്നത്. എല്ലാ പച്ചക്കറി, തക്കാളി, വഴുതന, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ളതെല്ലാം ഗ്രോ ബാഗ്
0: ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ.
2: ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻ നല്ല ഒരു കൂട്ടായ്മയാണ്.
0: സന്തോഷം.
2: ഓഫീസറ് നല്ല ഒരു, എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്.
1: ഓക്കെ. അപ്പം ഡോക്ടർ സജീന പറഞ്ഞ മാതിരി തന്നെ താങ്കൾക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇത് തുടരാം മഴക്കാലത്ത്. ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പം മേഡം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നിൽക്കുന്ന വിളകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. മേഡം പറഞ്ഞ ആദ്യം വെള്ളം പോകാനുള്ള സാഹചര്യം ഒരുക്കണം, പിന്നെ കളകളെ നിയന്ത്രണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് ശുചിത്വം.
0: ശുചിത്വമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനം. ജലസേചനത്തിനായിട്ടുള്ള നമ്മൾ ചാലുകൾ എടുത്തിട്ടുണ്ടാവും, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും, അതുവഴിയാണ് ബാക്ടീരിയ രോഗങ്ങൾ പകരുന്നത്. സോ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ടീരിയ പകരുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ്. കൂടാതെ നമുക്ക് ബാധിച്ചിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ, അപ്പോൾ നാലാമതായിട്ട് ചെയ്യേണ്ടത് ജലസേചനത്തിനായിട്ടുള്ള വെള്ളം അണുനശീകരിക്കുക. ചെറിയ ചെറിയ കിഴികളായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഈവൻ ചെടികളുടെ ചുവട്ടിൽ തന്നെ കുറച്ച്, ഒരു 5 മുതൽ 10 ഗ്രാം ഒക്കെ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവശിഷ്ടം മാറ്റാൻ പറയാൻ കാരണം ഈ ഒച്ച് പോലുള്ളതെല്ലാം നമുക്ക് ഈ ഈർപ്പമുള്ള സാഹചര്യത്തിൽ അവശിഷ്ടങ്ങളും കിടക്കുമ്പം, കൂടുതലും ഈ ഫലവൃക്ഷങ്ങളിലെ പപ്പായ അതൊക്കെ ചെതറി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒച്ച് വരുന്നത്. ഒച്ച് വരുന്ന നമുക്കും രോഗം ഉണ്ടാക്കും, അതേപോലെ ചെടികൾക്കും ഒരു ശുചിത്വം ഇല്ലായ്മ ഉണ്ട്. അപ്പം അത് നമ്മൾ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന്, ചില സമയത്ത് കൂടുതൽ വിളവ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ എണ്ണം വിളകൾ അടുത്തടുത്ത് നടുന്നൊരു സാഹചര്യം, ഗ്രോ ബാഗ് ആണെങ്കിലും അടുത്തടുത്ത് നടും. അപ്പം അത് രോഗം ബാധിച്ച ഒരു ചെടി മറ്റൊരു ചെടി തൊടുമ്പോൾ അതിൽ കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിലവിലുള്ള കൃഷിസ്ഥലത്ത് നമ്മൾ ശുപാർശ അനുസരിച്ചിട്ടുള്ള എണ്ണം മതി എന്ന് മാറ്റും. ബാക്കിയുള്ളവ പറിച്ച് നീക്കം ചെയ്താൽ തന്നെ കുറച്ചൊരു വായുസഞ്ചാരം കിട്ടുകയും ഇത്തരത്തിലുള്ള രോഗാണുക്കളും കീടങ്ങളും എല്ലാം കുറയ്ക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. വളരെ അടുത്ത് പോകും. അപ്പം ഈ സമയത്ത് അത് നല്ലതല്ല. അഴുകൽ വന്നാൽ പെട്ടെന്ന് അത് മറ്റൊന്നിനെ ബാധിക്കാനുള്ളൊരു ഇതുണ്ട്. അടുത്ത നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വിളപരിക്രമണം. ഇപ്പോൾ ഈ ഒരു ക്രോപ്പാണ് ഇട്ടിരിക്കുന്നത്, അടുത്തത് നമുക്ക് ഏത് ചെയ്യാം. അതായത് വിളകളിലും നമ്മുടെ പോലെ കുടുംബമുണ്ട്. വഴുതന വർഗ്ഗ വിളകൾ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, വഴുതന, ആ വെള്ളരി വർഗ്ഗമുണ്ട്. അപ്പം അത് വിളപരിക്രമണം എന്ന് പറയുന്നത് എന്താണ്, ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വഴുതന വെച്ച് അവിടെ തക്കാളി വെക്കുക, അടുത്തത് തക്കാളി വെച്ച് അടുത്തത് മുളക് വെക്കുക, ഇത് വിളപരിക്രമം അല്ല. എന്തെന്നാൽ ഇത് മൂന്നും ഒരു കുടുംബത്തിലുള്ളതാണ്. അപ്പം രോഗം മാറാനുള്ള സാഹചര്യം അവിടെ വരികയില്ല. അപ്പോൾ നമ്മൾ അപ്പം പ്ലാൻ ചെയ്യണം. ഇപ്പം ഇപ്പം ചോദിച്ച മാഡം പറഞ്ഞ പോലെ കൃഷിഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ വിളപരിക്രമണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ആരോഗ്യം വരുന്നത് പോലെ ഓരോ വിളകൾക്കും ഓരോ വളർച്ചാ ഘട്ടത്തിലും ശുപാർശയുണ്ട്. എന്തൊക്കെ വളം കൊടുക്കണം, ആദ്യത്തെ അവയുടെ ദശയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളരാനുള്ള മൂലകങ്ങൾ കൊടുക്കേണ്ട വളങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു പകുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആവും, അതായത് പൂക്കളും കായ്കളും വരും. അപ്പോൾ

0: ആദ്യത്തെ വളങ്ങൾ വീണ്ടും കൊടുത്താൽ എന്തു പറ്റും? പൂക്കളും കായ്കളും അല്ല ഉണ്ടാകുന്നത്, ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് കർഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ആ ഘട്ടങ്ങളിലുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ ചെടികൾക്കൊരു പ്രതിരോധ ശേഷി വരികയും, വെള്ളക്കെട്ട് പൂർണ്ണമായി പ്രതിരോധിക്കുന്നല്ല പറയുന്നത്, പക്ഷെ വളർച്ചയ്ക്ക് അവയ്ക്കൊരു നല്ല. അപ്പം വളങ്ങൾ എന്ന് പറയുന്നതും അതെന്താണ്, നമ്മുടെ സംയോജിത വളപ്രയോഗമാണ്. അതായത് പൂർണ്ണമായും ജൈവം മാത്രം കൊടുക്കുന്നത് എനിക്കറിയില്ല എത്രത്തോളം, പക്ഷേ രാസവളങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോലെ ശുപാർശ അനുസരിച്ചിട്ടുള്ള സംയോജിത വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്.
1: അത് കൺട്രോൾ രീതിയിൽ ചെയ്താൽ രാസവളമാണെങ്കിലും നമ്മൾ ആവശ്യമുള്ളത്
0: മാത്രം കൊടുത്താൽ മതി. അതായത് ഓരോന്നിനും അളവ് വർഷങ്ങളായി പഠിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ. അപ്പോൾ അത് ഇന്ന സ്റ്റേജിൽ ഇന്നത്, അത് കൂടിപ്പോയാലും നല്ലതല്ല, ചിലത് കുറഞ്ഞാലും. പിന്നെ നമ്മൾ പറയുന്ന മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മൾ ആയിരിക്കും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതാണെന്ന്, അങ്ങനെ അല്ല, അതായത് വലിയ വലിപ്പവും വെച്ചിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, വിളകൾക്ക് കൂടുതലായി കൊടുക്കേണ്ട വളങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രധാന മൂലകങ്ങൾ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. എന്നാൽ ചില മൂലകങ്ങളുണ്ട് കുറേ വർഷത്തേക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും, തുടർച്ചയായിട്ട് അവ ഇടേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്, വാഴയുടെ നാം പോലെ വിരിയാതെ ഓലയുടെ ഇടയിലോട്ട് ഇരിക്കുന്ന ഒരു ഇലയുടെ ഇടയിലിരിക്കുന്ന ലക്ഷണമുണ്ട്. അതുപോലെ തെങ്ങുകൾ വിഷറി പോലെ വിരിഞ്ഞു വരാതെ ഒരു ലക്ഷണമുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ബോറോൺ എന്ന മൂലകം പല രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അത് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, കുരുടിച്ച് മറ്റ് രോഗകുമിളുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കണം, വിളകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നർത്ഥം നമ്മൾ അത് സംയോജിതമായിട്ടുള്ള വളമായിട്ട് കൊടുക്കണം.
1: പിന്നെ മൈനർ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞ മാതിരി അതിന്റെ പ്രാധാന്യം കുറയുന്നില്ല, അളവ്
0: കുറവാണ്, പക്ഷേ പല ചെടികൾക്കും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
2: ശ്രീദാസ്, ആലപ്പുഴ.
1: ആ, പറഞ്ഞോളൂ ശ്രീദാസ് സർ.
2: ഗുഡ് മോർണിംഗ്. മേഡം, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി, അതുപോലെ പയറ് വെണ്ടയ്ക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരുവിധമൊക്കെ കായ്ക്കാറായി വരുമ്പോ ഇതിന്റെ കംപ്ലീറ്റ് ഇല എന്തോ ഇങ്ങനെ ചുരുണ്ട് എല്ലാം പോവുകയാണ്.
0: എല്ലാ വിളകൾക്കും
2: മാർഗം
0: എന്നോട് അല്ല, ഓരോ വിളകൾക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണമായിരിക്കും സാർ. സാർ പറഞ്ഞ പോലെ തക്കാളിയിലാണെങ്കിൽ ഒരു വൈറസ് രോഗം, തക്കാളിയിലും മുളകിലും എല്ലാം ഒരു വൈറസ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇലകൾ കുരുടിക്കുകയും ചുരുണ്ട് വരുന്നതായിട്ട് സാറ് പറയണം. എന്തായാലും സാർ, കൃത്യമായിട്ട് നമുക്ക് ഓരോ വിളകൾക്കും എന്താണ് ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തതിനായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുപോലെ ആവശ്യത്തിന് നമുക്ക് സംയോജിതമായിട്ടുള്ള വളപ്രയോഗം സാർ കൊടുക്കുക. രണ്ട്, നമുക്ക് പ്രതിരോധ ശേഷിയുള്ള പ്രത്യേക ഇനങ്ങൾ, നാടൻ ഇനങ്ങൾ ധാരാളം ഉണ്ടാവും സാർ. പക്ഷേ നമ്മുടെ കേരള കാർഷിക സർവകലാശാല തന്നെ വികസിപ്പിച്ചെടുത്ത ധാരാളം ഇനങ്ങളുണ്ട്. ഇപ്പോൾ തക്കാളിക്ക് തന്നെ നമുക്ക് വെള്ളായണി വിജയ് എന്ന് പറയുന്ന ഇനമുണ്ട്. അപ്പോൾ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കൃഷിഭവനിൽ നമുക്ക് പറഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂലങ്ങൾ കൊടുക്കുക. വളരെ അത്യാവശ്യം ചുരുണ്ട് തീരെയും കുരുടിച്ച് അതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ സാർ അപ്പം തന്നെ നമ്മുടെ കൃഷിയിടത്ത് നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, മറ്റ് അടുത്ത ചെടികളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടി. പിന്നെ പച്ചക്കറികൾക്ക് നമുക്ക് ഈ കെണി വിളകൾ ചുറ്റും അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഈ കെണി വിളകളിലോട്ട് ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരും, നമ്മുടെ പച്ചക്കറി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പം എനിക്കിതിൽ നിന്ന് കൃത്യമായിട്ട് സാർ പറഞ്ഞിട്ടില്ല, എനിക്ക് ചുരുണ്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം വൈറസ് രോഗമാകാനുള്ള സാധ്യതയായിരിക്കാം. അതിന് നമുക്ക് തുടക്കം മുതലേ ഒരു രണ്ടാഴ്ച ഇടവിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികൾ സാറിന് തളിച്ചു കൊടുക്കാൻ സാധിക്കും. മഞ്ഞക്കെണി, നീലക്കെണി, ഇത് രണ്ടും വെച്ചു കൊടുത്താൽ തന്നെ ആദ്യം മുതലേ ഈ വെള്ളീച്ചകളെല്ലാം അതിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ആവശ്യത്തിന് വളം കൊടുത്താൽ തന്നെ ചെടിക്കൊരു പ്രതിരോധം വരും, ഇവയെ ഒന്ന് എതിർക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, പിന്നെ സംയോജിത വളപ്രയോഗം, അതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെടികൾ ആരോഗ്യമുള്ളതാണെങ്കിൽ രോഗങ്ങളെയും
0: കീടങ്ങളെയും
1: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ നിലത്തിൽ നിൽക്കുന്ന വിളകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു ക്രോപ്പ് എടുക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് നമ്മൾ നടന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് കൊണ്ടുവരാം. പിന്നെ വിത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് എങ്ങനെ ആവണം, അതിന്റെ പരിചരണം എങ്ങനെ ആവണം. അപ്പൊ ആദ്യം നമ്മൾ വിത്തിനെ കുറിച്ച് സംസാരിക്കാം.
0: അപ്പോൾ വിത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രതിരോധ ശേഷിയുള്ള കഴിവതും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ടെങ്കിൽ ഇപ്പം കർഷകർ സാധാരണ അവരുടെ സ്ഥലത്ത് തന്നെ ലഭിക്കുന്ന നാടൻ ഇനങ്ങളാണ് വളരെ നല്ലതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് വെണ്ട എടുക്കുകയാണെങ്കിൽ ആനക്കൊമ്പൻ എന്ന് പറയുന്നൊരു വെണ്ടയാണ്, വലിയ നീളമുള്ളതാണ്, ചുമപ്പും വെള്ള ഇളം പച്ചയൊക്കെ കിട്ടും. പക്ഷേ ഒരു പ്രധാന രോഗമുണ്ട്, നരപ്പൻ രോഗം എന്ന് പറയുന്നത്, യെല്ലോ വെയിൻ മൊസൈക്ക്. അത് ഇലകളിലെ ഞരമ്പ് അവസാന ഘട്ടത്തിൽ ഞരമ്പുകൾ മാത്രം പച്ച നിറത്തിലും ഇലകളെല്ലാം മഞ്ഞളിച്ച് വരും. അപ്പോൾ ആനക്കൊമ്പൻ അതിന് 99% ചിലപ്പോൾ ബാധിക്കും. അത്തരത്തിൽ
1: വൈറസ്
0: രോഗമാണ്, വെള്ളീച്ച മുഖാന്തരമാണ് പകരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയിലും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, വെണ്ട ഉൽപ്പാദനം തന്നെ ബാധിക്കും. അപ്പോൾ അതിന് നമ്മൾ പല ഇനങ്ങളുണ്ട്, അതിലൊരു അർക്കാനാമിക എന്ന് നമ്മൾ ധാരാളമായി പറയുന്നുണ്ടെങ്കിലും അതും ഇപ്പോൾ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുണ്ട്, അതിലും കാണുന്നുണ്ട്. അപ്പോൾ ചില ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്, മഞ്ചിമ, അഞ്ചിത എന്ന് പറഞ്ഞ ചില ഇനങ്ങളുണ്ട്. അപ്പം അത്തരം ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നോക്കുമ്പം നമ്മുടെ കൃഷി സ്ഥലത്ത് നമുക്കത് വരാത്തത് ഏതാണെന്ന് നോക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്ന്.
1: ഏറ്റവും
0: ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. നാടൻ ഇനങ്ങൾ ചിലതുണ്ട്, ഇപ്പം ചില സ്ഥലത്ത് അത് തന്നെ ചില സ്ഥലത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സാർ, ഇപ്പം കൂടുതൽ കമേഴ്സ്യൽ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉപദേശമുള്ളത് ഒരിനം തന്നെ ഒരു ഏക്കർ മുഴുവൻ ഇടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നരപ്പൻ രോഗം വരുന്നു, നമ്മൾ ഇടുന്ന അത് സസെപ്റ്റബിൾ ആണെങ്കിൽ മുഴുവൻ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്, കർഷകർ അത് കഷ്ടത്തിലാവും. അപ്പം 2-3 പോക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ട് പല ഇനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് വിത്തിനെടുക്കാൻ വേണ്ടിയല്ല, വിത്തിനെടുക്കാനാണെങ്കിൽ നമുക്കത് പാടില്ല, ഐസൊലേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് കർഷകർക്ക് നോക്കാം, ഇത് മൂന്നും ചെയ്ത് നമ്മുടെ സ്ഥിതിയിൽ വേനൽക്കാലത്ത് ഈ രോഗം വരുന്നില്ലെങ്കിൽ അതിനെ നമുക്ക്
1: ശുപാർശ ചെയ്ത
0: ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്ത്, ഒരു പിടി വിത്തെടുത്താൽ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ധാരാളം കീടങ്ങളും കുമിളുകളും ബാക്ടീരിയയും എല്ലാം വിത്തിൻ്റെ പുറത്തും അകത്തും ഉണ്ടാകും സാർ. അപ്പം ഇത് ഒരു പിടി വിത്തെടുക്കുമ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് തൈകൾ പോലും ലഭിക്കില്ല, ചിലപ്പോൾ തൈ ഉണ്ടാവും, ഈ വിത്തിനുള്ളിലുള്ളത് അടുത്ത ഘട്ടത്തിലായിരിക്കും വരുന്നത്. അപ്പം വിത്ത് പരിചരണം എന്ന് പറഞ്ഞത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ സാർ കണ്ടിട്ടുണ്ടാവും വിത്തിൽ തന്നെ നീല നിറം, ഒരു ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കും, അത് പരിചരിച്ചവയാണ്. VFPCK ഒക്കെ ചില സമയത്ത് തരുന്ന വിത്തുകൾ പരിചരിച്ചതാണ്, എഴുതിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പരിചരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അടുത്ത ഘട്ടങ്ങളിൽ നമ്മുടെ ചെടികളിൽ കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പല രീതികളുണ്ട് സാർ, സൂക്ഷ്മ നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കൾ വഴി പരിചരിക്കാം. ചിലത് ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഗോമൂത്രം, ചാണകത്തെളി അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ അത് ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കളാണ്, അതിൽ ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു കുമിളാണ് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉണ്ടാക്കിയെടുത്തതാണ്. അത് നമുക്ക് 1 കിലോ വിത്തിന്, അങ്ങനെയാണ് നമ്മൾ ശുപാർശ പറയുന്നത്, 1 കിലോ വിത്തിന് 20 ഗ്രാം എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അളവെടുത്തൊന്നും കർഷകർക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ്, വിത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർത്ത് പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അത് പുരളാനുള്ള അത്ര മാത്രം എടുത്ത് ഒരു അരമണിക്കൂർ നമ്മൾ അത് വിത്തിൽ പെരട്ടി വെക്കുക, അതിനുശേഷം നടുക. അത് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കുമിളുകൾക്കെതിരെ പ്രയോജനപ്പെടാനുള്ളതാണ്, വളർച്ചയും വർദ്ധിപ്പിക്കും. ഏറ്റവും പ്രധാനം എന്താണ്, മണ്ണിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് എങ്ങനെ പരിചരിക്കുക എന്ന് പറഞ്ഞ പോലെ ട്രൈക്കോഡർമ പൊടി രൂപത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മണ്ണിൽ അത് വളർന്ന് വരികയും മറ്റ് കുമിളുകളെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച കുറയും, എന്നുവെച്ചാൽ അതിന് ഭക്ഷണം ആവശ്യമാണ്. അപ്പം നമുക്ക് സാധാരണ അറിയുന്നതാണ് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കലർത്തിയ മിശ്രിതത്തിൽ നമുക്ക് ട്രൈക്കോഡർമ ചേർത്ത് ഒരു 15 ദിവസം വർദ്ധിപ്പിച്ച ശേഷം മണ്ണിലും കൂടെ ചേർത്ത് കൊടുത്താൽ അത് പൂർണ്ണതയിലെത്തും, വിത്തും പരിചരിക്കാൻ പറ്റും, മണ്ണും പരിചരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് സൂഡോമോണാസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്, അതും എല്ലാവർക്കും അറിയാം, 20 ഗ്രാം 1 കിലോ വിത്തിന്, അല്ലെങ്കിൽ തളിച്ചു കൊടുക്കാനും സാധിക്കും മണ്ണിൽ, ആദ്യമേ ഡ്രഞ്ചിങ് എന്നാണ് പറയുന്നത്, 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. മറ്റൊരു പ്രധാനം സാർ AMF എന്ന് പറയും, ആർബസ്കുലാർ മൈക്രോറൈസൽ ഫഞ്ചി, പേര് കേട്ട് പേടിക്കേണ്ട, AMF എന്ന് പറഞ്ഞ് നമുക്ക് മൈക്രോബയോളജി വിഭാഗത്തിൽ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും അറിയുമോ എന്ന് തന്നെ നമുക്ക് അറിയില്ല.
1: വാം
0: എന്ന് പറഞ്ഞിരുന്നതായിരുന്നു, അതിപ്പം AMF എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ ഒരു ഘട്ടത്തിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതായത് പിന്നീട് ചെയ്യാൻ പറ്റില്ല, വിത്ത് പാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു വിത്തിന് 5 ഗ്രാം അപ്പൊ ഇത് പാക്കറ്റ് ഒരു പാക്കറ്റിന് 100 രൂപയൊക്കെ ഉള്ളൂ സാർ, അത് കുറേ വിധം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം

0: ഒരു വിത്തിന് 5 ഗ്രാം എന്ന തോതിൽ നമുക്ക്, സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ നമുക്ക് പാകി തൈകളാക്കി 2 ആഴ്ച പരിവുള്ള തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ ഈ തൈകൾ ആക്കാൻ വേണ്ടി അവിടെ വിത്ത് നടുമ്പോൾ,
0: അതെ അതെ അതെ, അതിന് ഒരു വിത്തിന് 5 ഗ്രാം മാത്രം മതിയാവും. അത് ചേർത്ത് കഴിഞ്ഞാൽ വിത്തുമായി ഇത് ചേർന്ന് വേരിലാണിത് യോജിക്കുന്നത്,
1: യോജിച്ചിരിക്കും.
0: പറിച്ച് നടുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും. ഇതിന് പല ഗുണങ്ങളാണുള്ളത്. കുമിളുകളെ നശിപ്പിക്കും, പിന്നെ വളർച്ച വർദ്ധിക്കും. ദൂരെ വരെ ഇത് വളർന്നു പോയിട്ട് വെള്ളവും മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാനും സഹായിക്കും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്കാരം സാറേ. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ വിളിക്കുന്നു, ഗോവാരസ് എന്നുള്ള.
1: പറഞ്ഞോളൂ മേഡം, ഉണ്ട്.
2: മാഡം നമസ്കാരം.
0: നമസ്കാരം,
2: കൊല്ലൂർ നിന്ന് വിളിക്കുകയാണ്.
0: നമസ്കാരം.
2: ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല മാഡം, എനിക്ക് വാഴയുണ്ട്. അതിനകത്ത് ഈ കപ്പ വാഴയുടെ നാമ്പ് ഒരു പാതി വാഴയായി, നാമ്പ് പോന്നിട്ട് അത് താഴോട്ട് വരികയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഇന്നലെ തന്നെ കട്ട് ചെയ്തപ്പം മൂന്ന് പാതി ഇലയായിട്ടാണ് വരിക.
0: അത് വിരിഞ്ഞു വരുന്നില്ല, വിരിഞ്ഞു വരുന്നില്ല,
2: വിരിയാതെ തന്നെ താഴോട്ട് ഭൂമിയങ്ങ് വളഞ്ഞിങ്ങനെ താഴോട്ട് വരുമ്പം പാതി വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മേപ്പോട്ട് പോയിട്ട് പിന്നെ വിരിയുന്നുണ്ട്.
0: എത്ര വാഴകളുണ്ട്?
2: താപ്പോട്ടാണ് വരുന്നത്.
0: എത്ര വാഴകളുണ്ട്?
2: ഒരു 2-3 ഇതുപോലെ വരുന്നുണ്ട്.
0: ഓക്കെ, അതായത് ആകെ ഉള്ള എല്ലാ വാഴകളിലും ഈ ലക്ഷണം കാണിക്കുന്നുണ്ടോ?
2: ഇല്ല, എല്ലാ വാഴയും കാണിക്കുന്നില്ല. ഇപ്പൊ ഈ 2-3 വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ മാഡം. ഒരു വലിയ ഏത്തനും ഒരു 3 കപ്പ വാഴയ്ക്കും.
0: ഓക്കെ,
2: അതിങ്ങനെ ഇല വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നു.
0: സാർ, അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സാറ് മണ്ണ് നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. വാഴയിൽ സാധാരണ ബോറോണിന്റെയും കാൽഷ്യത്തിന്റെയും കുറവ് ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒരു ഇലകളിൽ മഞ്ഞളിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇളം മഞ്ഞ നിറത്തിലോ മറ്റോ കാണുന്നുണ്ടോ? ഇലയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം ഉടനടി ചെയ്യണമെങ്കിൽ സോലുബർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും സാറിന്. ബോറോൺ അടങ്ങിയതാണ് സോലുബർ. അതൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഒന്ന് തളിച്ചു കൊടുക്കൂ. സോലുബർ ബോറോൺ അടങ്ങിയതാണ്. സാധാരണ ബൊറാക്സ് ആണ് പറയുന്നത്. പക്ഷെ ബൊറാക്സ് ഇപ്പൊ ഈ മഴക്കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിനൊരു ഇതിനു വേണ്ടിയിട്ടാണ് സോലുബർ. പിന്നെ ആവശ്യത്തിന് ഞാൻ ചോദിച്ച പറയൂ,
2: 1 ലിറ്ററില്
0: തളിച്ചു കൊടുക്കണം. സ്പ്രേയർ എടുത്ത് ഇലകളിലും ആ കവിളിലൊക്കെ വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് കാൽസ്യത്തിന്റെയും കൂടെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വെള്ളമെല്ലാം ഇല്ലാത്ത സമയത്ത് നമുക്ക് ആവശ്യത്തിന് ശുപാർശ പ്രകാരമുള്ള കുമ്മായം 2 മാസം കഴിഞ്ഞും 4 മാസം കഴിഞ്ഞും മണ്ണിൽ ഒരു 250 മുതൽ 500 ഗ്രാം വരെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉപയോഗം, അല്ലെങ്കിൽ അടുത്ത ലക്ഷണം അതായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ആവശ്യത്തിന് വളവും കൊടുക്കണം. ഓക്കെ, ഇലപ്പുള്ളികളോ? എനിക്ക് ഫോട്ടോ അല്ലാത്തോണ്ട് ഇലപ്പുള്ളികളോ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ അല്ലെ? ചുരുണ്ടിരിക്കുകയോ
2: ഒന്നും കാണുന്നില്ല.
0: ഇതൊന്ന് ചെയ്തു നോക്കും.
2: ഒരു മാസം മുമ്പ് പോയിട്ടായിരുന്നു.
0: ഓക്കെ ഓക്കെ, ഇതൊന്ന് ചെയ്തു നോക്കും കേട്ടോ സാർ.
1: ഓക്കെ മാഡം, നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മാഡം പറഞ്ഞ ആദ്യം നമുക്ക് ജൈവ സൂക്ഷ്മജീവ ട്രൈക്കോഡെർമ ഉണ്ട്, സൂഡോമോണസ് ഉണ്ട്,
0: പിന്നെ AMF എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പം ഒരു പ്രത്യേക തരം നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എൻഡോഫൈറ്റ് എന്ന് പറയുന്ന കുറച്ച് ജീവികളിലാണ് സാർ. അതായത് ഇപ്പം ചില ചെടികൾക്ക് പ്രതിരോധ ശേഷി, ചില രോഗങ്ങൾ നോക്കി പോകുമ്പോൾ ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എൻഡോഫൈറ്റ് എന്ന് പറയും. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ്. അപ്പം ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്.
1: അത്
0: ബാക്ടീരിയ, കൂടുതലും ബാക്ടീരിയ ആണ് സാർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കുമിളുകൾ കുറച്ച് കുറവാണ്. അതിൽ ബാസിലസിന്റെ പല സ്പീഷീസിന്റെ ഇപ്പം സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ട് അതാണ് നടക്കുന്നത്. അപ്പം ഇവയ്ക്ക് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ട്. അതുപോലെ തന്നെ വരൾച്ച, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവ ഓരോ വിളകൾക്കും നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് പരിചരിക്കാൻ കൂടുതലും ഇത് വിത്തിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശേഷി നാച്ചുറലി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളിപ്പം എൻ്റെ തന്നെ നമ്മുടെ ഒരു സ്റ്റഡിയിൽ നെല്ലിൽ കുട്ടനാട് ഭാഗത്തുള്ള, ഇപ്പം എൻ്റെ ഒരു PhD സ്റ്റുഡൻ്റ് ആയിരുന്നു,

0: 125 ഇത് ഇത്തരത്തിലുള്ള എൻഡോഫൈറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒരു കുമിള് തന്നെ നമുക്ക് കിട്ടി, അത് റെയറാണ് നമുക്ക് കുമിള് കിട്ടുന്നത്. അപ്പോൾ അത് വികസിപ്പിച്ചെടുത്ത് നമ്മൾ പരീക്ഷിച്ചപ്പോൾ 3 രോഗങ്ങൾക്കെതിരെ ഇത് അത് നല്ലതല്ലേ സാർ? ഒരു ചെടിയുടെ നമ്മൾ ഒരു രോഗത്തിലൊക്കെയാണ് കൂടുതലും കുമിൾനാശിനികളുള്ളത്. അപ്പോൾ വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമുക്കിതുകൊണ്ട് സാധിക്കും എന്നുള്ളത് പറയുന്നത് നല്ലതാണ്. അത് കൂടാണ്ട് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ ഒരു 40 ഡിഗ്രിയൊക്കെ വന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പോലും മറ്റ് ഇനങ്ങളുടെ ഇലകൾ ചുരുണ്ട് വന്ന സമയത്ത് ഈ നമ്മുടെ ഇത് ചേർത്ത നെല്ലിൽ ഇലകൾ ചുരുളുന്നില്ല. നോർമൽ അത് നമ്മൾ ഇറിയുടെ സൈറ്റ് ഉണ്ട് സാർ, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവർ വെബ്സൈറ്റിൽ തന്നെ ഈ ചുരുളിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ചെടി പ്രതിരോധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചേർത്തതിൽ പ്രത്യേകിച്ചും ചുരുളുന്നില്ല എന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ ആ ദിവസം നമ്മൾ എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്
1: ഇത് എൻഡോഫൈറ്റ് ആണ്.
0: അപ്പൊ ചെടിയുടെ ഉള്ളിൽ പോകുമ്പോൾ എത്തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ട്രൈക്കോഡമ, സൂഡോമോണസ് സോയിട്ടി, ഇവ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഭാവിയിൽ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ പിന്നെ ഈ ഇത് ചേർത്ത് ചെടിയിൽ ആദ്യമായിട്ട് ഫ്ലവറിങ് പൂ പുഷ്പിച്ചതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയാൽ ഹാനികരമില്ല, നമുക്ക് ഇതുപോലെ ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്നുള്ള നല്ലൊരു പഠനം നമ്മൾ
1: നടത്തുന്നുണ്ട്.
0: നെല്ലിനെ ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഇലകരിച്ചിലുണ്ട്, ബാക്ടീരിയൽ ലീഫ്ലെ, അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത്. നല്ല രീതിയിലുള്ളൊരു ശമനം നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങളത് പഠിച്ചത് വിത്ത് പരിചരിക്കുക ആദ്യമായിട്ട്. അപ്പൊ നെല്ല് കർഷകർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തൈ പരിചരിക്കുന്നതിനെക്കാട്ടി എളുപ്പം അവർക്ക് വിത്ത് എറിയുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വിത്ത് പരിചരിക്കുക, അത് കഴിഞ്ഞ് വിത്ത് പാകി ഒരു 30, 45, 60, അതായത് 1 മാസം, 1.5 മാസം, 2 മാസം എന്നീ സമയങ്ങളിലായിട്ട് തളിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അത് ചിനപ്പ് ധാരാളമായിട്ട് പൊട്ടാനും മറ്റ് സാധാരണ നടുന്ന വിളകളെക്കാട്ടി നമുക്ക് വിളവ് വർദ്ധിക്കുന്നതായിട്ടും കണ്ടു. അപ്പം അതാണ് ബാക്ടീരിയൽ ഇലകരിച്ചിലായിരുന്നു ആദ്യം നോക്കിയത്. രണ്ടാമത് പോളഴുകൽ വരും, വെള്ളം ഇപ്പം ഈ പറയുന്ന പോലെ വെള്ളക്കെട്ടുള്ള സമയത്താണ് ഇത് പകരുന്നത്. നെല്ലെന്തായാലും വെള്ളത്തിലാണല്ലോ, അപ്പം അത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നമുക്ക് ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമുക്കൊരു ക്ഷാമം വന്നിരുന്നു 1944 സമയത്താണ്, നെല്ല് മുഴുവനായിട്ട് നശിച്ചു പോന്നിട്ടുണ്ട്. അതിനുണ്ടായത് ബ്രൗൺ സ്പോട്ട്, എള്ളിൻ്റെ നിറത്തിലുള്ള കുത്തുകൾ വരുന്നതാണ്. അതിന് എതിരെ പഠിച്ചു. അപ്പോൾ എൻ്റെ ഒരു MSc സ്റ്റുഡൻ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു നല്ല രീതിയിൽ
1: അത്
0: റിസൾട്ട് നല്ലതായിട്ട് കിട്ടി. 3-ാമത്തെ പഠനം നടക്കണം. അപ്പോൾ ഇപ്പം പഠനം നടന്നപ്പോഴാണ് ഈ വരൾച്ച വന്നപ്പോൾ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്.
1: പച്ചക്കറിയിൽ
0: ഇനി ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, നമുക്കത് ചെയ്ത് നോക്കേണ്ടതുണ്ട്. എന്തായാലും അത് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്.
1: അപ്പോൾ നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ പരിചരിച്ച് നടാമല്ലോ അല്ലേ?
0: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്. നമ്മൾ തൈകൾ പാകി എടുക്കേണ്ട മാധ്യമം നല്ല
1: മേഡം ഒരു ശ്രോതാവുണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം സാറേ.
1: ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ മധു, കാപ്പിലെ.
1: പറഞ്ഞോളൂ മധു സാർ, പറഞ്ഞോളൂ, ചോദിച്ചു.
0: പറയൂ.
2: ഞാന് ഇപ്രാവശ്യം കുറേ വേറെ അച്ചിങ്ങ പയർ നട്ടായിരുന്നു.
0: അച്ചിങ്ങ പയർ?
2: അപ്പൊ അത് ഒരു മീറ്റർ നീളമുള്ള നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു. അപ്പൊ അത് പിടിച്ച് കാപിടിച്ച് കാപിടിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു ലെവല് കാ. ആദ്യം ഞാന്
0: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്? വള്ളിപ്പയറാണോ?
2: പിന്നീട് അത് മൊത്തം അങ്ങ് മുങ്ങിയായിരുന്നു. മുങ്ങി എന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുങ്ങിയായി.
0: ഓക്കെ സാർ.
2: വള്ളിപ്പയർ, വള്ളിപ്പയർ
0: നമുക്കറിയാൻ പറ്റും സാർ. സാറിപ്പം വള്ളിപ്പയർ
2: ഞാൻ
0: അല്ല, അച്ചിങ്ങ പയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
2: ഞാൻ നല്ല ശരിക്കും സൂഡോമോണസൊക്കെ സ്പ്രേ ഒരു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പരുവത്തിലായിരുന്നു, ഒരു കുഴപ്പമില്ല നിന്നായിരുന്നു.
0: അല്ല സാർ, സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്
2: മനസ്സിലാവണം. ഞാൻ എന്ത് ചെയ്തെന്നറിഞ്ഞോ? ഞാൻ ഇതൊന്ന് മൂടയിടങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു. പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞൾപ്പ് വന്ന്, അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു ഈയാണ്ടി. പിന്നീട് ഞാൻ ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട് ഒരു 100 മൂട് പായ കിളിപ്പിച്ച്

0: അപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാൻ എന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു. അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ഈ ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ
1: വേണ്ടിയാണ്.
0: മണ്ടയ്ക്ക് ചുണ്ണാമ്പ് മാതിരി അതിന്റെ മണ്ടയ്ക്ക് ഈ കാ വരുന്നതിന്റെ കാ നല്ല കൊലയോടെ വരുന്നുണ്ട്. അതിന്റെ ബന്ധത്തില് ഞാൻ അത് നേരത്തെ ഒരുപാട് പറിച്ചതുവാ. ഇപ്പൊ പുതിയത് നട്ടതാ.
2: ഇലകളിലാണോ സാർ ലക്ഷണം പറയുന്നത്? ഇലകളിലാണോ?
0: അല്ല, ഇലകളല്ല. അതിന്റെ ഈ കാ വരുന്ന കാ വന്നും പൂ ഇങ്ങനെ വിടരുന്ന ഭാഗത്താ.
2: എന്ത്, എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നോ അതോ?
0: ആ, ഈ ചുണ്ണാമ്പ് മാതിരി വരുന്നതാ വരുന്നത്. അത് നോക്കുമ്പോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
2: ഓ, അത് മീലി മൂട്ടകൾ വല്ലതും ആണോന്ന് എനിക്ക് സംശയമുണ്ട് സാർ. പക്ഷെ വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും. കായ്കളുടെ ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാറ് പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? പറിക്കാൻ പറ്റുന്ന കായ്കളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാം, ഞാൻ അക്ടാറാന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അക്ടാറ. അത് ഒരു 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ. വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാർ ഇത് തളിച്ചാൽ നമുക്ക് പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ ജൈവമായിരിക്കും അല്ലേ?
0: ജൈവത്തിലെ
2: സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം പറഞ്ഞതിൽ ഒരു ഇതുണ്ട്. സൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കുമാണ്, നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനി. അപ്പൊ സാർ ഞാൻ പറഞ്ഞ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പതിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട് സാർ. അത് പെസ്റ്റിസൈഡ്
0: പിന്നെ തന്നിമത്തനുണ്ടായിരുന്നു, ഒരേക്കർ തന്നിമത്തനുണ്ടായിരുന്നു. അതിലും കുറെ പിന്നെ അത് വേറെ മരുന്ന് മേടിച്ചടിച്ചപ്പോ അതങ്ങ് പോയായിരുന്നു. അതിലും ഭയങ്കര പരാജയം സംഭവത്തിട്ട് താവ് വീണ് വന്നപ്പോഴത്തേക്ക് 10,000 കായ്ക്ക് മേളി ഇതുപോലെ ഈച്ച വീണും
3: എല്ലാവർക്കും. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോണിന് കട്ടായി. അപ്പം ഈ പ്രാവശ്യം ചെയ്ത കൃഷിക്കൊക്കെ ഇങ്ങനെ
2: ബുദ്ധിമുട്ടാണ് പറയുന്നത്. കറുത്തമുഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറിൽ. പക്ഷെ തുടക്കത്തിൽ തന്നെ സാർ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനെ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ. അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ന്യൂ ജനറേഷൻ ഇതാണ്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്റ്റ് വരും. അത് കഴിഞ്ഞ് നമ്മൾ വേപ്പതിഷ്ഠിത കീടനാശിനികളോ മറ്റു കെണികളോ ഒക്കെ വെച്ചാൽ മാത്രമേ മാറുള്ളൂ. എന്ന് ഈ പയറിൽ ഇത് പ്രധാനമാണ്. പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക. ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
3: അല്ലാതെ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ
2: ഇല്ല. അദ്ദേഹം പറയുന്ന പോലെ മുഴുവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. കായ്കൾ പറിക്കാൻ പറ്റില്ല സാർ. നമ്മൾ ആ നീരെല്ലാം കയ്യിൽ വരും.
3: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്കിത്
2: നോക്കേണ്ടത്.
3: നമ്മൾ സീഡ് ട്രീറ്റ്മെന്റ് വിത്ത് പരിചയം, അതേമാതിരി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ
2: തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിന ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 90 ഒരു അളവാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. 90 ഗ്രാം നമ്മൾ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ 10 ഗ്രാം വേപ്പിൻ പിണ്ണാക്കാണ്. അതിലിപ്പോൾ 1 ഗ്രാം അങ്ങനെ അളവാണ് പറയുന്നത്. അല്ലെങ്കിൽ 9 കിലോ എടുക്കുക സാർ. 9 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ചീർപ്പുള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വെച്ചാൽ തൈ ചീയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്. അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടുമെല്ലാം അഴുകിപ്പോകും. അപ്പം ഇതിനെതിരെ നമുക്ക് ഈ ട്രൈക്കോഡർമ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. വെച്ചാൽ ആ മണ്ണോടുകൂടിയാണല്ലോ നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടന്നത്. അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക് പോലത്തെ ഉണ്ട് സാർ, പൊട്ടാസിയം ഫോസ്ഫിഡേറ്റ്. അത്

0: റെക്കമെൻഡ് ആണ്. അപ്പോൾ അത് നമുക്ക് ലായനിയാണ്, അതൊരു പോഷകം പോലെ, പൊട്ടാഷ്യം എന്ന് പറയുന്ന സാധനം അറിയാം, പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. അതൊരു 2 മുതൽ 3 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്ന എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സുഡോമോണാസ് ലായനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം. വേറൊന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞതാണ് AMF വെക്കണം എന്ന് പറയും, രണ്ടാം നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ. ഇത് രണ്ടിന് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കും പഠനങ്ങളുണ്ട്, അവ രണ്ടും കോമ്പാറ്റബിൾ എന്നൊരു വാക്കാണ് പറയുന്നത്, അതായത് അവ അങ്ങോട്ട് പരസ്പര പൂരകമാണെന്ന് പറയുന്ന പോലെ. അപ്പൊ അവർ തമ്മിൽ ഒരു കോമ്പാറ്റബിൾ, രണ്ടു തരം രണ്ടുപേരുടെയും കൂടെ പ്രവർത്തനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഇത്, ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം മേഡം.
2: ഞാൻ നമസ്കാരം, ഞാൻ ഉഷയാണ് കോട്ടയത്ത് നിന്ന്.
1: പറഞ്ഞോളൂ മേഡം.
2: അതെ, കാബേജ് ഇല്ലേ, കാബേജ് ഉണ്ടാകാനായിട്ട് എത്ര നാളെടുക്കും കാപിടിക്കാന്ന് അറിയാൻ വേണ്ടിട്ട്?
0: 3 മാസം. അത് ഇപ്പോഴല്ല മാഡം സമയം, നമുക്കൊരു നവംബർ മാസം ആകുമ്പോഴത്തേക്കും മാഡം നടുക. ശീതകാല പച്ചക്കറികളാണ് സാധാരണ. അപ്പൊ നവംബർ മാസത്തിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജനുവരി, ആ ഒരു കോടമഞ്ഞൊക്കെ വരുന്ന സമയമില്ലേ, അതാണ് അതിന് ആവശ്യമുള്ള കാലാവസ്ഥ. ജനുവരി പരമാവധി പോയാൽ ഫെബ്രുവരി മാസത്തേക്ക് നമുക്ക്. കഴിക്കാലോ, അതിനെന്താ കഴിക്കാം
2: ആണല്ലേ. അതുപോലെ തന്നെ അതിന്റെ ഈ പയറ് പോലെയല്ലേ ഉണ്ടാകുന്നത്, കുഞ്ഞു കുറ്റി പയറില്ലേ, അതാ എന്നിട്ട് അതെല്ലാം നേരം വെളുത്ത് നോക്കുമ്പോ നിറച്ച് കായ് ഉണ്ടാകും, പക്ഷെ അതെല്ലാം നേരം വെളുത്ത് നോക്കുമ്പോ അതിലൊരു പയർ പോലും കാണത്തില്ല.
0: എത്ര ഇപ്പൊ പയറുള്ള സ്റ്റേജ് ആണോ മാഡം? വള്ളിപ്പയർ അല്ല, കുറ്റിപ്പയറില്?
2: അതെ, എനിക്ക് കായുണ്ടാവില്ല, പയറുണ്ട്.
0: മാഡം ഒരു കാര്യം ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണെന്ന് മാഡം നിരീക്ഷിക്കണം. ഇപ്പം ഒരു ഡോക്ടറുടെ അടുത്ത് പോയാൽ ലക്ഷണങ്ങൾ ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ് മാഡത്തിന്, എന്താണ് മരുന്ന് തരണ്ടേന്ന് അറിയണ്ടേ. അപ്പം ഇതിൽ എന്താണെന്ന് മാഡം ഒന്ന് കുറിച്ച് വെച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് കായ്കളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാവാം, നീരൂറ്റി കുടിക്കുന്ന കായ്ച വരാം, നേരത്തെ പറഞ്ഞതുപോലുള്ള കറുത്ത മുഞ്ഞ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലകൾക്ക് നശിച്ചു പോയി, ചെടികൾ നശിച്ചു പോകാം. ഇതിൽ കൃത്യമായിട്ട് ഏതാണെന്ന് മാഡത്തിന് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. എല്ലാ ദിവസവും ഒന്ന് പോയി നോക്കുമ്പം അതിന്റെ വളർച്ചാ ഘട്ടത്തിന് എന്താണ് പ്രശ്നം. മാഡം പറഞ്ഞ നേരം വെളുത്ത് നോക്കുമ്പോ കാണുന്നില്ലതാണ്, അങ്ങനെ ഒരു സ്ഥിതി വരൂല. ഓക്കെ മാഡം, എന്തായാലും മാഡം അതൊന്ന് കുറിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷി ഓഫീസറിനാണെങ്കിൽ പോലും മാഡത്തിനെ സഹായിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ
1: ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി മാഡം. അപ്പോൾ നമ്മൾ മാഡം ഇത്രയും നേരം നമ്മൾ വിത്ത് പരിചരണം, നമ്മുടെ തൈകൾ എങ്ങനെയാണ് പരിചരിക്കുന്നത് ഈ കാര്യം സംസാരിച്ച്, ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ മണ്ണ് എങ്ങനെ പരിചരിക്കുന്നത്, ട്രൈക്കോഡെർമയിടണം, അതിന്റെ കൂടെ കുമ്മായം ഇടലും ഒരു,
0: അതെ അതെ, വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ലതയുള്ളതാണ്. ഇത് അയണ്ട അളവ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് പറയുന്നത്. അപ്പം ഒരു ഒരു കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല. ചിലയിടത്തൊക്കെ 4.5, നമുക്ക് 7 എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും 7 എത്തില്ല, ഒരു 6 ഡെബോ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ചിലയിടത്ത് 4.1 വന്നു കഴിഞ്ഞാൽ ഹൈലി ആസിഡിക് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ശുപാർശ പ്രകാരം കുമ്മായം, ചില കർഷകർ ഡോളോമൈറ്റ് എന്ന് പറയും സാർ, അതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഏത് തന്നെ ആയാലും കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മഗ്നീഷ്യം സൾഫേറ്റ് സാർ. സാധാരണ ഈ നമ്മുടെ ഈ ഫോട്ടോസിന്തസിസ് നമ്മുടെ ഇലകൾക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറമാകും. ഇത് ഈ വൈറസ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും. ഇവിടെ അത് കാണില്ല. അപ്പം ഈ പാവല്

0: ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പം 500 ഗ്രാം ഒരു തെങ്ങിൽ ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിൻ്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്, അതിന് എബ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് വളങ്ങൾ എന്തും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ കുമ്മായം, ഡോളമൈറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടതൊരു 10 ദിവസം കഴിഞ്ഞിട്ടേ
1: മറ്റ്
0: വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും നട്ടാൽ എന്തായാലും നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. ഇവിടെ നമ്മൾ ഈ വാട്ട രോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട് നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ചൊന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
0: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗ്ഗത്തിൽ ഇപ്പം ഒരു മാഡം പറഞ്ഞ പോലെ തന്നെ വള്ളിപ്പയറിൽ ധാരാളം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളിപ്പയറിൻ്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പോൾ അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സോസ്പോറം എന്ന് പറയുന്നൊരു കുമിളാണ്. അപ്പോൾ അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കേണ്ടതുണ്ട്.
1: ഈ രോഗം വരാം
0: വിത്തിൽ കൂടെയും വരാം, മണ്ണിൽ കൂടെയും വരാം. മറ്റൊന്ന്, ഇതിൻ്റെ വിത്ത് പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ളൊരു സാധ്യത, കുമിളിൻ്റെ വിത്തിന്. അപ്പം നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇപ്പോൾ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കാം, പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും, അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പം മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിനതിൽ ആക്രമിക്കാൻ സാധിക്കാതെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറിയത്തിൻ്റെ പ്രത്യേകത വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്, മനസ്സിലുണ്ടാവണം മണ്ണിൽ ഓൾറെഡി കിടക്കുകയാണ്, വിത്ത് പരിചരിക്കേണ്ടതുണ്ട്, മണ്ണ് വീണ്ടും പരിചരിക്കേണ്ടതുണ്ട്. അപ്പം അതിനൊരു പാക്കേജ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്
1: നമ്മുടെ ഈ പാക്കേജ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ലിസണർ കൂടി ഉണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം, പറഞ്ഞോളൂ.
2: സുഗുണ.
1: ആ പറഞ്ഞോളൂ മേഡം.
2: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷെ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേന് അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചിറകുകൽ പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതിശയിച്ചു, ഞാൻ ആദ്യമായിട്ട് കാണുന്നു ജീവിയെ. എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം സത്യം പറഞ്ഞു ഞാൻ ഇത് കഴിക്കാമോ ഈ ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും,
0: എത്രത്തോളം ഉണ്ടായിരുന്നു മാഡം ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം ഈ കീട ഉണ്ടായിരുന്നു? അതോ ഒന്നോ രണ്ടിലോ ഉള്ളോ?
2: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ. ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്, പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
0: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു ഈ ചീരയുടെ അടുത്ത്? ചീരയുടെ കൃഷിയുടെ അടുത്ത് മറ്റ്
2: ചീരയുടെ അഴുത്തേയും വഴുതനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
0: വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ, പറ്റി പിടിച്ചിരിക്കുന്നതാണോ?
2: പറ്റി പിടിക്കുമല്ലോ, നമ്മൾ തൊട്ടപ്പോൾ പറക്കുന്നു.
0: അത് കുഴപ്പമില്ല മാഡം. ചീരയിൽ അത് നമ്മൾ അങ്ങനെ ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ അതുകൊണ്ട്? അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിൽ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മാഡം. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉള്ളെങ്കിൽ നമുക്ക്, പക്ഷെ ശ്രദ്ധിക്കണം അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
2: ഓക്കെ ഓക്കെ
0: ഓക്കെ. അതൊരു ഫോട്ടോ എടുത്ത് വെച്ചെങ്കിൽ നല്ലതാണ് മാഡം, കൃഷി ഓഫീസർക്കോ മറ്റോ കാണിച്ചു കൊടുത്താൽ നമുക്കത് അറിയാൻ പറ്റും എന്താണെന്ന്.
1: ഓക്കെ, നന്ദി. അപ്പോൾ ഈ ഫ്യൂസേറിയം വാട്ടത്തിന് വേണ്ടിയുള്ള മാനേജ്മെന്റൽ പ്രാക്ടീസസ്.
0: അപ്പോൾ പുതുതായിട്ട് നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ മണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷേ വിത്ത് എന്ന് പറയുന്നത് നമ്മൾ പരിപാലിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം പാകിക്കഴിഞ്ഞാൽ പയറിൻ്റെ ആ തൈകളുടെ വളർച്ചയ്ക്ക് തന്നെ വ്യത്യാസം, പാകാത്തതും പാകിയതും തമ്മിൽ നോക്കിയപ്പോൾ തന്നെ

0: വേരിനും തൈകളുടെ വളർച്ചയ്ക്കും നല്ലൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. അപ്പം ഇത് AMF വെച്ചിട്ടുള്ള പരിചരിച്ച വിത്ത് തൈകൾ പറിച്ചു നടുക. പക്ഷെ പറിച്ചു നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകത്തിലും വേപ്പും പിണ്ണാക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ഒരു തടത്തിൽ 1 kg എങ്കിലും മിനിമം വെച്ച് നമ്മൾ ചേർത്ത് ഒരാഴ്ച മുമ്പ് കൊടുത്താലേ അത് തൈകൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്ന നമ്മൾ പറിച്ച് നട്ട് 5 ദിവസം കഴിഞ്ഞ്, അതായത് വിത്ത് പാകി 20, 40, 60 എന്നീ ദിവസങ്ങളിൽ, ഇപ്പം നമ്മൾ പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയും, നമ്മളിപ്പോൾ എൻഡോഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബാക്ടീരിയയാണ് സാർ, അത് മണ്ണിൻ്റെ വേരുമായിട്ട് ചുറ്റുമുള്ള പ്രതലത്തിൽ കാണുന്നതാണ് PGPR. അത് മിക്സ് 1 മിക്സ് 2 ഉണ്ട്. മിക്സ് 1 എന്ന് പറയുന്ന ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവിടെ പറയുന്നത് മിക്സ് 2 എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 g 1 L വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20, 40, 60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്. PGPR മിക്സ് 2 കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സാർ. അപ്പോൾ നമ്മൾ തന്നെ കേരളത്തിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കോവിഡ് താരതമ്യേന നമുക്ക് ഇതുപോലെ സ്പൈസി ഫുഡ്സ് കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ 3 ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെയും കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ, നമുക്ക് ഹാനികരമല്ല, പ്രകൃതിക്കോ മനുഷ്യ ഫുഡ് ഗ്രേഡ് സാധനങ്ങളാണ് ഇതിൻ്റെ നിന്നുള്ള കോമ്പൗണ്ട്സ്. അപ്പം അതിൽ നിന്ന് നമ്മുടെ ഇപ്പം പരീക്ഷണത്തിൽ നമുക്കൊരു കോമ്പൗണ്ടിനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു നാനോ ഇമൽഷൻ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഈ നാനോ ഇമൽഷൻ്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ധൂമ ഗേഷ്യസ് ഫോമാണ് സാർ. അപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക എന്നൊരു കാര്യം കൂടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി വരും അടുത്ത ഇതിലൊരു പാക്കേജായിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഈ ഇത് ലായനിയായിട്ട് ഒഴിച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണം. പ്ലാസ്റ്റർ ചെയ്യുന്ന സാധാരണ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ്. പക്ഷേ ഇപ്പോൾ അത് നിരോധനം വന്നതുകൊണ്ട് നമ്മൾ കർഷകർ തന്നെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ അനുവർത്തിച്ചിരിക്കുകയാണ്. പച്ച ചാണകവും മണ്ണും ഒരേ അനുപാതത്തിൽ, അതായത് 1 kg പച്ചച്ചാണകം എടുത്താൽ 1 kg മണ്ണ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പരുവമാക്കി നമ്മൾ ഈ ലായനി ഒഴിച്ച് ആ തട ഒന്ന് മൂടിക്കൊടുക്കുക. ഇത് ഇച്ചിരി ഒരു മെനക്കെട്ട ജോലിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും എന്തായാലും ചാണകം നമുക്ക് ഇത് കൃഷിക്ക് ആവശ്യമാണ്. ഒരാഴ്ച വെച്ച് കഴിയുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ വറി എന്ന് പറഞ്ഞിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ചാണകത്തിൻ്റെ റൗണ്ട് സാധനം, അതുപോലെ ഇത് അടുത്ത ദിവസം തന്നെ കട്ട് ചെയ്യാം സാർ. അപ്പോൾ ഒരാഴ്ച അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ധൂമം വെളിയിൽ പോകത്തുമില്ല, ഇതൊരു വളം പോലെയാണ്. അപ്പം നമുക്കത് പൊട്ടിച്ച് മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്താ അടുത്ത ഒരു ഇത് പറഞ്ഞത്, ഒരാഴ്ച കഴിയുമ്പോൾ ട്രൈക്കോഡർമ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം AMF വെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള തൈകൾ, പിന്നെ എന്താണ് 20, 40, 60 PGPR മിക്സ് 2. ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നേരത്തെ ഒത്തിരി കാര്യങ്ങൾ വള്ളിപ്പയറിൽ എനിക്ക് തോന്നുന്നു വന്നു. ഈ കറുത്തമുഞ്ഞയ്ക്ക് പക്ഷെ നമ്മൾ തളിച്ചു കൊടുക്കണമെങ്കിലും ഒരു പ്രതിരോധ ശേഷി വരികയും നല്ല രീതിയിൽ ഒരു
1: ഉൽപാദനത്തിന് ഒരു
0: നല്ല പ്രതിരോധം നമുക്ക് കിട്ടും.
1: മേഡം ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ,
2: ഹലോ സാർ.
1: ഹാ നമസ്കാരം.
2: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ സാർ.
2: പറഞ്ഞിട്ടില്ലേ പുഷ്പാങ്കൾ?
0: ഓക്കെ സാർ, പറയൂ.
2: മാഡം, ഈ ഞാൻ കുറച്ച് കൃഷി പച്ചക്കറികൾ ചെയ്യാറുണ്ട്. നേരത്തെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ നമ്മുടെ കൃഷി പ്രാവശ്യല്ലേ, മണ്ണ് പരിശീലനം തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മണ്ണ് പരിശോധന കഴിഞ്ഞുകൊണ്ട് അവിടെ പരിശോധിച്ച് അത് റിസൾട്ട് കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ കാൽഷ്യം, പിന്നെ മാഗ്നീഷ്യം, ഫോസ്ഫറസ് അത് ഇത് മൂന്നും ചേർക്കണം, അതിന്റെ കുറവുണ്ടെന്ന്. ഇത് മണ്ണിൽ ചേർത്ത് കുറേ ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്ന ഈ കക്കമീ.
0: അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല സാർ. ഇത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പോൾ സാറ് മണ്ണ് പരിശോധിക്ക് കൊടുത്തിട്ട് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നിട്ട് അപ്പം കാൽഷ്യം ചേർത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ സാറിൻ്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമില്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ നീർ അതിട് ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിൽ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടി

0: മഗ്നീഷ്യമാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ടാണ്, നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ്, മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഹരിതകം വഴി നമുക്ക് കായ്കളെല്ലാം ഉണ്ടാവുകയുള്ളൂ. അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ, എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്നത്, മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എഴുതിയെടുക്കുക. ആ അതില് ഫോസ്ഫറസ്, അതിന്റെ കൂടെ അല്ല സാർ, ഫോസ്ഫറസ് എപ്പോഴും ഒരു ചെടി നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ടാണ് ചേർക്കേണ്ടത്, വേരിന്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ്. അത് നമുക്ക് വളരൂപം കിട്ടും സാർ, രാജ് ഫോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് എപ്പോഴാണ് നമ്മൾ കിളച്ചൊരുക്കൂലേ, മണ്ണും തടവും ഒക്കെ ഒരുക്കുന്ന സമയത്താണ് ഈ രാജ് ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റേ വളവും ഇത് ഇത് ഇതിന് ഒരാഴ്ച 10 ദിവസമെങ്കിലും മുൻപ് എന്ത് ചേർക്കണം, നമ്മുടെ കുമ്മായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മഗ്നീഷ്യം സൾഫേറ്റ് വേണമെങ്കിൽ, മഗ്നീഷ്യം സൾഫേറ്റ് ലക്ഷണം വല്ലതും കാണുന്നെങ്കിൽ തളിച്ചു കൊടുക്കാം, പക്ഷേ അതും ഒരു 10 ദിവസത്തിൻ്റെ എൻഡ് ഇൻ്റർവെല്ലാണ് കൊടുക്കേണ്ടത് കേട്ടോ. വളരെ നല്ലൊരു കാര്യമാണ് സാർ, ഇത് മനസ്സിലാക്കി ചെയ്താൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയിൽ നമുക്ക് പോകാൻ പറ്റും.
1: എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നത് തന്നെയാണ്, മണ്ണ് പരിശോധിച്ച്
0: ചെയ്തു എന്നൊരു സന്തോഷം,
1: നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഫിസ്വാരിയം വിൽറ്റിനെ വാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, ഇതേമാതിരി ബാക്ടീരിയയും കൊണ്ടും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം. അത് ഒരു റാൽസ്റ്റോണിയ സൊളനീഷിയാർ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വഴുതന വർഗ്ഗ വിളകളിലാണ്, വഴുതന, കത്തിരി, നമ്മുടെ തക്കാളി, മുളക്. അപ്പോൾ കർഷകർ എപ്പോഴും പറയുന്നത് എന്താണ്, നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടിപ്പോകുന്നു, അതും മഞ്ഞ നിറത്തിൽ. ഏതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഇലകൾ മഞ്ഞളിച്ച് വാടിപ്പോകുന്നതാണ് വരുന്നത് പയറിൽ, അത് നിന്ന നിപ്പി പോകും. പക്ഷെ ഇതെങ്ങനെയാണ്, ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടിപ്പോകും. നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ, ധാരാളം കായ്ക്കുന്ന ഇനങ്ങൾ, ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ, ഏത് സ്റ്റേജിലും വരാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പോൾ അതിന് നമുക്ക് ധാരാളം ഒരു പാക്കേജ് പോലെ തന്നെ എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ സാർ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്, പക്ഷേ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ചധികമാണ് പറയുന്നത്, 2 മുതൽ 4 കിലോ ഒരു സെന്റിനെന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പം ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ, 250 സെന്റിന് ഒരു 15 കിലോ, ഒരു ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമ്മുടെ സ്ഥലം അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ, ഈ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കി മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം വിത്ത് നമ്മൾ സൂഡോമോണാസ്, ഇവിടെ ട്രൈക്കോഡർമയല്ല പറയുന്നത്, കൂടുതലും സൂഡോമോണാസ് ബാക്ടീരിയ ആയതുകൊണ്ട് വിത്ത് നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. പിന്നെ ഇനങ്ങളുണ്ട് സാർ ഇതിന്, ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പോൾ വഴുതന എടുക്കുകയാണെങ്കിൽ ധാരാളം പേരുകൾ, കൂടുതലും ഈ പെൺകുട്ടികളുടെ പേരാണ്, സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ ഉജ്ജ്വല, അനുഗ്രഹ എന്ന് പറഞ്ഞാൽ, തക്കാളിക്കുണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് എവിടെയാണോ വീഴുന്നത് അവിടെയാണ് ഇത് ബാധിക്കുന്നത്. കോപ്പർ ഓക്സി ക്ലോറൈഡ് നമുക്ക് പല ഒരു പേരിലും ഉണ്ട് സാർ, ഫൈറ്റോലാൻഡ്, ഫൈട്രാൻ, ബ്ലിറ്റോക്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. ഇത് കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും, ഇത് തളിച്ചു കൊടുക്കണം. അത് രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക, ബാക്കിയുള്ളതിൽ ഒരു ഇൻ്റർവൽ ഒരു 10 ദിവസം അടുപ്പിച്ച് 1-2 പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ
1: അത്യാവശ്യമാണ്.
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടിയും പകരും. വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം, ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വാട്ടർ രോഗം എന്ന് പറഞ്ഞാൽ മേഡം പറഞ്ഞ മാതിരി കർഷകർക്ക് ഒരു വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്ന രോഗമാണ്.
0: ധാരാളം കാച്ചു നിൽക്കുന്നത് അവർ പറയും, രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് വാടി പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു മുന്നൊരുക്കം എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നതാണ്
1: സംയോജിത
0: രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ നോക്കുക. ദിവസേന ഒരു മാഡം പറഞ്ഞ പോലെ അതിന്റെ അടിയിൽ ഇരുന്നത് അപ്പോഴേ മാറ്റിയോണ്ടത് രക്ഷപ്പെടുത്താൻ പറ്റും. ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അവർ കർഷകരത് പലരും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെതിരെയുള്ള പ്രതിരോധം, മുഞ്ഞ പൂ വരുന്ന സമയത്തുണ്ടാകും ഉറപ്പായിട്ട്.

0: വരും പള്ളിപ്പയർ എവിടെ വെച്ചാലും. ആ സമയത്ത് നമ്മളൊരു ലഘുവായിട്ടുള്ള വേപ്പതിഷ്ഠിത കീടനാശിനി മറ്റും എടുത്തു കഴിഞ്ഞാൽ അത് രൂക്ഷമാകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വള്ളിപ്പയറിലുള്ള ചുവട് വീക്കം ഒരു 45 മുതൽ 60 ദിവസം ആ കാവരൂല, ആ സമയത്താണ് അത് കൂടുതൽ വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു മുന്നൊരുക്കങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക്
1: സാധിക്കും.
0: സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് സ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ
0: സാധിക്കും.
1: സാധിക്കും. അപ്പോൾ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
0: താങ്ക് യു. താങ്ക് യു സർ.
2: പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ. കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, കൃഷ്ണ ദിലീപ്. സാങ്കേതിക സഹായം നൽകിയത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രപതി ഭവനിലാണ് യോഗം. വികസിത ഭാരതം 2047, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് നീതി ആയോഗിന്റെ ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തുടനീളം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. ഇന്നലെ ചെന്നൈയിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഭാരതിരാജയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ഭാരതിരാജയുടെ സൃഷ്ടികൾ തമിഴ് സിനിമയെ മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എഥനോൾ ചേർത്ത പെട്രോളിന്റെ ചില വകഭേദങ്ങളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കിയതായി കേന്ദ്ര ധനകാര്യമന്ത്രാലയം. 22%, 25%, 27%, 30% എന്നിങ്ങനെ എഥനോൾ കലർത്തിയ പെട്രോളിനാണ് തീരുവ ഒഴിവാക്കിയത്. പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ദുരുദ്ദേശപരമായ തെറ്റായ വിവര പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. പരവൂരും പാലത്തറയിലുമാണ് ഷിഗല്ല വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 1125 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ അപാകതകൾ കണ്ടെത്തിയ 42 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കണ്ണൂർ നഗരത്തിലെ കടകളിൽ വ്യാപക മോഷണം. പ്രസ് ക്ലബ് റോഡിലെ തുണിക്കടകൾ ഉൾപ്പെടെ 7 കടകളിലാണ് മോഷണമുണ്ടായത്. പോലീസ് അന്വേഷണം തുടങ്ങി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ
1: ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകത്തിൽ ഇന്ന് വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
3: ജൂൺ മാസം പരിസ്ഥിതി സൗഹൃദത്തിന്റെ മാസമാണ്. മണ്ണും മരവും സംരക്ഷിക്കാൻ

5 നാം ഒന്നിക്കുന്നു. തൊട്ടുപിന്നാലെ 8 കടലാഴങ്ങളിലെ വിസ്മയങ്ങൾ സംരക്ഷിക്കാൻ സമുദ്രദിനവും. ഈ 2 വെറും കലണ്ടർ തീയതികളല്ല, വരാനിരിക്കുന്ന മഹാവിപത്തുകൾക്കെതിരെയുള്ള മുന്നറിയിപ്പുകളാണ്. മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ 2 വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിലെത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നമ്മുടെ ഭൂമിയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കുക. ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നിവയാണ് ഇക്കൊല്ലത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. നാം ഇതുവരെ പ്രകൃതിക്ക് നൽകിയ മുറിവുകൾ ഉണക്കാനുള്ള അവസാന അവസരം. ഭൂമിയുടെ 1/3 ഇന്ന് വിവിധ തരത്തിലുള്ള ശോഷണം നേരിടുന്നു. മരുഭൂമിവൽക്കരണവും വരൾച്ചയും ആഗോളതലത്തിൽ വലിയ ഭീഷണി ഉയർത്തുന്നു. അശാസ്ത്രീയമായ കൃഷിരീതികൾ, വനനശീകരണം, നഗരവൽക്കരണം എന്നിവ മണ്ണിന്റെ ജൈവഗുണം ഇല്ലാതാക്കി. ഇത് കേവലം കൃഷിയെ മാത്രമല്ല, ഭൂഗർഭ ജലനിരപ്പിനെയും ആഗോള താപനിലയെയും സാരമായി ബാധിക്കുന്നു. നാം നട്ടുപിടിപ്പിക്കുന്ന ഓരോ തൈയും ഭാവിയിലേക്കുള്ള ഓക്സിജൻ സിലിണ്ടറുകളാണ്. എന്നാൽ മരം നടൽകൊണ്ട് മാത്രം പരിസ്ഥിതി സംരക്ഷണം പൂർത്തിയാകില്ല. പുനരുദ്ധാരണം എന്നാൽ വനവൽക്കരണം മാത്രമല്ല, നശിച്ചുപോയ ആവാസ വ്യവസ്ഥയെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന പ്രക്രിയ കൂടിയാണ്. അതിന് 3 അനിവാര്യമാണ്. 1, തരിശു ഭൂമികളെ പുനരുജ്ജീവിപ്പിക്കുക. കൃഷി ഉപേക്ഷിച്ചതും മരുഭൂമിയായി മാറുന്നതുമായ ഇടങ്ങളെ വനവൽക്കരണത്തിലൂടെ, ശാസ്ത്രീയമായ ജലസേചനത്തിലൂടെ വീണ്ടെടുക്കുക. 2, വരൾച്ചാ പ്രതിരോധം. മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സംവിധാനമൊരുക്കി വരൾച്ചയെ നേരിടാനുള്ള ഭൂമിയുടെ ശേഷി ഉയർത്തുക. 3, മണ്ണിലെ ജൈവ വൈവിധ്യം. രാസവളങ്ങൾ ഒഴിവാക്കി മണ്ണിനെ പ്രകൃതിദത്തമായി വളക്കൂറുള്ളതാക്കി മാറ്റുക. ഓരോ തരി മണ്ണും സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ കടലിന്റെ ആരോഗ്യവും നിലനിൽക്കുകയുള്ളൂ. ഭൂമിക്ക് ശ്വസിക്കാൻ ഇടം നൽകുക, അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും സാമൂഹിക ഉത്തരവാദിത്വവും. മണ്ണിന്റെ ഗുണനിലവാരം കുറയുന്നത് കൃഷിയെയും ഭക്ഷണത്തെയും ബാധിക്കുന്നു. രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിനെ കൊല്ലുന്നു. കരയിലെ ഈ വിഷാംശങ്ങൾ മഴവെള്ളത്തിലൂടെ ഒഴുകി ഒടുവിലെത്തുന്നതോ വിശാലമായ സമുദ്രത്തിലേക്കും. ഇവിടെയാണ് പരിസ്ഥിതി ദിനവും സമുദ്രദിനവും തമ്മിലുള്ള പൊക്കിൽക്കുടി ബന്ധം. ലോക സമുദ്രദിനം ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: കടൽ വെറുമൊരു ജലസ്രോതസ്സല്ല. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയിലധികം ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രത്തിലെ പ്ലവകങ്ങളാണ്. ആഗോള താപനത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് കടലിലെ ജലമാണ്. പക്ഷേ മനുഷ്യൻ സമുദ്രത്തോടും നീതി കാട്ടുന്നില്ല. ഓരോ വർഷവും 10,00,000 ടൺ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണ് സമുദ്രത്തിലേക്ക് തള്ളുന്നത്. ഇത് കടൽ ജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. പ്ലാസ്റ്റിക് വിഴുങ്ങി ചത്തടിയുന്ന തിമിംഗലങ്ങളും ആമകളും വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ക്രൂരതയിലേക്കാണ്. കടലിലെ പ്ലാസ്റ്റിക് സൂക്ഷ്മകണങ്ങളായി മാറി മത്സ്യങ്ങളിലൂടെ വീണ്ടും നമ്മുടെ ഭക്ഷണമേശയിൽ തിരിച്ചെത്തുന്നു. ആ ഭീകരസത്യം നാം പലപ്പോഴും മറക്കുന്നു. അടുത്തിടെ രാജ്യത്താകെയുണ്ടായ വറുതികളും കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രളയങ്ങളും വേനലിലെ കഠിനമായ ചൂടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് കൂടുന്നത് ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കരയിലെ വനനശീകരണം ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ അത് കടലിലെ താപനിലയെയും ബാധിക്കുന്നു. 7,500 കിലോമീറ്ററിലധികം നീളമുള്ള തീരപ്രദേശമാണ് ഭാരതത്തിൻ്റേത്. എന്നാൽ ഇന്ന് നമ്മുടെ കടലുകൾ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നു. വികസനത്തിൻ്റെ പേരിൽ തീരപ്രദേശങ്ങളിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ കടലിൻ്റെ സ്വാഭാവിക ഘടനയെ തന്നെ തകർക്കുകയാണ്. കണ്ടൽക്കാടുകളുടെ നാശം, സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരദേശത്തെ സംരക്ഷിക്കാനുള്ള കവചം ഇല്ലാതാക്കുന്നു. പ്ലാസ്റ്റിക്കാണ് പരിസ്ഥിതി സമുദ്ര മലിനീകരണത്തിലെ മറ്റൊരു വില്ലൻ. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും പ്ലാസ്റ്റിക് മലിനീകരണം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നഗരങ്ങളിലെ അഴുക്കുചാലുകളും വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും നേരിട്ട് കടലിലേക്ക് ഒഴുകിയെത്തുന്നു. ഇത് കടലിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും റെഡ് സോണുകൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. മത്സ്യസമ്പത്ത് കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ജലമലിനീകരണമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനോട് നോ പറയാൻ നമുക്ക് കഴിയണം. തുണിസഞ്ചികളും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും നമുക്ക് ശീലമാക്കാം. കടൽത്തീരങ്ങൾ വൃത്തിയാക്കാനുള്ള ജനകീയ കൂട്ടായ്മകൾ സജീവമാക്കുകയും വേണം. മറ്റൊരു പ്രധാന ഭീഷണി കടലാക്രമണമാണ്. ആഗോള താപനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നത് ഭാരതത്തിലെ താഴ്ന്ന തീരപ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കാൻ സാധ്യതയുണ്ട്.

വരും വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥ അഭയാർത്ഥികളായി മാറേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമുദ്രസമ്പത്തിനെ സംരക്ഷിക്കാൻ ശക്തമായ നിയമനിർമ്മാണവും ജനകീയ ഇടപെടലുകളും അനിവാര്യമാണ്. നീല സമ്പദ് വ്യവസ്ഥ അഥവാ ബ്ലൂ എക്കോണമി സുസ്ഥിരമാകണമെങ്കിൽ സമുദ്രത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തേ മതിയാകൂ. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് അറബിക്കടൽ. എന്നാൽ ഇന്ന് കേരള തീരം അശാന്തമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മാറിക്കഴിഞ്ഞു. ഓഹയ്ക്ക് ശേഷം അറബിക്കടലിലുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിച്ചത് കടലിൻ്റെ ഉപരിതല താപനിലയിലുണ്ടായ മാറ്റം മൂലമാണ്. ഇത് കടൽക്ഷോഭത്തിൻ്റെ തീവ്രത കൂട്ടിയിരിക്കുന്നു. തീരശോഷണം അഥവാ കടലേറ്റമാണ് കേരളം നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി. ശാസ്ത്രീയമല്ലാത്ത പുലിമുട്ടുകളുടെ നിർമ്മാണവും തുറമുഖ വികസനങ്ങളും പലയിടത്തും തീരത്തെ ഇല്ലാതാക്കുന്നു. മാലിന്യത്തിൻ്റെ കാര്യത്തിലും സ്ഥിതി ഭയാനകമാണ്. നമ്മുടെ പുഴകൾ അവസാനിക്കുന്നത് കടലിലാണ്. പമ്പയായാലും പെരിയാറായാലും അവ ചുമക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെയും നഗരമാലിന്യത്തിൻ്റെയും അവസാന നിക്ഷേപ കേന്ദ്രം അറബിക്കടലായി മാറുന്നു. ഇത് നമ്മുടെ മത്സ്യസമ്പത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ വലുതാണെങ്കിലും കൃത്യമായ ഇടപെടലുകളിലൂടെ നമുക്ക് ഈ മാറ്റങ്ങളെ പ്രതിരോധിക്കാനാകും. പരിസ്ഥിതി സമുദ്ര സംരക്ഷണം എന്നത് ഒരു സർക്കാർ പദ്ധതി എന്നതിലുപരി ഓരോ പൗരൻ്റെയും കടമയായി മാറണം. കരയിലെ മാലിന്യം കടലിലെത്തുന്നത് തടയുകയാണ് ആദ്യപടി. വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യ സംസ്കരണം കർശനമാക്കണം. പുഴകളിലേക്കും തോടുകളിലേക്കും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ശീലം പൂർണ്ണമായും ഉപേക്ഷിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജലാശയങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കാൻ മുൻകൈയെടുക്കണം. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ സിമൻറ്റ് ഭിത്തികളെക്കാൾ ഫലപ്രദം സ്വാഭാവിക സുരക്ഷാ കവചങ്ങളാണ്. തീരപ്രദേശങ്ങളിൽ കണ്ടൽ ചെടികളും കാറ്റാടി മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്നത് കടലാക്രമണത്തിൻ്റെ തീവ്രത കുറയ്ക്കും. ഇത് കടൽ ജീവികളുടെ പ്രജനനത്തിനും സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചും പുതിയ തലമുറയെ നാം ബോധവാന്മാരാക്കണം. വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണം പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറണം. കടലിനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ ഈ ഗ്രഹത്തെ രക്ഷിക്കാനാകൂ. ഓരോ പരിസ്ഥിതി ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം നശിപ്പിക്കുന്നത് പ്രകൃതിയെ മാത്രമല്ല നമ്മുടെ തന്നെ ഭാവിയാണെന്ന തിരിച്ചറിവുണ്ടാകണം. മുൻകരുതലുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കും. പരിസ്ഥിതി സംരക്ഷണം കേവലം മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങാതെ ഭരണതലത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയമാണിത്. നിയമങ്ങളിലെ പഴുതുകൾ അടയ്ക്കുകയും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്യുക വഴി മാത്രമേ സുസ്ഥിരമായ ഒരു ഭാവി നമുക്ക് കെട്ടിപ്പടുക്കാനാകൂ. ഭാരത സർക്കാരിൻ്റെ അർത്ത് ഗംഗാ പദ്ധതി റിപ്പോർട്ടിലും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് പുറത്തിറക്കിയ നാഷണൽ ബ്ലൂ എക്കോണമി പോളിസി ഡ്രാഫ്റ്റ് എന്ന രേഖയിലും ഇത് സംബന്ധിച്ച് മുന്നോട്ട് വച്ചിട്ടുള്ള 5 ശുപാർശകൾ ശ്രദ്ധേയമാണ്. 1. തീരദേശ പരിപാലന നിയമം ശക്തിപ്പെടുത്തുക. തീരദേശ മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന CRZ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണം. വിനോദസഞ്ചാരത്തിൻ്റെയോ വികസനത്തിൻ്റെയോ പേരിൽ തീരത്തിൻ്റെ സ്വാഭാവികത നശിപ്പിക്കുന്ന ഇളവുകൾ അനുവദിക്കരുത്. ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത പരിഗണിച്ചിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവേണൻസ് പ്ലാനുകൾ ഇതിൻ്റെ ഭാഗമാകണം. 2. ഏകീകൃത പ്ലാസ്റ്റിക് നിരോധന നയം. പ്ലാസ്റ്റിക് നിരോധനം ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് ഫലം കാണില്ല. കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം ഏകീകൃതവും കർശനവുമായ പ്ലാസ്റ്റിക് നിരോധന നയം നടപ്പാക്കണം. പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ തന്നെ അടച്ചുപൂട്ടാനുള്ള ആർജവം ഭരണകൂടങ്ങൾ കാണിക്കണം. 3. കടൽ ഖനനത്തിനുള്ള നിയന്ത്രണം. കടൽ ഖനനവും ആഴക്കടൽ ഖനനവും സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയെ ഒരുപോലെ തകിടം മറിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ലൈസൻസുകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. 4. കാലാവസ്ഥാ ബജറ്റിംഗ്. സംസ്ഥാന ബജറ്റുകളിൽ ക്ലൈമറ്റ് ബജറ്റിംഗ് എന്ന രീതി നടപ്പാക്കേണ്ടതുണ്ട്. ഓരോ വികസന പദ്ധതിയും എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു എന്ന് പരിശോധിക്കാൻ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുക എന്നതാണ് ഒരു നിർദ്ദേശം. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. 5. നീല സമ്പദ് വ്യവസ്ഥയ്ക്കായുള്ള പ്രത്യേക നയം. ഭാരതത്തിൻ്റെ സമുദ്രസമ്പത്ത് സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയ നയം രൂപീകരിക്കണം എന്നതാണ് മറ്റൊരു ശുപാർശ. മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവുകളെയും ശാസ്ത്രീയ പഠനങ്ങളെയും കോർത്തിണക്കി വേണം സമുദ്ര നയങ്ങൾ ആവിഷ്കരിക്കാൻ. കടൽ മലിനമാക്കുന്ന വ്യവസായശാലകൾക്കെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നിയമത്തിൽ ഉൾപ്പെടുത്തണം. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന രീതി മാറേണ്ടതുണ്ട്. മുൻകൂർ ജാഗ്രതയും ശാസ്ത്രീയ ആസൂത്രണവുമാണ് ഇന്നത്തെ ആവശ്യം. ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയും ജനങ്ങളുടെ സഹകരണവും ഒന്നിച്ചാൽ മാത്രമേ നമ്മുടെ കടലിനെയും കരയെയും നമുക്ക് തിരിച്ചുപിടിക്കാനാകൂ. കേവല നിയന്ത്രണങ്ങൾക്കപ്പുറം പ്രായോഗികമായ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഭരണകൂട ഇടപെടലുകൾ അതിന് അനിവാര്യമാണ്.
വെല്ലുവിളികൾക്കിടയിലും

0: പ്രകൃതി സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്ന ചില നടപടികൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. അതിലൊന്നാണ് മിസ്തി പദ്ധതി. തീരദേശ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. സമുദ്രതീരത്തെ സ്വാഭാവിക സുരക്ഷാ കവചമായ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനും നിലവിലുള്ളവ സംരക്ഷിക്കാനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ ഇത് വലിയൊരു പരിധിവരെ സഹായിക്കും. മറ്റൊന്ന് ശുചിത്വ സാഗരം സുരക്ഷിത തീരം എന്ന പദ്ധതിയാണ്. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി ലോകശ്രദ്ധ നേടിയ ഒന്നാണ്. മത്സ്യബന്ധന വലകളിൽ കുടുങ്ങുന്ന പ്ലാസ്റ്റിക്കുകൾ തിരികെ കരയിലെത്തിച്ച് അവ പുനരുപയോഗിക്കുന്ന രീതിയാണിത്. മത്സ്യത്തൊഴിലാളികളെ ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കിയത് പദ്ധതിയുടെ വിജയമായി കണക്കാക്കുന്നു. മത്സ്യസമ്പത്തിന്റെ സുസ്ഥിര വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് PM മത്സ്യസമ്പദ യോജന അഥവാ PMMSY. മത്സ്യബന്ധനം ആധുനികവൽക്കരിക്കുന്നതിനൊപ്പം കടലിലെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഗോളതാപനം കുറയ്ക്കുന്നതിനായി ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഹരിത ഊർജ്ജം പ്രോത്സാഹിപ്പിക്കാനുള്ള ഭാരതത്തിന്റെ വലിയൊരു ചുവടുവയ്പ്പാണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. കാർബൺ വികിരണം കുറയ്ക്കുന്നതിലൂടെ സമുദ്രങ്ങളുടെ താപനില ക്രമാതീതമായി ഉയരുന്നത് തടയാൻ ഇത് ഭാവിയിൽ സഹായിക്കും. തണ്ണീർത്തടങ്ങളും തടാകങ്ങളും സംരക്ഷിക്കുന്നതിനായി കേരളം നടപ്പാക്കുന്ന തദ്ദേശീയ പദ്ധതികളും എടുത്തു പറയേണ്ടതുണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന പന്മന മോഡൽ ശാസ്ത്രീയ ജനകീയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടെ തോടുകളും പുഴകളും വൃത്തിയാക്കുന്നത് കടലിലെ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു മാറ്റത്തിലേക്കാണ്. ഭരണകൂടം ഇതിനായി പണം നീക്കിവയ്ക്കുന്നതും പ്രത്യേക മിഷനുകൾ രൂപീകരിക്കുന്നതും ശുഭസൂചനയാണ്. എന്നാൽ ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ താഴെത്തട്ടിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടി ആവശ്യമാണ്. വികസനവും പരിസ്ഥിതിയും കൈകോർത്തു പോകുന്ന ഒരു നവസംസ്കാരം ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. പരിസ്ഥിതി ദിനവും സമുദ്രദിനവും വെറും ആഘോഷങ്ങളോ ചടങ്ങുകളോ ആയി അവസാനിക്കരുത്. പച്ചപ്പാർന്ന കരയും നീലിമയാർന്ന കടലും ഈ ഗ്രഹത്തിന്റെ ശ്വാസകോശങ്ങളാണ്. അവ തകരുന്നത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത്. നാം ഭൂമിയെ സംരക്ഷിച്ചാൽ ഭൂമി നമ്മയും സംരക്ഷിക്കും. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരുതി വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി സ്വർണമോ പണമോ അല്ല, മറിച്ച് ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ തെളിനീരും ജീവിക്കാൻ സുരക്ഷിതമായ ഒരു തീരവുമാണ്. വികസനത്തിന്റെ വേഗതയിൽ പ്രകൃതിയുടെ താളം തെറ്റാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം. മണ്ണും കടലും മനുഷ്യനും ഒന്നായി ചേരുന്ന ഒരു സുസ്ഥിര ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പരിസ്ഥിതി ദിനത്തിലും സമുദ്രദിനത്തിലും മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ പ്രകൃതി സ്നേഹം. ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി. പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാട് ഒരു ദിവസത്തിൽ ഒതുക്കാതെ അതൊരു ജീവിത ശൈലിയായി മാറ്റാം. മാറേണ്ടത് പ്രകൃതിയല്ല, മറിച്ച് പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനമാണ്. ലോകത്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കണം എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയെ നിലനിർത്താനും മനുഷ്യന്റെ ശ്വാസം നിലയ്ക്കാതിരിക്കാനുമുള്ള അവസാനത്തെ രക്ഷാമാർഗം നമ്മളിൽ നിന്നുണരുന്ന ഈ പരിവർത്തനമാണെന്ന ഓർമ്മപ്പെടുത്തൽ. വൈകിട്ടില്ല, പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നു.
1: വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അടുത്ത ഗാനം യേശുദാസ്, ശ്വേത, സുനിൽ പള്ളിപ്പുറം എന്നിവർ പാടിയതാണ്, ഉത്തര ചെമ്മീൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം നൽകിയത് KS ബിനു ആനന്ദ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം മകനെ നിനക്കുവേണ്ടി.

1971 ബിയോണ്ട് ബോർഡേഴ്സ് ഈ ചിത്രത്തിലെ ഗാനമാണിത്. ഗാനരചന നിഖിൽ എസ് മറ്റത്തിൽ, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ, ഗായകർ എം ജി ശ്രീകുമാർ, ശ്വേത.

ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി ബാബുരാജിന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും സുശീലയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പിയുടേതാണ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രകാശധാരയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
2: പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായി വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ അഥവാ മൂഡ് ഡിസോർഡേഴ്സ് കാണപ്പെടുന്നുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും സർവ്വസാധാരണമായി കാണപ്പെടുന്ന വൈകാരിക അസ്വാസ്ഥ്യമായ വിഷാദരോഗം 20% സ്ത്രീകളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പുരുഷന്മാരിൽ ഏകദേശം 10% പേരിലായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം ഉണ്ടാകുക. ജീവിതത്തിൽ 3 പ്രത്യേക ഘട്ടങ്ങളിലെങ്കിലും സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇതിൽ ആദ്യ ഘട്ടമാണ് ആർത്തവം ആരംഭിച്ച് അധികം വൈകാതെ കണ്ടുവരുന്ന ഒരു പ്രശ്നം. ആർത്തവം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള 7 മുതൽ 10 ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ 8% സ്ത്രീകളിൽ തീവ്രമായ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കാണാറുണ്ട്. സാധാരണ കാണപ്പെടുന്ന ആർത്തവപൂർവ്വ ലക്ഷണങ്ങളായ അടിവയറുവേദന, തലവേദന, ഛർദി, നടുവേദന തുടങ്ങിയവയോടൊപ്പം ഉറക്കമില്ലായ്മ, അമിത ഉത്കണ്ഠ, കടുത്ത സങ്കടം, ആളുകളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം, അമിത ദേഷ്യം തുടങ്ങിയ ലക്ഷണങ്ങളും ഇവരിൽ പ്രകടമായി കണ്ടുവരുന്നു. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമാകുന്നത് മൂലം പഠനത്തിനും ജോലിക്കും ഒക്കെ വിഘാതമാകുന്ന ഒരു സാഹചര്യവും സംജാതമായേക്കാം. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള 1 ആഴ്ചക്കാലം സാധാരണ പോലെ പെരുമാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോലും ഈ വൈകാരിക അസ്വാസ്ഥ്യം ഇവരെ കൊണ്ട് ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്കാണ് ആർത്തവപൂർവ വിഷാദരോഗം അഥവാ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള 1 ആഴ്ചക്കാലം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ തലച്ചോറിലെ നാഡീ സംപ്രേക്ഷണികളായ രാസവസ്തുക്കളുടെ അളവിനെ സ്വാധീനിക്കുകയും അതിന്റെ ഫലമായി ഇത്തരം വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടമായി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ആർത്തവപൂർവ വിഷാദരോഗം പരിഹരിക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. 1, നല്ല രീതിയിലുള്ള ഉറക്കം ഈ ദിവസങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ ശീലമാക്കാം. നിശ്ചിതമായ ഒരു സമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക, നിശ്ചിതമായ സമയത്ത് തന്നെ ഉണരുക. ഉച്ചയ്ക്ക് ശേഷം ചായ, കാപ്പി, കോള തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കിടക്കുന്നതിന് 5 മുതൽ 6 മണിക്കൂർ മുൻപ് 30 മിനിറ്റ് നേരം സൂര്യപ്രകാശം കൊണ്ട് ലഘു വ്യായാമങ്ങൾ ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപുള്ള 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ അടക്കം എല്ലാ സ്ക്രീൻ ഉപകരണങ്ങളും

ഭാഗങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപായി ദീർഘശ്വസന വ്യായാമം പോലെയുള്ള എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ശീലമാക്കുക എന്നീ കാര്യങ്ങൾ ചെയ്താൽ നല്ല ഉറക്കം കിട്ടാൻ സഹായകമാകും. അമിതമായ എരിയും പുളിയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കുക. മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി വർജിക്കുക. ചിട്ടയായ വ്യായാമം, ശരീരത്തിന് അധികം ആയാസമുണ്ടാകാത്ത രീതിയിൽ ചെയ്യുക തുടങ്ങിയ സംഗതികളും ആർത്തവപൂർവ്വ വിഷാദ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചെറിയൊരു ശതമാനം വനിതകളിൽ ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമായി വിഷാദ രോഗത്തിന് സമാനമായ അവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാരിൽ തലച്ചോറിലെ സെറട്ടോണിൻ പോലെയുള്ള രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ നൽകുന്നത് ഈ ലക്ഷണങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കും. രണ്ടാമതായി, സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നത് പ്രസവത്തിന് ശേഷമാണ്. പ്രത്യേകിച്ച് പ്രസവത്തിന് ശേഷമുള്ള 6 ആഴ്ച കാലത്തിനുള്ളിൽ വിഷാദ ലക്ഷണങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നു. 80% സ്ത്രീകളിൽ ഈ ദിവസങ്ങളിൽ നേരിയ തോതിലുള്ള വിഷാദ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. പെട്ടെന്ന് കരച്ചിൽ വരിക, കുട്ടിയുടെ കാര്യങ്ങൾ നന്നായി നോക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാകുക, പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങൾ ഇവരിൽ ഉണ്ടായേക്കാം. ഈ ഒരു അവസ്ഥയ്ക്ക് പ്രസവാനന്തര സങ്കടം അഥവാ പോസ്റ്റ് നേറ്റൽ ബ്ലൂസ് എന്ന് പറയും. പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ജീവിത പങ്കാളിയുടെയും മറ്റു ബന്ധുക്കളുടെയും സ്നേഹപൂർവമായ പരിചരണം കൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. എന്നാൽ 10% സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ അല്പം തീവ്രമായി പ്രകടമാകാറുണ്ട്. ഉറക്കമില്ലായ്മ, കഠിനമായ സങ്കടം, വല്ലാതെ കരച്ചിൽ വരിക, അമ്മ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന തോന്നൽ വരിക, കുട്ടിക്ക് തന്റെ നോട്ടപ്പിശക് മൂലം രോഗങ്ങൾ വരികയോ മരിച്ചു പോകുകയോ ചെയ്യുമോ എന്ന ആശങ്ക പ്രകടമാവുക തുടങ്ങിയവയൊക്കെ ഇവരിൽ കണ്ടുവന്നേക്കാം. ഈ ലക്ഷണങ്ങൾ പലപ്പോഴും തീവ്രമാകുമ്പോൾ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിശപ്പ് കുറയുകയും കഠിനമായ നിരാശയും പ്രതീക്ഷയില്ലായ്മയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. ഒരു വേള ഈ അവസ്ഥ ചികിത്സിക്കപ്പെടാതെ പോയാൽ തീവ്രമായ ആത്മഹത്യാ പ്രവണതയും ഇവരിൽ കണ്ടുവരുന്നു. ഈ അവസ്ഥയ്ക്കാണ് പ്രസവാനന്തര വിഷാദ രോഗം അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പ്രസവത്തിന് ശേഷം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ ഉണ്ടാകുന്ന കുറവ്, തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവിനെ കുറയ്ക്കുന്നത് മൂലമാണ് ഈ ഒരു അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത്. പ്രസവാനന്തര വിഷാദ രോഗം അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. തലച്ചോറിലെ താളം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഈ രോഗലക്ഷണങ്ങൾ അതിവേഗം നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഏകദേശം 6 മാസക്കാലം ചികിത്സ തുടർന്നു കഴിഞ്ഞാൽ പ്രസവാനന്തര വിഷാദ രോഗം പൂർണ്ണമായി ഭേദമാകുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന പ്രസവാനന്തര വിഷാദം അമ്മമാരിലെ ആത്മഹത്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായും വരുന്നതായും കാണുന്നു. അടുത്തതായി, സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി വരുന്നത് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ദിവസങ്ങളിലാണ്. ആർത്തവ വിരാമം സംഭവിക്കുന്നതോടെ സ്ത്രീ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ വലിയ തോതിലുള്ള കുറവാണ് സംഭവിക്കാറുള്ളത്. ഇതിനെ തുടർന്ന് തലച്ചോറിൽ നോറെപ്പിനെഫ്രിൻ, ഗാബ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതായും കണ്ടുവരുന്നു. ഇതേ തുടർന്ന് വളരെ തീവ്രമായ ചില ശാരീരിക മാനസിക ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. കഠിനമായ ശരീരം വേദന, കൈകാലുകൾക്ക് പെരുപ്പും തരിപ്പും അനുഭവപ്പെടുക, ശരീരപേശികൾക്ക് കഴപ്പ് അനുഭവപ്പെടുക എന്നിവയോടൊപ്പം ശരീരം വെട്ടിവിയർക്കുക, മുളകരച്ച് തേച്ചതുപോലെയുള്ള പുകച്ചിൽ ശരീരഭാഗങ്ങളിൽ അനുഭവപ്പെടുക, വളരെ തണുപ്പ് കാലാവസ്ഥയിൽ പോലും ശരീരം വല്ലാതെ വിയർത്തൊലിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. വാസോമോട്ടോർ സിംറ്റംസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ലക്ഷണങ്ങൾ ആർത്തവ വിരാമാനന്തര വിഷാദം അഥവാ പോസ്റ്റ് മെനോപോസൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ ഒന്നുകിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ഹോർമോൺ ചികിത്സ സ്വീകരിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ വാർദ്ധക്യകാലത്തിൽ ഹോർമോൺ ചികിത്സകൾ വളരെയധികം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചിലയിനം ക്യാൻസറുകൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യാൻ ഈ ഹോർമോൺ ചികിത്സകൾ കാരണമാകും.
എന്നാൽ തലച്ചോറിലെ നോർ എപ്പിനെഫ്രിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമീകരിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ

0: നിയോഗിച്ചാൽ ഈ ശാരീരിക ലക്ഷണങ്ങളും അതോടൊപ്പം മാനസികമായ പ്രയാസങ്ങളും വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഹോർമോൺ ഗുളികകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ള ഈ വിഷാദവിരുദ്ധ ഔഷധങ്ങൾ വളരെ സുരക്ഷിതമായി വാർദ്ധക്യകാലത്തിൽ ഉപയോഗിക്കാനും സാധിക്കും. പലപ്പോഴും ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷാദം രക്തസമ്മർദ്ദം കൂടാനും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കാനും വരെ കാരണമാകുന്നു. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ ഈ ലക്ഷണങ്ങൾ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ പലപ്പോഴും അവരുടെ ജീവിത പങ്കാളികളിൽ വളരെ മോശമായ പ്രതികരണങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ദേഷ്യവും സങ്കടവും അടക്കമുള്ള ലക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ അവരെ ശകാരിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യുക വഴി അവരുടെ ഈ ലക്ഷണങ്ങൾ വഷളാകാൻ പലപ്പോഴും കാരണമാകാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ആർത്തവ ചക്രത്തിന്റെ ക്രമമനുസരിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ ജൈവികമായ ഒരു പ്രതിഭാസമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ വൈകാരികമായി പിന്തുണയ്ക്കാനാണ് ജീവിത പങ്കാളി ശ്രമിക്കേണ്ടത്.
1: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ റഫീഖ് അഹമ്മദ് രചിച്ച്, നദേഷ് ശങ്കർ സംഗീതം നൽകി സുജാത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഒന്ന് രണ്ടിന് ഒരു വട്ടം കൂടിയിലൂടെ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അതിർത്തി മേഖലകളിൽ ആശയവിനിമയ സൌകര്യങ്ങൾ ശക്തമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ജയ്സൽമീരിലെ രാംഗഡിൽ പുതുതായി സ്ഥാപിച്ച 20 kW FM ട്രാൻസ്മിറ്റർ ആകാശവാണി ഭവനിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിപ വൈറസ് പരിശോധനാ ഫലം വരാനിരിക്കെ കോഴിക്കോട്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഉന്നതതല അടിയന്തര യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിന് മന്ത്രി മോൺസ് ജോസഫിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മന്ത്രിമാരായ CP ജോൺ, കെ മുരളീധരൻ, മേയർ VV രാജേഷ്, കളക്ടർ അനുകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 214 കേസുകൾ. 10 kg കഞ്ചാവും 50 g രാസലഹരിയും പിടിച്ചെടുത്തു. മുതിർന്ന മാധ്യമപ്രവർത്തകനും യൂത്ത് ലീഗ് പ്രഥമ സംസ്ഥാന പ്രസിഡന്റുമായ കണ്ണൂർ പെരിങ്ങത്തൂർ മേക്കുന്നിൽ KK മുഹമ്മദ് അന്തരിച്ചു. കബറടക്കം ഇന്ന് വൈകുന്നേരം പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. സ്വർണവില കുറഞ്ഞു. പവന് 1560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയായി. 13,350 രൂപയാണ് ഗ്രാമിന്. കണ്ണൂർ കൊട്ടിയൂരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച വാൻ മറിഞ്ഞ് 20 പേർക്ക് പരിക്കേറ്റു. അമ്പായത്തോട് ഭാഗത്താണ് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 2 മണിക്ക്.

പ്രിയശ്രോതാക്കളെ, ഒരു വട്ടം കൂടിയിലേക്ക് സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1980 മുതൽ 2010 വരെയുള്ള ചില ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് ഒരു വട്ടം കൂടിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് 1980 പുറത്തിറങ്ങിയ കാവൽ മാടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന സത്യൻ അന്തിക്കാടാണ്, സംഗീതം നൽകിയത് എ ടി ഉമർ, ഗായകൻ യേശുദാസ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഒരു വട്ടം കൂടി അടുത്തതായി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച ഒരു ഗാനമാണ്. 1981 പുറത്തിറങ്ങിയ ജ്വാലാമുഖി എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാമും സംഘവുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ബന്ധം 1983 പുറത്തിറങ്ങിയ ചിത്രമാണിത്. ബിച്ചു തിരുമല വരികൾ എഴുതി ശ്യാമീണം നൽകി യേശുദാസും ജാനകിയും ഈ ഗാനം പാടിയിരിക്കുന്നു.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
1: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
2: എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി

0: എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: അടുത്ത ഗാനത്തിനുമുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321. 9496593321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ്. അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ.

ഒരുവട്ടം കൂടിയിൽ ഇനി ഫിഡിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹരികൃഷ്ണൻ വള്ളിക്കാവ് വരികളെഴുതി എസ് ജയൻ ഈണം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം, ഫിഡിൽ എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
1: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
0: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
2: അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന ചിത്രത്തിനു വേണ്ടി ജോഫി തരകൻ രചിച്ച് നിഖിൽ പ്രഭ സംഗീതം നൽകി കലാഭവൻ മണി പാടിയ ഗാനത്തെ തുടർന്ന് ഇനി ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്, രഘുകുമാറാണ് സംഗീതം നൽകിയിരിക്കുന്നത്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
5: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: അടുത്ത ഗാനത്തിനു മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ ആവശ്യപ്പെടാൻ, ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496593321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ്. അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. ഈ പരിപാടിയിൽ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496593321. ഒരു വട്ടം കൂടിയിൽ ഇനി ഇളയരാജ സംഗീതം നൽകിയ MG ശ്രീകുമാർ പാടിയ ഒരു ഗാനം കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഒരു വട്ടം കൂടിയിലിനി പുതിയംഗം മുരളി രചിച്ച ഒരു ഗാനമാണ് ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. സംഗീതം നൽകിയത് ശ്യാം.

0: ഒന്നാം സ്ഥാനം എന്നുള്ള ഒരു അംഗീകാരം പോലും ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ കോളേജിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഒരു ഗാനം ഇനി കേൾക്കാം, എന്നും നിന്റെ ഓർമ്മകളിൽ. ഈ ചിത്രത്തിനു വേണ്ടി എൽ ഗോപാലകൃഷ്ണനാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്.

എസ് രമേശൻ നായർ എഴുതി രഘുകുമാർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ഹെലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രിയശ്രോതാക്കളെ, 1980 മുതൽ 2010 വരെയുള്ള ചില ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഒരു വട്ടം കൂടിയിലൂടെ ഇന്ന് നമ്മൾ കേട്ടത്. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9

0: 9596 4321, മറ്റൊരു നമ്പർ കൂടി 9496 5963321. പിന്നണി ഗായിക മധുവന്തി നാരായണാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനത്തിനായി സ്റ്റുഡിയോയിൽ എത്തുന്നത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2-ാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചോർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ എയർബസ് C-295 പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിമാന നിർമ്മാണ മേഖലയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ തെളിവാണിതെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒമാൻ തീരത്ത് ഇന്ത്യൻ വാണിജ്യ കപ്പൽ സെറ്റബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 3 നാവികരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ 1-ാം ഘട്ടം അടുത്ത മാസം 1 മുതൽ 30 വരെ കേരളത്തിൽ നടത്തുമെന്ന് സെൻസസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായി ഈ മാസം 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ലഭ്യമാകും. വയനാട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 8. കൊല്ലത്ത് 2 പേർക്കും തിരുവനന്തപുരത്ത് 13 പേർക്കും രോഗബാധ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249, നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271 വ്യാപാരം തുടരുന്നു. കണ്ണൂർ ചെറുകുന്നിൽ ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം കീഴ്ശാന്തി പത്മനാഭൻ നമ്പൂതിരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: പെയ്തൊഴിഞ്ഞ മാനം നാടകം. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, KPSC രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ.

0: പെയ്തൊഴിഞ്ഞ മാനം.
1: മോനെ മോനെ മനോജേ,
2: ഞാനിവിടെ ഉണ്ട് മമ്മി.
1: നീ അവിടെ എന്തെടുക്കുക?
2: ഞാനൊരു പ്രോജക്ടിന്റെ പണിയില്ല, നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ.
1: ഓ അത് ശരി, എന്നാ നീ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോ.
2: മമ്മി എന്താ എന്നെ വിളിക്കാൻ?
1: ആ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: എന്നോടോ? എന്താ മമ്മി കാര്യം?
1: ഞാനും നിന്റെ ഡാഡിയും കൂടി ഒരിടം വരെ പോവുക, മടങ്ങി വരാൻ ഇത്തിരി വൈകിയെന്ന് വരും.
2: എവിടേക്കാ മമ്മി യാത്ര?
1: അതൊന്നും നീ ഇപ്പൊ അറിയണ്ട, എല്ലാം ഞാൻ വന്നിട്ട് പറയാം.
2: ഓ അപ്പൊ ഞാൻ അറിയാത്ത യാത്രയാവും.
1: എല്ലാം നിന്നോട് പറയണോന്ന് കരാറൊന്നുമില്ലല്ലോ.
2: മമ്മി ക്ഷമിച്ചേക്കും, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞു പോയതാ.
1: അച്ഛനമ്മമാരെ അനുസരിക്കുക, അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം.
2: അപ്പോ ഞാനൊരു നല്ല കുട്ടിയാണല്ലോ.
1: ഇപ്പൊ മാത്രമല്ല, എപ്പോഴും എന്റെ മോൻ നല്ല കുട്ടി തന്നെയാ. ഞാനല്ലേ നിന്നെ വളർത്തുന്നത്.
2: എന്നാ ഞാൻ ചെല്ലട്ടെ?
1: ഒന്നും നില്ലടാ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ.
2: എന്നാലൊന്ന് പറഞ്ഞു തീർക്കണം.
1: ഞങ്ങള് വരാൻ വൈകിയാൽ നിനക്ക് വിശക്കില്ലേ?
2: അത് പുതുമയുള്ള കാര്യമല്ലല്ലോ.
1: എന്നാലും മകനെ സ്നേഹിക്കുന്ന ഒരമ്മ അത് അറിഞ്ഞിരിക്കണം.
2: എന്റെ കാര്യത്തിലുള്ള മമ്മിയുടെ ശ്രദ്ധയിൽ എനിക്ക് നന്ദിയുണ്ട്.
1: നന്ദിയൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ നിനക്ക് ലഞ്ചിനൊരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാന്ന് നിനക്കറിയോ?
2: എന്നെ കൊതിപ്പിക്കാതെ പറയൂ മമ്മി.
1: ചിക്കൻ ചാപ്സ്, ചിക്കൻ ഫ്രൈ.
2: ഓ നിർത്തു മമ്മി, എന്റെ നാവിൽ വെള്ളം ഊർന്നു.
1: ദാഹിച്ചാലേ, ഡ്രിങ്ക്സ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഒരു കവറിൽ ആപ്പിള്, ഓറഞ്ച്, വേറൊന്നിൽ മുന്തിരിയും.
2: അപ്പോ മുത്തശ്ശനുള്ളത് ഇതിൽ നിന്ന് എടുത്തു കൊടുത്താ പോരെ?
1: മുത്തശ്ശനോ? ഏത് മുത്തശ്ശൻ?
2: അപ്പോ മമ്മിക്ക് മുത്തശ്ശനെ അറിയില്ലേ?
1: എനിക്കൊരുത്തനെയും അറിയില്ല.
2: അത് കൊള്ളാം, അതറിയാതിരുന്നാ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്റെ ഡാഡിയുടെ ഡാഡി, എന്റെ ഗ്രാൻഡ് ഫാദർ, ആ മനുഷ്യനെയാണ് ഞാൻ മുത്തശ്ശനെന്ന് പറഞ്ഞേ.
1: ആ കിഴട്ട് ശവത്തിന്റെ കാര്യമാണോ? അതവിടെ എങ്ങാനും കിടന്നോട്ടെ. ആ നശൂലത്തിന് എന്റെ മോൻ ഇതിൽ നിന്നൊന്നും കൊടുക്കണ്ട.
2: ഞാനിതൊക്കെ തിന്നുമ്പോൾ ആ പാവം പട്ടിണി കിടക്കുന്നത് കഷ്ടമല്ലേ?
1: നീ അതൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മെ നാറ്റിക്കാൻ ഒരു ശവം വന്ന് കയറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തിനെ ഊട്ടാനാണ് അവന് താല്പര്യം.
2: ഡാഡിയുടെ ഡാഡി ആയതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. മമ്മിക്കും ഡാഡിക്കും വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിന്? അവിടെ അങ്ങനെ കിടന്ന് ചത്ത് തൊലയട്ടെ.
1: ഇപ്പഴാ നീ എന്റെ മോനായത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നോടെ ആ കിഴവന്റെ കാര്യം അവസാനിക്കും.
2: മമ്മി ഞാനൊരു റിക്വസ്റ്റ് മമ്മിക്ക് മുമ്പിൽ വെക്കുക.
1: എന്താടാ നിന്റെ റിക്വസ്റ്റ്?
2: അത് മമ്മി, ഇവിടെ തുണി അലക്കാനും പാത്രം കഴുകാനും വരുന്ന ലക്ഷ്മി തള്ളയെ കൊണ്ട് ആ കിഴവന്റെ മുറിയൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ നാറ്റം സഹിക്കാതെ കഴിയാമായിരുന്നു.
1: വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അവരാ മുറിയിൽ കയറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? അവരെ ആ മുറിയിൽ കയറ്റിയാൽ അതിനുള്ളിലെ വിശേഷങ്ങൾ നാട് മുഴുവൻ കൊട്ടിഘോഷിക്കും. നമ്മളെ കുറിച്ച് എന്തെങ്കിലും കേൾക്കാനിരിക്കുന്നവരാ അയൽക്കാര്. കിഴവനെ പുറത്തൊന്നും കാണാനില്ലെന്ന് പറയുന്നവരോട് ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്കറിയോ?
2: മമ്മി എന്താ പറയുക?
1: കിഴവന് മറവി രോഗമാണ്, പുറത്തു വിട്ടാൽ എവിടെയെങ്കിലും പോയി കളയും, അത് പേടിച്ചാ പുറത്തിറക്കാത്തതെന്ന്.
2: മമ്മി മിടുക്ക് തന്നെ.
1: എന്റെ മിടുക്ക് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ.
2: മമ്മി അതാ ഡാഡി വരുന്നു.
1: ഓ ഇപ്പഴേ ഒരുക്കം തീർന്നിട്ടുണ്ടാവൂ.
2: ഒന്ന് ക്ഷമിക്കൂ മമ്മി, ഡാഡി ഒന്ന് ഒരുങ്ങിക്കൊള്ളട്ടെ. ഒന്നുമില്ലെങ്കിലും ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ അല്ലേ? ഡൈ ഒക്കെ ചെയ്ത് മുടിയും മീശയും കറുപ്പിച്ചാൽ പ്രായം 10 വയസ്സ് കുറയും.
1: പിന്നെ ഇപ്പഴും 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്നാ ഭാവം.
2: മമ്മി ഒരുവന്റെ ആത്മവിശ്വാസമാണ് അവന്റെ പ്രായം.
1: പിന്നെ നല്ല ആത്മവിശ്വാസം, തന്തയ്ക്ക് ചേർന്ന മോൻ തന്നെ. എന്നാലും 10-45 വയസ്സായില്ലേ, അത് മറക്കാമോ?
2: ഇവിടെ 60-കാരൻ കോളേജ് കുമാരന്റെ വേഷമിടുന്നു. അക്കണക്കിന് എന്റെ ഡാഡിക്ക് ഒരു +2 വിദ്യാർത്ഥിയുടെ വേഷമൊക്കെ ആവാം.
3: എന്റെ കുറ്റങ്ങളാവാം അമ്മയുടെയും മോന്റെയും ചർച്ച.
1: ഒരുക്കം തീർന്നെങ്കിൽ പുറപ്പെടാ.
3: മോനെ ഞങ്ങൾ ഇറങ്ങുന്നു.
1: മോനെ മമ്മി പറഞ്ഞതൊക്കെ ഓർമ്മ വേണം.
2: ഓക്കേ മമ്മി, ബൈ ബൈ
1: ബൈ.
2: ഹോ എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി, നല്ല മധുരമുള്ള ലഡു. മുത്തശ്ശാ, മുത്തശ്ശാ, മുത്തശ്ശൻ ആ കസേരയിൽ ഇരുന്നാട്ടെ.
4: വേണ്ട മോനെ, ഞാൻ അകത്തു പോയി കിടന്നോളാം. നിന്റെ അമ്മയെങ്ങാനും കണ്ട പിന്നെ നിനക്കാവും തല്ല്.
2: അതിനെന്നെ മമ്മി തല്ലില്ലല്ലോ.
4: അപ്പോ അവൾ എന്നെ മാത്രമേ തല്ലൂ?
2: എന്താ എന്താ മുത്തശ്ശൻ എന്താ പറഞ്ഞേ?
4: അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
2: പറഞ്ഞു പറഞ്ഞു.
4: നിനക്ക് അങ്ങനെ തോന്നിയതാവോ?
2: അല്ല പറഞ്ഞു, മമ്മി മുത്തശ്ശനെ തല്ലുമെന്ന്. എന്താ മുത്തച്ഛൻ കരയുന്നേ? ഓ, അപ്പോൾ ഞാൻ കേട്ടത് ശരി തന്നെ. മമ്മി മുത്തച്ഛനെ തല്ലും അല്ലേ?
4: ചിലപ്പോഴൊക്കെ.
2: അപ്പോ ആ കവിളിൽ കാണുന്ന പാട് തല്ലിയതാണല്ലേ? മുത്തച്ഛൻ എന്താ ഇക്കാര്യം ഡാഡിയോട് പറയാഞ്ഞേ? പറഞ്ഞിട്ടെന്ത് ഫലം? ഡാഡിക്ക് മമ്മിയെ പേടിയാണല്ലോ.
4: ഇതൊക്കെ എന്റെ വിധിയാണ് മോനെ.
2: എന്ത് വിധി?
4: അവന്റെ 10 വയസ്സിൽ തള്ള മരിച്ചു. പിന്നെ അവന്റെ അച്ഛനും അമ്മയും ഈ ഞാനായിരുന്നു. കൂലിപ്പണി ചെയ്ത് അവനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി. ഇപ്പോ അവൻ അച്ഛനെ അറിയില്ല. എന്നെ വന്ന് നോക്കിയിട്ട് എത്ര മാസമായെന്നോ. എന്തെങ്കിലും കഴിച്ചോ?

0: സുഖമാണോ, മരുന്നൊക്കെ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ആ, ഇതൊക്കെ വിധിയെന്നല്ലാതെ എന്ത് പറയാനാവണി.
1: മുത്തശ്ശനെ ഡാഡി സ്നേഹിക്കുന്ന ഒരു കാലം വരും.
0: അത് ഈ ജന്മത്തുണ്ടാവുമെന്ന് തോന്നണില്ല.
1: കാലം കഴുകി മാറ്റാത്ത ദുഃഖമില്ല മുത്തശ്ശ. ഞാൻ മുത്തശ്ശനെ സ്നേഹിക്കുന്നില്ലേ? തരം കിട്ടുമ്പോഴൊക്കെ അടുത്തു വന്നിരുന്ന് തമാശകൾ പറയാറില്ലേ? മോൻ തരാത്തത് കൊച്ചുമോൻ തരുന്നെന്ന് കരുതിയാൽ മതി.
0: അത് മാത്രമാണ് മോനെ എന്റെ ആശ്വാസം. അതാ മോനെ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മോൻ വന്നന്ന് ഈ മുത്തശ്ശന്റെ അടുത്തിരുന്നാട്ടെ. മുത്തശ്ശന് ഒരു ഉമ്മ തരട്ടെ.
1: മുത്തശ്ശ, ഇനി നമുക്ക് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാം. അവർ വരുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ തിന്ന് തീർക്കാം.
0: വേണ്ട മോനെ, വേണ്ട.
1: വേണം വേണം. മുത്തശ്ശൻ വാ, ഈ ഓറഞ്ചിന്റെ അല്ലി ഞാൻ വായിലോട്ട് വെച്ചു തരാം. ആ പോരാ പോരാ, ഇത് മുഴുവൻ മുത്തശ്ശൻ കഴിക്കണം. തീർന്നിട്ട് വേണം ലഞ്ച് കഴിക്കാൻ.
0: ലഞ്ചോ എനിക്കോ?
1: അതെ മുത്തശ്ശ, മമ്മി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു ഉഗ്രം ലഞ്ച് കഴിക്കാം. എന്താ മുത്തശ്ശ റെഡിയല്ലേ? പറ മുത്തശ്ശ, റെഡി എന്ന് പറ. മുത്തശ്ശൻ റെഡി എന്ന് പറയും വരെ ഞാൻ ഇക്കിളിപ്പെടുത്തും. പറയും മുത്തശ്ശ, പറയും മുത്തശ്ശ.
0: നാണമാവുന്നു.
1: എന്നാൽ ഞാൻ വിളമ്പ, മുത്തശ്ശൻ കൈ കഴുകിക്കോളൂ.

0: അയ്യോ മുത്തച്ഛ, മമ്മി. മുത്തച്ഛൻ എഴുന്നേൽക്കൂ, നമുക്ക് അകത്ത് പോകാം.
1: ഒരു ശ്രദ്ധയില്ലാത്ത ചെറുക്കൻ, കണ്ടില്ലേ മേശപ്പുറം കിടക്കുന്നത്? നിങ്ങൾ നോക്കി നിൽക്കാതെ വേസ്റ്റ് ഒക്കെ വാരിക്കളഞ്ഞ് മേശപ്പുറം ഒന്ന് വൃത്തിയാക്ക്. ഓ, ഇനി അതും ഞാൻ പറഞ്ഞു തരണോ?
2: നീ ഒന്ന് അടങ്ങു, വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഞാനൊന്ന് നടുവ് നിവർക്കട്ടെ.
1: നടുവ് നിവർത്തിയിരുന്നോ? അവരിപ്പോ ആംബുലൻസുമായി വരും. കിഴവനെ കയറ്റി വിടേണ്ടത് നിങ്ങളാ.
2: ഞാനോ?
1: അതെ, നിങ്ങൾ തന്നെ. നിങ്ങളല്ലേ ആ കിഴവന്റെ മകൻ.
2: അച്ഛൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും?
1: അതു ഇനി ഞാൻ പറഞ്ഞു തന്നാലേ അറിയൂ.
2: എനിക്ക് അറിയാഞ്ഞിട്ടല്ലേ.
1: അച്ഛന്റെ അസുഖങ്ങളൊക്കെ മാറാൻ നല്ല ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയണം. അവിടെ കിടന്ന് ചികിത്സിച്ചാലേ വേഗം ഭേദമാകൂ, അതാ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് എന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുകൊള്ളാം, മറ്റേർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം.
2: എന്നെ കൊണ്ടാവില്ല, ഇങ്ങനെ ഒന്നും പറയാൻ.
1: എന്നാലേ ഞാൻ പറയാം. കേട്ടില്ലെങ്കിൽ വലിച്ചെടുത്ത് വണ്ടിയിൽ ഇടുകയും ചെയ്യാം. അപ്പൊ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
2: അതൊന്നും വേണ്ട, ഞാനത് ചെയ്യാം. ഒരു മകന് അവന്റെ അച്ഛന് വേണ്ടി ഇതിലേറെ ചെയ്യാനാവില്ലല്ലോ.
1: എനിക്ക് നിർബന്ധം ഒന്നുമില്ല. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാൻ അത് ചെയ്യും. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും. പിന്നെ നിങ്ങൾ അച്ഛനും മോനും ഇവിടെ സന്തോഷത്തോടെ പൊറുക്കാം.
0: ആര് പൊറുക്കുന്ന കാര്യമാ മമ്മി പറയുന്നത്?
1: ആ ഒരു കാര്യം ശരിപ്പെട്ടു വരുമ്പോ അതിൽ ഇടങ്കോലിടാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും?
0: മമ്മി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
1: ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം?
0: പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തായി? പോയ കാര്യം നടന്നു?
1: കാര്യമൊക്കെ ഒരുവിധം ഒപ്പിച്ചു. ഒത്തു വന്നപ്പോ ഒരാൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നു.
0: എന്താ മമ്മി അത്രയ്ക്ക് കഷ്ടപ്പെട്ട് സാധിച്ചെടുത്ത കാര്യം? ആരാ അതിന് ഇടം തിരിഞ്ഞു നിൽക്കുന്നത്?
1: മറ്റാരാ, നിന്റെ ഡാഡി തന്നെ.
0: എന്നിട്ടും സാധിച്ചെടുത്ത കാര്യം മമ്മി പറഞ്ഞില്ല.
1: വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു.
0: വൃദ്ധസദനത്തിൽ സീറ്റോ? ഇവിടെ ആരാ വൃദ്ധസദനത്തിൽ പോകാനുള്ളത്?
1: ആഹാ, നിനക്കറിയില്ലേ?
0: അതാണല്ലോ ഞാൻ ചോദിച്ചത്.
1: നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഡാഡി.
0: അതിനുള്ള പ്രായം ഡാഡിക്ക് ആയില്ലല്ലോ.
1: എങ്കിലേ നിന്റെ പ്രായം കൂടി കൂട്ടാം, അപ്പൊ തികയുമല്ലോ.
0: അതിനേക്കാളും മമ്മി കൂടി പോകുന്നത് അത് നല്ലത്.
1: അപ്പൊ നിനക്കെന്നെ വൃദ്ധസദനത്തിൽ അയക്കണം അല്ലേ?
0: ആരും പോകണ്ട, ഇവിടെ വൃദ്ധസദനത്തെ ആശ്രയിക്കേണ്ടവർ ആരുമില്ല.
1: എന്ന് നീ മാത്രം പറഞ്ഞാ പോരല്ലോ.
0: എങ്കിൽ മമ്മി പറയണം.
1: നിന്റെ മുത്തശ്ശിന് പലവിധ രോഗങ്ങളാണ്, ഇപ്പൊ ഓർമ്മക്കുറവുമുണ്ട്. അതിനൊക്കെ നല്ല ചികിത്സ വേണം. അതിനൊത്ത പരിചരണം ഇവിടെയാകുമ്പോ നടക്കില്ല. അതുകൊണ്ടാണ് വൃദ്ധസദനത്തിലാക്കാമെന്ന് തീരുമാനിച്ചത്.
0: ഓ, ആരാണ് തീരുമാനത്തിന് പിന്നിൽ? ഡാഡിയോ അതോ മമ്മിയോ?
1: നിന്റെ ഡാഡി തന്നെ. നിർബന്ധിച്ചപ്പോ ഞാനും കൂടി അതങ്ങ് സമ്മതിച്ചു.
0: വേണ്ട, ശബ്ദത്തിന് ശക്തിയില്ലാത്ത ഡാഡി ഒച്ച വെച്ചിട്ട് കാര്യമില്ല.
1: ഞാൻ തന്നെ തീരുമാനിച്ചെന്ന് വെച്ചോ. എന്താ

0: എതിർപ്പുണ്ടോ?
1: ഞാൻ ഇന്ന് വരെ എന്റെ ഡാഡിയെയും മമ്മിയെയും അനുസരിച്ചിട്ടേ ഉള്ളൂ, എതിർത്തിട്ടില്ല.
0: എന്നാലേ ഇനിയും അങ്ങനെ മതി.
1: അതല്പം പ്രയാസമാണ്. മമ്മി പറയുന്നത് എന്തും അപ്പടി അനുസരിക്കുന്ന കുട്ടിയല്ല ഞാൻ. കൗമാരക്കാരനായ ഒരു 10-ാം ക്ലാസ്സുകാരനാണ്. എനിക്കും അഭിപ്രായങ്ങളുണ്ട്, ചില തീരുമാനങ്ങൾ.
0: അപ്പോ നീ ഞങ്ങളെക്കാൾ വളർന്നുപോയി.
1: വളർച്ച എന്റെ കുറ്റമല്ലല്ലോ, അത് കാലം വരുത്തുന്ന മാറ്റമല്ലേ.
0: എടാ, നിന്നേക്കാൾ വളർന്ന നിന്റെ ഡാഡി ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, എന്നാ ഞാൻ പെറ്റു വളർത്തിയ നീ എന്നെ ധിക്കരിക്കുന്നു.
1: അതാണ് എന്റെയും ഡാഡിയുടെയും വളർച്ചയിലുള്ള വ്യത്യാസം.
0: കേട്ടോ മകൻ പറയുന്നതൊക്കെ? ദേ വണ്ടി വന്നു, നിങ്ങൾ പോയി അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടുവാ.
2: മായേ,
0: അപ്പോ അത് ഞാൻ തന്നെ ചെയ്യണം. ചെയ്യാം.
2: വേണ്ട, ഞാൻ വന്നു കഴിഞ്ഞു.
1: മുത്തശ്ശ,
2: മോഹൻ എന്നെ തടയരുത്. ഒരു മകന് അച്ഛനോട് ചെയ്യാവുന്നതൊക്കെ അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല.
1: മുത്തശ്ശ, മുത്തശ്ശൻ പോകരുത്.
2: നിന്റെ സ്നേഹം ഇതുവരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഇനിയും ഞാനിവിടെ നിന്നാൽ നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും വെറുക്കേണ്ടി വരും. അവർക്കും നിന്നെയും. ഈ മുത്തച്ഛൻ സമ്മതിക്കില്ല മനെ. ഞാൻ പോകുന്നു.
1: മുത്തച്ഛ,
0: ഇങ്ങനെ ഇരുന്നാ മതിയോ?
3: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്?
0: നമ്മുടെ മോനെ കണ്ടെത്തണ്ടേ?
3: വേണം.
0: ഇങ്ങനെ ഇരുന്നാ അവൻ വരുവോ?
3: അറിയാവുന്ന ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ ഞാൻ വിളിച്ചു.
0: എന്നിട്ട്
3: അവർക്കൊന്നും അവനെ പറ്റി ഒരു അറിവുമില്ല.
0: എന്റെ കയ്യിൽ ഏതാനും നമ്പറുകളുണ്ട്, അതൊന്ന് വിളിച്ചു നോക്ക്.
3: വേണ്ടമായേ.
0: അതെന്താ?
3: നമ്മുടെ വേദന അവർക്കൊരു ആനന്ദമാണ്.
0: എനിക്ക് മനസ്സിലാവുന്നില്ല.
3: നമ്മൾ മകന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ ക്ഷമയില്ല. അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്നലെ വീട്ടിൽ വഴക്ക് വല്ലതും നടന്നോ? നിങ്ങൾ അവനെ തല്ലിയോ? പോകുമ്പോൾ അവൻ പണമോ ആഭരണമോ വല്ലതും കൊണ്ടുപോയോ? പിന്നെ മറ്റൊന്നും വിചാരിക്കരുത്, അവനും വല്ല പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നോ? ഓ, അതൊക്കെ സഹിക്കാം. പിന്നത്തെ ചോദ്യമാണ് അസഹനീയം. നല്ലൊരു പയ്യനാണ്, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? വയ്യമായേ വയ്യ, എനിക്കിനി ആരെയും വിളിക്കാൻ വയ്യ.
0: നമുക്ക് പോലീസിൽ അറിയിച്ചാലോ?
3: സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു.
0: എന്നിട്ട്
3: റിട്ടേൺ കംപ്ലൈന്റ് വേണം. 10 മണിക്ക് SI വരൂ. അപ്പോൾ പരാതിയുമായി ചെല്ലാൻ പറഞ്ഞു.
0: എന്നാ എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം.
3: 10 മണിയാവട്ടെ.
0: അതാ ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്.
3: ഈശ്വര, ആരാകും അവർ? എന്ത് വാർത്തയാവും കൊണ്ടുവരിക?
4: ഞാൻ ശാലിനി, മനോജിന്റെ അധ്യാപികയാണ്. അവൻ എന്നെ വിളിച്ചിരുന്നു, അതാണ് ഞാൻ വരാൻ കാരണം.
0: എന്റെ മകൻ, അവനെ കുറിച്ച് വല്ല വിവരവും?
4: അവന് കുഴപ്പമൊന്നുമില്ല.
0: എന്റെ മകൻ, അവൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം.
3: നീ ഒന്ന് അടങ്ങൂ, ടീച്ചർ പറയട്ടെ.
4: അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്.
0: പോലീസ് സ്റ്റേഷനിലോ?
4: അവൻ സിറ്റിയിലൂടെ രാത്രിയിൽ സൈക്കിൾ ഓടിച്ചു പോയപ്പോൾ സംശയം തോന്നിയ പോലീസ് അവനെ പിടിച്ചു.
0: ഏത് സ്റ്റേഷനിലാ? നമുക്ക് അങ്ങോട്ട് പോകാം, അവനെ കൊണ്ടുവരാം.
4: ആ, നിങ്ങൾ ചെന്നാലും അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചതാണ്, അവൻ വഴങ്ങുന്നില്ല.
3: ടീച്ചർ എന്താ പറയുന്നത്?
0: എന്നെ കണ്ടാൽ അവൻ വരും, എനിക്ക് ഉറപ്പാ.
4: എന്ന് എനിക്ക് തോന്നുന്നില്ല.
0: ഞാൻ അവന്റെ അമ്മയാ.
4: ആ, അതാണ് അവൻ വരാത്തത്.
3: ഇനി എന്ത് വഴി?
4: കഴിഞ്ഞ രാത്രി 12 മണിയായി കാണും, ഒരു ഫോൺ കോൾ. എടുത്തപ്പോൾ മനോജാണ്. ടീച്ചർ, ഞാൻ യാത്ര ചോദിക്കുക, ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല, എന്നെ അന്വേഷിക്കരുത്. എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ അവൻ ഫോൺ കട്ട് ചെയ്തു.
3: പിന്നെ ടീച്ചർ പറഞ്ഞ വിവരങ്ങൾ?
4: അവന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടൻ തന്നെ എൻ്റെ അനിയനെ വിളിച്ചു. അവൻ ഇവിടുത്തെ റൂറൽ SP ആണ്. അവൻ എന്നെ സമാധാനിപ്പിച്ചു. എന്തായാലും അവൻ സിറ്റി വിട്ടിരിക്കില്ല, അരമണിക്കൂറിനകം അവനെ ഞാൻ പൊക്കിയിരിക്കും എന്നവൻ എന്നോട് പറഞ്ഞു.
3: ഓ, എനിക്ക് സമാധാനമായി. എന്റെ മോനെ കണ്ടെത്തിയല്ലോ.
4: എന്നാലും ഒരു അനുനയത്തിനും അവൻ വഴങ്ങുന്നില്ല.
3: ടീച്ചർ, നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ?
4: കാണാം. കണ്ടാലും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ
3: ഞാൻ എന്ത് ചെയ്യണം? എന്തിനും ഞാൻ ഒരുക്കമാണ്.
4: നിങ്ങൾ ഇതിനൊന്നും കാരണക്കാരനല്ലോ. നിങ്ങൾ ഒരു നോക്കുകുത്തി മാത്രം.

0: ടീച്ചർ ദയവായി ഒന്ന് തെളിച്ചു പറയണം.
1: അവൻ അർദ്ധരാത്രി വീട് വിട്ട് ഇറങ്ങാനും ലോക്കപ്പിലാകാനും കാരണക്കാരാരെന്നറിയോ?
0: ആര്?
1: അതും അറിയില്ല. അതാണ് നിങ്ങളൊരു നോക്കുകൂത്തിയാണെന്ന് ഞാൻ പറഞ്ഞത്.
0: ടീച്ചർ എന്നെ എങ്ങനെ വേണമെങ്കിലും പരിഹസിച്ചുള്ളൂ, എനിക്ക് പരാതിയില്ല. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി.
1: ഇതിനെല്ലാം കാരണക്കാരാരെന്നറിയണ്ടേ?
0: എനിക്കറിയണം ടീച്ചർ.
1: ഞാൻ പറയാം, നിങ്ങളുടെ ഭാര്യ, അവന്റെ അമ്മ, അവരുടെ പ്രവൃത്തികൾ.
2: ശരിയാണ് ടീച്ചർ, ഞാൻ ചെയ്യരുതാത്തത് പലതും ചെയ്തു. ഹരിയേട്ടൻ പോലും അറിഞ്ഞിട്ടില്ല. ടീച്ചറെ മാപ്പാക്കണം.
1: മാപ്പാക്കാൻ അധികാരപ്പെട്ടവൻ നിങ്ങളുടെ മകനാണ്. അവൻ കൽപ്പിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാൻ അവനെ വിളിക്കാം.
2: ഏറ്റെടുക്കാം ടീച്ചർ, അവൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം.
1: മോനെ മനോജ്.
3: ടീച്ചർ.
2: മോനെ, എന്റെ മോനെ.
0: മോനെ മനോജ്.
3: തുടരുത് എന്നെ. ആ കൈ തൊട്ടാൽ എന്റെ ശരീരം നാറും. മാറി നിൽക്ക്, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ആർപ്പും വെറുപ്പുമാണ്.
2: മോനെ.
1: മോനെ മനോജെ, നീ ഒന്നടങ്ങ്. അവർ നിന്റെ അമ്മയാണ്, അത് ഓർമ്മ വേണം.
3: അവരെന്റെ അമ്മയാണ്, ആ നിൽക്കുന്നത് എന്റെ അച്ഛനാണ്. പേരിന് മാത്രം, പ്രവൃത്തിയിലോ?
1: അത് ഞാനും മനസ്സിലാക്കുന്നു. പ്രവൃത്തിയിലുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വീട് വിട്ടിറങ്ങി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലായിരുന്നു. നിന്റെ അച്ഛനമ്മമാർക്ക് ഈ വിധം ദുഃഖിക്കേണ്ടിയും വരില്ലായിരുന്നു.
3: ശരി ടീച്ചർ, ഞാൻ എന്തു ചെയ്യണം? ടീച്ചർ പറഞ്ഞാൽ മതി.
1: എനിക്കേറെയൊന്നും പറയാനില്ല. നീ നിന്റെ അച്ഛനമ്മമാരോടൊത്ത് സന്തോഷമായി കഴിയണം.
3: അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല ടീച്ചർ.
1: നടക്കണം, അതിനാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ നിന്നിറങ്ങും. പിന്നെ നിനക്കൊപ്പം ഈ ശാലിനി ടീച്ചർ ഉണ്ടാവില്ല.
3: ടീച്ചർ, ടീച്ചർ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ടീച്ചർ എന്റെ ഗുരുവാണ്, എന്റെ അമ്മയാണ്, എന്റെ ദൈവമാണ്.
1: മോനെ, നീ എഴുന്നേൽക്ക്. ഈ ടീച്ചർ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും.
3: ടീച്ചർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. അതിനു മുമ്പ് എനിക്ക് ഡാഡിയോട് ചിലത് ചോദിക്കാനുണ്ട്.
1: അത്യാവശ്യം തന്നെ.
0: മോനെ ഡാഡിയോട് എന്തും ചോദിക്കാം, അതിനൊക്കെ ഞാൻ മറുപടിയും തരാം.
3: ഡാഡിയുടെ അമ്മ മരിച്ചപ്പോൾ ഡാഡിക്ക് എത്രയായിരുന്നു പ്രായം?
0: 10 വയസ്സ്.
3: അപ്പോൾ ഡാഡിയുടെ അച്ഛൻ നല്ല ചെറുപ്പം, എന്നിട്ടും മറ്റൊരു വിവാഹം ചെയ്തില്ല.
0: മകൻ മറ്റൊരുത്തിയുടെ ആട്ടും തുപ്പും കേൾക്കുന്നത് അച്ഛൻ ഇഷ്ടമായിരുന്നില്ല.
3: ആ, അപ്പോൾ അക്കാര്യം ഡാഡിക്ക് അറിയാം. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന് മകനെ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നോ?
0: ശരിയാണ്.
3: അങ്ങനെ മുത്തശ്ശൻ ഈ കാണുന്ന 50 സെന്റ് പുരയിടം ബാങ്കിൽ പണയം വെച്ച് ഡാഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു.
0: നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
3: 2ാം വർഷത്തോടെ ആ പണം തീർന്നു. അതറിയാവുന്ന മകൻ തുടർന്ന് പഠിക്കാൻ ശാഠ്യം പിടിച്ചു, നാടുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി.
0: എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്ന് അത്രയ്ക്ക് മോഹമായിരുന്നു.
3: മോഹം നിറവേറി ഡാഡി എഞ്ചിനീയറായി. പക്ഷേ അതിനുള്ള പണം എങ്ങനെ ഉണ്ടായെന്ന് മാത്രം ഡാഡി അന്വേഷിച്ചില്ല. എന്താ മിണ്ടാത്തത്? ചിലർ അങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ അനായാസേന നടക്കുമ്പോൾ അതെങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കാറില്ല.
0: എനിക്കൊരു തെറ്റ് പറ്റി.
3: എന്നാൽ ആ പണം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഒരു ഭാഗത്ത് ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണി, മറുഭാഗത്ത് പഠിത്തം മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള മകന്റെ ഭീഷണി.
0: അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല.
3: അറിയാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മുത്തശ്ശനിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു.
1: മോനെ, അച്ഛൻ ഇങ്ങനെ ചോദ്യം ചെയ്യണോ?
3: ഇത് ചോദ്യം ചെയ്യലല്ല ടീച്ചർ, മറന്ന കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഒക്കെ നിന്റെ ഇഷ്ടം.
3: എങ്ങും ഒരു വഴിയും കാണാതെ എന്റെ പാവം മുത്തശ്ശൻ താൻ പണി ചെയ്യുന്ന ജോസഫ് മുതലാളിയുടെ അടുത്തെത്തി തന്റെ ആവശ്യങ്ങൾ നിരത്തി. തന്റെ പുരയിടം വിറ്റാൽ തന്നെ ബാങ്കിലെ ലോണും അതിന്റെ പലിശയും തീർത്താൽ ബാക്കി പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മകനെ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കാത്തതാണ് നന്ന്.
1: പിന്നെ എങ്ങനെ പഠിപ്പിച്ചു? അതറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്.
3: പറയാം ടീച്ചർ. ജോസഫ് മുതലാളി പറഞ്ഞു, നിന്റെ ബാങ്കിലെ കടം വീട്ടി പുരയിടം ഞാൻ മടക്കി വാങ്ങിത്തരാം. നിന്റെ മകനെ പഠിപ്പിച്ച് എഞ്ചിനീയറുമാക്കാം. ഇതുപോലെ നീ വെട്ടുകയും കിളക്കുകയും ഒന്നും വേണ്ട. ഒരു നോട്ടക്കാരനെ മാത്രം നിന്നാൽ മതി. നിനക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം തരികയും ചെയ്യാം. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് അമ്പരന്ന് നിൽക്കുന്ന മുത്തശ്ശനെ നോക്കി മുതലാളി പറഞ്ഞു, എന്റെ മകളുടെ ഭർത്താവ് വൃക്കകൾ രണ്ടും തകർന്ന് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. അവനൊരു വൃക്ക നൽകി രക്ഷിക്കാൻ അവന്റെ ഭാര്യയും ബന്ധുക്കളും തയ്യാറാണ്. എന്തു ചെയ്യാം, ഒന്നും അവന് ചേരുന്നില്ല. ഇത് കേട്ട മാത്രയിൽ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ എന്റെ വൃക്ക തരാം, കൊച്ചുമുതലാളിയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ. തീർന്നില്ല, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എനിക്ക് പറയണം.
1: പറയൂ, കേൾക്കുന്നവർക്കും അതൊരു പാഠമാവട്ടെ.
3: ഇത്രയൊക്കെ ചെയ്ത അച്ഛൻ മകനോടൊരു കാര്യം ആവശ്യപ്പെട്ടു.
1: അതെന്തായാലും മകനത് നിറവേറ്റി കൊടുക്കണമല്ലോ.
3: മറ്റൊന്നുമല്ല, എന്റെ മുത്തശ്ശന്റെ പെങ്ങളുടെ ഏക മകൾ.

0: മുത്തച്ഛന്റെ സഹായി, ഡാഡി അവളെ വിവാഹം കഴിക്കണമെന്ന്.
1: എന്നിട്ട്?
0: ഇത് കേട്ട ഡാഡി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ നിലയ്ക്കൊത്ത പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. അങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കിയ ഒരു അച്ഛന്റെ മകളെ ഡാഡി കല്യാണം കഴിച്ചു. അതാണ് ഈ നിൽക്കുന്ന എന്റെ മമ്മി.
2: മതി മോനെ, മതി. ഇനിയും നീ എന്നെ തളർത്തരുത്. എനിക്ക് താങ്ങാനാവുന്നില്ല.
1: ഒരച്ഛനോട് പറയാവുന്നതിലേറെ നീ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേണ്ട,
0: ഞാൻ നിർത്തി. ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞാൽ മതി.
1: എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. നീ അച്ഛനമ്മമാരോടൊപ്പം ഇവിടെ താമസിക്കണം.
0: എനിക്ക് എതിർപ്പില്ല. എന്നാൽ എന്നോടൊപ്പം മുത്തശ്ശനും ഉണ്ടാവണം.
2: എന്റെ തീരുമാനവും അതാണ്. ഇനിയുള്ള കാലം എന്റെ അച്ഛൻ എന്നോടൊപ്പം താമസിക്കണം.
0: എന്നാൽ അത് അടിമയായിട്ടല്ല, യജമാനായിട്ട് വേണം.
1: മായ ഇതൊക്കെ കേൾക്കുന്നില്ലേ?
3: കേൾക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്റെ അമ്മാവനായിട്ടല്ല, സർവാധികാരമുള്ള എന്റെ അച്ഛനായിട്ട്.
1: മനോജ്, ഞാൻ നിന്റെ മുത്തശ്ശനെ വിളിക്കട്ടെ?
0: വിളിക്കാം ടീച്ചർ.
2: അച്ഛാ, ഈ പാപിയായ മകനോട് പൊറുക്കണം.
3: അച്ഛാ, അച്ഛൻ ആരെന്ന് പഠിപ്പിക്കാൻ എനിക്ക് എന്റെ മകൻ വേണ്ടി വന്നു.
4: അതെ, അവൻ ഗുരുവാണ്. എന്നെയും നിന്നെയും നമ്മെ എല്ലാവരെയും പഠിപ്പിക്കാൻ പോകുന്ന ഗുരു. മോനെ, മനോജെ, എന്റെ പൊന്നു മോനെ,
0: എന്റെ മുത്തശ്ശാ.

പെയ്തൊഴിഞ്ഞ മാനം നാടകം സമാപിക്കുന്നു. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകിയവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496569321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ്. അതിഥിയായി എത്തുന്നു പിന്നണി ഗായിക മധുവന്തി നാരായൺ.

സമയമിപ്പോൾ 2:30. പ്രേക്ഷോതകളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. അത്തം ചിത്തിരച്ചൂതി, ഈ ചിത്രത്തിനു വേണ്ടി പൂച്ചൽ ഖാദർ രചിച്ച് ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയ ഗാനമാണിത്.

ഇനി നമുക്ക് ഗിരീഷ് പുത്തൻശ്ശേരി രചിച്ച് കൈതപ്രം സംഗീതം നൽകി ചിത്രയും സംഘവും പാടിയ ഗാനം കേൾക്കാം. കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി.

പ്രിയശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3 മണിക്ക് ഹലോ പ്രിയഗീതത്തിലൂടെ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തിരൈപ്പൂക്കൾ. കാതലൻ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പാടിയതാണ് ഈ ഗാനം.

അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം, 9495964321. മറ്റൊരു നമ്പർ 9495956321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321. മറ്റൊരു നമ്പർ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ്. അതിഥിയായി എത്തുന്നു പിന്നണി ഗായിക മധുവന്തി നാരായൺ. എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഈ ഗാനം എല്ലാമേ എൻ തങ്കച്ചി എന്ന ചിത്രത്തിനു വേണ്ടി.

തിരയപ്പൂക്കളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. താമരെ രചിച്ച ആർ റഹ്മാൻ സംഗീതം നൽകി. വിജയ് പ്രകാശ്, സൂസന്നെ ബ്ലാസെ എന്നിവർ പാടിയത്. ചിത്രം വിണ്ണത്താണ്ടെ വരുവായ.

പ്രിയ ശ്രോതാക്കളെ, തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം

ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ദിവ്യാ നായർ. പ്രശസ്ത ഗുരുക്കന്മാരായ ഡോക്ടർ ഓമനക്കുട്ടി, ആലപ്പുഴ ശ്രീകുമാർ എന്നിവരുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ച് 12 വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച കലാകാരിയാണ് ജെ ആർ ദിവ്യാ നായർ. പ്ലേബാക്ക് സിംഗർ, ലൈവ് പെർഫോമർ എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ദിവ്യ ആകാശവാണിയുടെ ബി ഹൈ ഗ്രേഡ് ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റ് കൂടിയാണ്. പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ദിവ്യ DJR ലൈവ് ബാൻഡ് എന്ന സ്വന്തം മ്യൂസിക് ബാൻഡിലൂടെ ഇന്ത്യയിലും വിദേശത്തും നിരവധി വേദികളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഗായിക എന്നതിലുപരി മികച്ചൊരു ആങ്കർ, അഭിനേത്രി, ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നീ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന ദിവ്യ തെലുങ്കിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നേരറിയും നേരത്ത് എന്ന ചിത്രത്തിലെ മധുരമായൊരു കോകിലനാദം എന്ന ഗാനത്തിലൂടെ 2026 ഏപ്രിലിൽ പ്രഖ്യാപിച്ച 49th കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ദിവ്യയുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നേട്ടമാണ്.

0: ഹലോ പ്രീഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ജെ ആർ ദിവ്യ നായർ. കഴിഞ്ഞ ആഴ്ച ഹലോ പ്രീഗീതത്തിലൂടെ കുറെ നല്ല കോളേഴ്സ് ഉണ്ടായിരുന്നു. നല്ല വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ കേട്ടുമുട്ടി. ഇന്ന് ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ പ്രീഗീതത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ആതിര എന്നാണ്.
0: ആതിര, ഓക്കെ ഓക്കെ. ആതിര എവിടെന്നാ വിളിക്കുന്നത്?
1: ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, കുമാരപുരം.
0: കുമാരപുരം, ഓക്കെ ഓക്കെ. ആതിര, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ?
1: ദിവ്യ മാഡത്തിന് അവാർഡ് കിട്ടി എന്നൊക്കെ അറിഞ്ഞു. അപ്പോ എനിക്ക് സന്തോഷമായി. ഞാന് ഇൻസ്റ്റാഗ്രാമില് ഫോളോ ചെയ്യുന്നു. അപ്പൊ രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ടിന്റെ കവർ സോങ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ആ കവർ സോങ് കണ്ടപ്പോ തൊട്ട് ഞാന് മാഡത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവാർഡ് കിട്ടി എന്ന് അറിഞ്ഞു, വളരെ സന്തോഷം. കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്.
0: ഓക്കെ, താങ്ക് യു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഓക്കെ, എന്താ ചെയ്യുന്നേ?
1: ഞാനൊരു പ്രൈവറ്റ് കമ്പനിയില് വർക്ക് ചെയ്യാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി.
0: ഓക്കെ. ഇഷ്ടപ്പെട്ട മൂന്ന് സിനിമകളുടെ പേര് പറയോ.
1: മൂന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൃശ്യം, ലൂസിഫർ, പിന്നെ മനുഷ്യർ.
0: പുതിയ ദൃശ്യം 3 കണ്ടായിരുന്നോ?
1: ഇല്ല, കണ്ടില്ല. അതിനി കാണണം,
0: സമയമുണ്ടല്ലോ അല്ലേ. ദൃശ്യം അതിരടി കുറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് കണ്ടോ? ജോലിയുടെ തിരക്കില്ല,
1: സമയമില്ല.
0: ഓക്കെ, അടുത്ത സാറ്റർഡേ സൺഡേ ഇത് രണ്ടും നമുക്ക് കണ്ടു തീർക്കാം അല്ലേ.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എത്രയോ ജന്മമായി.
0: ഓക്കെ, സമ്മറിൻ ബത്ലഹേമിലെ പാട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ. ഓക്കെ, 90s സോങ്സ് കൂടുതൽ ഇഷ്ടമാണോ?
1: അതെ അതെ,
0: പഴയ പാട്ടിലാണ് കൂടുതൽ ഇഷ്ടം അല്ലേ.
1: പഴയ പാട്ടുകൾ ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് എന്തായാലും കേൾപ്പിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ.

0: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ ഇർഷാദ്. ഇർഷാദ്.
0: എവിടെ നിന്നാണ് ഇർഷാദ് വിളിക്കുന്നത്?
1: ഞാൻ ഇവിടെ കൊല്ലം ജില്ല പരവൂര്.
0: ഓക്കെ, എന്ത് പാട്ടാവശ്യം?
1: കാര്യസ്ഥ ഒരു പാട്ട് വെച്ചാൽ.

0: അടിസ്ഥാനത്തിലേക്ക് ഇത് പാട്ട്, ഏതെങ്കിലും പാട്ട് മതിയോ അതോ ഏതെങ്കിലും പാട്ട് പറയുന്നുണ്ടോ?
1: അതിൽ പാട്ടല്ല, ഇത്തിരി നല്ല ബെറ്റർ പാട്ടാ, കേൾക്കാത്ത പാട്ടുകളാ.
0: ഓക്കെ, അതിപ്പോ അതിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം അയച്ചേരട്ടെ. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു പോസിറ്റിവിറ്റി വളർത്തുന്ന പാട്ടാണല്ലോ.
1: മേഡം ആ ഒരു ഗാനത്തിന്റെ രണ്ട് വരി മേഡം പാടി,
0: ആ പാട്ടിന്റെ വരി തന്നെ പാടണം അല്ലേ?

0: പിന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഓക്കെ,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്?
2: എന്റെ പേര് മഹേഷ് എന്നാണ്. ഞാന് ജന്മനാലെ അങ്കനാണ്. അതുകൊണ്ട് മേഡത്തിനോട് ഞാൻ ഒരു ആഗ്രഹം പറയുന്നു. നായല്ലേ വരിയൊന്ന് പാടി കേൾപ്പിച്ചാൽ കൊള്ളായിരുന്നു.
1: ഒരുപാട് സന്തോഷം. ഞാൻ ഒരു പാട്ട് പാടിത്തരാം.

0: മതിയോ?
1: താങ്ക് യു, താങ്ക് യു. എനിക്ക് റേഡിയോ മാത്രമല്ല മാഡം, ഒരു ആശ്രയി കൂട്ടുകാരനും എല്ലാം എല്ലാം ആകാശവാണി തന്നെ.
0: എനിക്ക് മനസ്സിലാവും. ആകാശവാണി അങ്ങനെ ഒരു എന്താ പറയാ, ഒരു എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു മീഡിയം ആയതിൽ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞ എല്ലാവർക്കും അതൊരു ഭാഗ്യമാണ്. അപ്പൊ പാടുന്ന ആളാണോ? ആ, എനിക്ക് തോന്നി ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരോ? ഞാൻ ആദ്യം അങ്ങോട്ട് പാടി തന്നില്ലേ.
2: കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്ന ദൈവമല്ലേ അമ്മേ അമ്മേ അമ്മേ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ
0: വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരികളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് തോന്നുന്നു, മനസ്സിലാവത്. എന്റെ വീട്ടില് അച്ഛൻ അമ്മ അമ്മൂമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. എന്റെ പുതിയ പാടത്തിലെ പാട്ടിനാണ് ഈ വർഷത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത്, ഫോർ ദ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ.
1: അപ്പൊ
0: ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചാല്. അപ്പം ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്രീനിവാസനും മമ്മൂട്ടിയും കൂടെ ഒരു പാഠം അഭിനയിച്ചായിരുന്നല്ലോ
0: കഥ പറയുമ്പോൾ. ഓ നന്നായി, നല്ല വേഴ്സറ്റൈൽ സിംഗർ ആണ് സാർ. രണ്ടു പാട്ട് രണ്ട് രീതിയിൽ പാടി. ഓക്കെ,
1: ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത് എടപ്പിള്ളത്തോപ്പിൽ അനിത സുനിൽ എന്ന് പറഞ്ഞ ഒരാളിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അതുപോലെ തന്നെ തങ്കമണി പുരുഷനും അതുപോലെ അവരുടെ കുടുംബത്തിനും, പിന്നെ കുമാരവാടം പഞ്ചായത്ത് 13-ാം വാർഡ് ബസുമതി എന്ന് പറയുന്ന ആളിനും അവരുടെ കുടുംബത്തിനും, അതുപോലെ തന്നെ എന്റെ മരുമോളായ അഞ്ജു കലേഷിനും, അഖിലേഷ് അഖിലേഷ് എന്ന് പറയുന്ന എന്റെ കൊച്ചുമോനെ ബാലയാ, പിന്നെ എന്റെ ഭാര്യ ജലതേന പേര്, എല്ലാവർക്കും വേണ്ടി ഈ
0: പാടാം. ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ശരി, ബൈ ബൈ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് മുഹമ്മദ് എന്നാണ്.
0: എന്താണ്?
1: മുഹമ്മദ്.
0: മുഹമ്മദ്, ഓക്കെ ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ എവിടെ കാറ്റാക്കളക്കിലിരുന്നാണ്.
0: ആ, അറിയാം അറിയാം. അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ പെയ്യുന്നില്ല, ചെറിയ കാറ്റാ.
0: മഴ പെയ്യുന്നതാണോ ഇഷ്ടം, മഴ പെയ്യാത്തതാണോ ഇഷ്ടം?
1: രണ്ടും വേണം.
0: രണ്ടും വേണം, ഓക്കെ ഓക്കെ. അപ്പൊ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണെങ്കിൽ മഴ പെയ്യരുത്, അല്ല വീട്ടില് വെറുതെ ഇരിക്കുകയാണെങ്കിൽ മഴ പെയ്യണം, അങ്ങനെയാണോ? അതെ അതെ അതെ, അത് വേണം അത് വേണം.
1: വെയിലെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൗദിയിൽ ഉണ്ടായിരുന്നു, അവിടെയും വെയിലും തണുപ്പൊക്കെ അനുഭവിച്ചാണ്.
0: ഓ, മനസ്സിലായി മനസ്സിലായി.
1: അവിടെയൊക്കെ അറിയാലോ ചൂടും അറിയാലോ.
0: ഡെഫിനറ്റ്ലി. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്കിന്ന് പഴയ ഒരു പാട്ട്
0: പറഞ്ഞു,
1: സ്വപ്നഭൂമി നിർമ്മാണം.
0: പാട്ട് ഏതാണ്? പ്രേമ സർവസ്വമേ അതാണോ? പ്രേമ സർവസ്വമി ആ പാട്ടല്ലേ? ഓക്കെ, ദേവരാജൻ
1: മാസ്റ്ററിന്.
0: ഓ, വെറൈറ്റി ഡെഡിക്കേഷൻ. അപ്പൊ ദാസ് സാർ ഇപ്പൊ യു എസിലാണ്, അപ്പൊ സാറിന്റെ ഫാമിലിക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ?
1: ഓക്കെ,
0: സന്തോഷം. എപ്പോഴും പാട്ട് കേൾക്കാൻ ഇടവരട്ടെ. ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ.

ഹലോ പ്രീഗീതത്തിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. നല്ലൊരു സന്തോഷമുള്ള കുറേ കോളേഴ്സും എന്താ പറയുക വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറേ നേരം പോയത് അറിഞ്ഞതേയില്ല. എല്ലാവരും എന്താ പറയുക ഒരുപാട് പാട്ടുകളെ സ്നേഹിക്കുന്നവരാണ് വിളിച്ചത് എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ആകാശവാണി എന്ന് പറഞ്ഞ മീഡിയം കുറേ ആൾക്കാർക്ക് എന്താ പറയുക ജീവിതമാണ് എന്ന് പറഞ്ഞ ഒരുപാട് കോളേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിതത്തിനെ സന്തോഷമാക്കുന്ന ഒരു മീഡിയത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊന്ന് എത്താൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.

0: മുന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഞാൻ
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്?
2: എന്റെ പേര് മഹേഷ് എന്നാണ്. ഞാൻ ജന്മനാല് അങ്കനാണ്. അതുകൊണ്ട് മേഡത്തിനോട് ഞാൻ ആഗ്രഹം പറയുന്നു, നായന്റെ വരി ഒന്ന് പാടി കേൾപ്പിച്ചാൽ കൊള്ളാമായിരുന്നു.
1: ഒരുപാട് സന്തോഷം. ഞാൻ ഒരു പാട്ട് പാടിത്തരാം.

0: മതിയോ?
1: താങ്ക് യു, താങ്ക് യു. എനിക്ക് റേഡിയോ മാത്രമല്ല മാഡം, ഒരു ആശ്രയി കൂട്ടുകാരനും എല്ലാം എല്ലാം ആകാശവാണി തന്നെ.
0: എനിക്ക് മനസ്സിലാവും. ആകാശവാണി അങ്ങനെ ഒരു എന്താ പറയാ, ഒരു എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു മീഡിയം ആയതിൽ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞ എല്ലാവർക്കും അതൊരു ഭാഗ്യമാണ്. അപ്പൊ പാടുന്ന ആളാണോ? ആ, എനിക്ക് തോന്നി ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരോ? ഞാൻ ആദ്യം അങ്ങോട്ട് പാടി തന്നില്ലേ.
2: കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നതാ, ദൈവമല്ലേ അമ്മേ അമ്മേ അമ്മേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ?
0: വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരികളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് തോന്നുന്നു,
1: മനസ്സിലാവും.
0: എന്റെ വീട്ടില് അച്ഛൻ അമ്മ അമ്മൂമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. എന്റെ പുതിയ പാടത്തിലെ പാട്ടിനാണ് ഈ വർഷത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത്, ഫോർ ദ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ.
1: അപ്പൊ
0: ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചപ്പം. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്രീനിവാസനും മമ്മൂട്ടിയും കൂടെ ഒരു പാഠം അഭിനയിച്ചായിരുന്നല്ലോ
0: കഥ പറയുമ്പോൾ.
1: സത്യത്തിലാരും തിരിച്ചറിയില്ല പാട്ട്.
0: ഓ നന്നായി, നല്ല വേഴ്സറ്റൈൽ സിംഗർ ആണ് സാറ്. രണ്ട് പാട്ടും രണ്ട് രീതിയിൽ പാടി. ഓക്കെ,
1: ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത് എടപ്പിള്ളത്തോപ്പിൽ അനിത സുനിൽ എന്ന് പറഞ്ഞ ഒരാളിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അതുപോലെ തന്നെ തങ്കമല പുരുഷനും അതുപോലെ അവരുടെ കുടുംബത്തിനും, പിന്നെ കുമാരവാണ പഞ്ചായത്ത് 13-ാം വാർഡ് ബസുമതി എന്ന് പറയുന്ന ആളിനും അവരുടെ കുടുംബത്തിനും, അതുപോലെ തന്നെ എന്റെ മരുമോളായ അഞ്ജു കലേഷിനും, അഖിലേഷ് അഖിലേഷ് എന്ന് പറയുന്ന എന്റെ കൊച്ചുമോന ബാലയാ, പിന്നെ എന്റെ ഭാര്യ ജലതയാണ് പേര്, എല്ലാവർക്കും വേണ്ടി ഈ
0: പാട്ടാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ശരി, ബൈ ബൈ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് മുഹമ്മദ് എന്നാണ്.
0: എന്താണ് മുഹമ്മദ്? മുഹമ്മദ്, ഓക്കെ ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? അറിയാം. അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ പെയ്യുന്നില്ല,
0: മഴ പെയ്യുന്നതാണോ ഇഷ്ടം, മഴ പെയ്യാത്തതാണോ ഇഷ്ടം?
1: രണ്ടും വേണം.
0: രണ്ടും വേണം, ഓക്കെ ഓക്കെ. അപ്പൊ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണെങ്കിൽ മഴ പെയ്യരുത്, അല്ല വീട്ടില് വെറുതെ ഇരിക്കുകയാണെങ്കിൽ മഴ പെയ്യണം, അങ്ങനെയാണോ? അതെ അതെ അതെ, അത് വേണം അത് വേണം.
1: പിന്നെ ഞാൻ മുമ്പ് സൗദിയിൽ ഉണ്ടായിരുന്നു, അനുഭവിച്ചാണ്.
0: ഓ, മനസ്സിലായി മനസ്സിലായി.
1: അവിടെയൊക്കെ
0: ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇന്ന് ഒരു പാട്ട്
0: പറഞ്ഞോ.
1: സ്വപ്നഭൂമി.
0: പാട്ട് ഏതാണ്? പ്രേമ സർവസ്വമേതാണോ? പ്രേമ സർവസ്വമി, ആ പാട്ടല്ലേ? ഓക്കെ, ദേവരാജൻ
1: മാസ്റ്റർ.
0: ഓ, വെറൈറ്റി ഡെഡിക്കേഷൻ. അപ്പൊ ദാസ് സാർ ഇപ്പൊ യു എസിലാണ്, അപ്പൊ സാറിന്റെ ഫാമിലിക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ?
1: ഓക്കെ,
0: സന്തോഷം. എപ്പോഴും പാട്ട് കേൾക്കാൻ ഇടവരട്ടെ. ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചാല്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. നല്ലൊരു സന്തോഷമുള്ള കുറേ കോളേഴ്സും എന്താ പറയുക വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറേ നേരം പോയതറിഞ്ഞതേയില്ല. എല്ലാവരും എന്താ പറയുക ഒരുപാട് പാട്ടുകളെ സ്നേഹിക്കുന്നവരാണ് വിളിച്ചത് എന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ആകാശവാണി എന്ന് പറഞ്ഞ മീഡിയം കുറേ ആൾക്കാർക്ക് എന്താ പറയുക ജീവിതമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കോളേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിതത്തിനെ സന്തോഷമാക്കുന്ന ഒരു മീഡിയത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊന്ന് എത്താൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
1: ഗായിക ദിവ്യ നായർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496596321. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക്. അതിഥിയായി എത്തുന്നു പിന്നണി ഗായിക മധുവന്തി നാരായൺ.

0: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ ക്ഷീര കൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, വിനു വിയനുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഇന്ന് വൈകുന്നേരം 4:00 കാതിലൊരു പാട്ട്, തത്സമയം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് വൈകുന്നേരം 4:00 കാതിലൊരു പാട്ട്. രാത്രി 9:30 സംഗീതസുധയിൽ എൻ രവികിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. ഇന്ന് രാത്രി 9:30 സംഗീതസുധയിൽ.

സമയം ഇപ്പോൾ 3:45. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ വയറിളക്ക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: വയറിളക്ക രോഗം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, ശ്വാസം മുട്ടൽ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാസേജിൽ വരുന്നതാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മലദ്വാരം വഴി സാധാരണ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം, അതായത് മലം ഇളകിപ്പോവുക, എന്നിട്ട് അതൊരു ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ മാറുക. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയും, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റൻറ്റ് ഡയറിയൽ ഡിസീസ് എന്ന് പറയും. 14 ദിവസത്തിന് മുകളിൽ പോവുകയാണെങ്കിലാണ് ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ക്ഷീണം വരുന്നു, നിർജ്ജലീകരണം വരുന്നു, അത് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ വരെ എത്താം. അതിലേറ്റവും പ്രധാനമായിട്ടും ഭയപ്പാടോടെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നത് കോളറയല്ല, ഒരു വൈറൽ ഡയറിയൽ ഡിസീസ് ആയിരിക്കും. വൈറസ് മൂലമാണത്. കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പം നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൈറസ് മുഖാന്തരമുണ്ടാകുന്ന ഡയറിയൽ ഡിസീസസും രണ്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും
1: സർ. അതുപോലെ തന്നെ ഈ സാധാരണ വയറിളക്കവും ഡിസെൻട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ആദ്യമേ ഡിസെൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം മലത്തിൽ കണ്ടാൽ അത് ഡിസെൻട്രിയായി. ഇൻവേസീവ് ഡയറിയ എന്നും നമുക്കതിനെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. സാധാരണ ഇത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗല്ല എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, കാമ്പേലോ ബാക്ടർ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. ഇങ്ങനെ പലതരം ബാക്ടീരിയകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സാൽമോനെല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗം, അതിൻ്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോഴും നമുക്ക് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം രക്തം മലത്തിൽ കൂടെ വരുന്നു. അപ്പം മലത്തിൽ രക്തം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡിസെൻട്രി എന്നാണ് പറയുന്നത്. യൂഷ്വലി അത് ബാക്ടീരിയ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആയാലും ചിലപ്പോൾ അത് ഡിസെൻട്രിയും ആയിരിക്കാം. പറയാനായിട്ട് നമുക്ക് പറയാം അക്യൂട്ട് ഡയറിയൽ ഡിസീസാണ്, പക്ഷെ അത് ഡിസെൻട്രിയുമാണ്. ഡിസെൻട്രി ആകുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഡിസെൻട്രി അല്ലെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല, കാരണം അത് വൈറൽ ഡിസീസാണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: സർ, ഈ കുട്ടികളിൽ കാണപ്പെടുന്ന വയറിളക്കം അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുന്നത്?
2: ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ മൂന്ന് തരത്തിൽ തിരിക്കാം വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. പ്രധാനമായിട്ട് ഈ തരംതിരിവ് നിർജ്ജലീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ ഡീഹൈഡ്രേഷൻ, സം ഡീഹൈഡ്രേഷൻ, സിവിയർ ഡീഹൈഡ്രേഷൻ. അതായത് വയറിളക്കമുണ്ട്, കൂടെ നിർജ്ജലീകരണം ഇല്ല. അതിനെ പറയുന്നതാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്ത് നോ

0: ഡീഹൈഡ്രേഷൻ, ഇത് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കുവെള്ളം കൊടുക്കാം, നോർമൽ ഫുഡ് കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതായത് ഡയറിയ ഉണ്ട്, അതായത് വയറിളകി പോകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഡയറി ഡിസീസ് വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ ഫുഡ്, നോർമൽ വെള്ളം, വേണമെങ്കിൽ ഒരു ഓർസും കൂടെ കുഞ്ഞു കുടിക്കുമെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുഞ്ഞു കുടിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നിർബന്ധിച്ച് ORS കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക് ORS ലായനി വളരെ പ്രധാനമാണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലേഫുൾ ആയിരിക്കില്ല, ഇറിറ്റബിൾ ചൈൽഡ് ആയിരിക്കും. കാരണം വെള്ളവും ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും, കണ്ണൊക്കെ കുഴിഞ്ഞ് നാക്കൊക്കെ വരണ്ട്. നമ്മൾ ശരീരത്തിൽ തന്നെ വയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് തൊലിയെ ഒന്ന് രണ്ട് വിരൽ കൊണ്ട് പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ നോർമലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, ഒരു സമയം പോലും കിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ ആ നോർമൽ സ്ഥിതിയിലോട്ട് എത്തും. എന്നാൽ ഡീഹൈഡ്രേഷൻ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും, ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് തന്നെ ആയിരിക്കും അത് തിരിച്ച് നോർമൽസിയിലോട്ട് എത്തുന്നത്. ഇത് നമുക്കൊരു സം ടു സിവിയർ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത്തരം ലക്ഷണങ്ങളുണ്ട്, കൂടെ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു, ഇതൊക്കെയാണ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കണം, ചികിത്സ തേടണം, ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് എന്തൊക്കെ മരുന്ന് ആവശ്യമുണ്ടോ, കുഞ്ഞിൻ്റെ വൈറ്റൽസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്രഷർ നോക്കും, പൾസ് റേറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, ശ്വാസോച്ഛ്വാസം, റെസ്പിറേറ്ററി റേറ്റ് നോക്കും. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് തരുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡയറിയൽ ഡിസീസ് വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ, സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയും മോളിലാണ്, അതായത് അവശതയിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ജന്നിയൊക്കെ ആയിരിക്കും, ജന്നി വരാം. നേരത്തെ പറഞ്ഞ മോഡറേറ്റ് അതായത് സം ഡീഹൈഡ്രേഷനിലുള്ള എല്ലാ പ്രശ്നങ്ങളും സിവിയറിലും കാണും. കൂടാതെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ജന്യാണ്, രണ്ട് സൈനോസിസ് എന്ന് പറയും, നീലക്കളറിലാകുക, അബോധാവസ്ഥയിലാകുക, കുഞ്ഞിനെ നമ്മൾ മുൻപ് ഒരു വെള്ളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം കാണിക്കാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാം അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയി ഒരു ICU അഡ്മിഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യം ഒരു കണ്ടീഷനാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ പോയി കാണിച്ച് അസസ് ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ഇത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ORS ലായനി പോരാ, ആ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അതായത് ഡ്രിപ്പ് തന്നെ വേണ്ടി വരും. കാരണം പെട്ടെന്ന് ഹൈഡ്രേഷൻ ശരിയാക്കണം. കാരണം നിർജ്ജലീകരണത്തിൻ്റെയും ലവണങ്ങളുടെ നഷ്ടത്തിൻ്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വരാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: സർ, കുട്ടിക്ക് വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനം, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്ന കുട്ടിക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുക. ഒരു ഭക്ഷണവും നിർത്തരുത്. കുഞ്ഞെന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അറിയാം നമുക്ക് ലൂസ് മോഷൻ വരികയാണ്. ലൂസ് മോഷൻ വരുമ്പോൾ ഇപ്പോൾ 10 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം, 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു പ്രാവശ്യം മലം പോകുമ്പോൾ ഏകദേശം 100 മില്ലി ലിറ്റർ ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ 100 മില്ലി ലിറ്റർ ജലം കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൂസ് മോഷൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല വെള്ളം ഏതാണ്? ഉപ്പിട്ട കഞ്ഞിവെള്ളം. അത് ലൈറ്റ് കഞ്ഞിവെള്ളമായിരിക്കണേ. കരിക്കുവെള്ളം കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? കട്ടൻ ചായ. കട്ടി കൂടിയ കഞ്ഞിവെള്ളവും നല്ലതല്ല. പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും നല്ലതല്ല. അസുഖം കൂട്ടും, അതായത് വയറിളക്കത്തിൻ്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വെള്ളവും നല്ലതല്ല, കട്ടി കഞ്ഞിവെള്ളം നല്ലതല്ല, കട്ടി ORS നല്ലതല്ല, നോർമൽ ORS ആണ് നല്ലത്. ORS കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ML വെള്ളത്തിലാണിത് കലക്കേണ്ടതെന്ന്. അത്രയും വെള്ളം എടുക്കുകയും അതിൽ കലക്കുകയും ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ORS ഇഷ്ടപ്പെടില്ല. മിക്കവാറും ഈ നോ ഡീഹൈഡ്രേഷൻ ഒന്നും വരാത്ത കുട്ടികൾ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സം ഡിഹൈഡ്രേഷൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കുഞ്ഞുങ്ങൾ ഓ ആർ എസ് കുടിക്കൂല. പക്ഷേ

0: ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രുചി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവർ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ വയറിളക്ക രോഗം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും.
1: സാർ, നേരത്തെ ORS ലായനി കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വയറിളക്ക രോഗത്തിനായി ORSന് പുറമെ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ നമുക്ക് നൽകാമോ?
0: വയറിളക്കം വരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറസാണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ രക്തം കണ്ടാൽ ആന്റിബയോട്ടിക്സ് വേണം. പക്ഷെ ഒരു പ്രധാന മരുന്നുണ്ട്, സിങ്ക്. 14 ദിവസം സിങ്ക് നമ്മൾ നൽകിയിരിക്കണം. അത് കൊടുക്കുന്ന ഡോസ് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. അതായത് 6 മാസം വരെ, 2 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് 10 മില്ലിഗ്രാം എല്ലാ ദിവസവും 14 ദിവസം കൊടുക്കണം. എന്നാൽ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് വയസ്സായാലും, സാധാരണഗതിയിൽ 15 വയസ്സിനകം വരെ, അതായത് 14 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്, 20 മില്ലിഗ്രാം പെർ ഡേ, ദിവസം 20 മില്ലിഗ്രാം വെച്ചിട്ട് 14 ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ 2 ഡ്രഗാണ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക്. 1 ORS, 2 സിങ്ക്. ഈ സിങ്ക് കൊടുക്കുന്നത് ആരും മറക്കരുത്. ORS ലായനിയോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ടതാണ്.
1: സാർ, ഈ മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: ഏറ്റവും പ്രധാനം, നമുക്കറിയാം മഴക്കാലമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഴക്കാലവും കൂടെയാണ്. പഴങ്ങളുടെ ലഭ്യത ഇപ്പം കൂടിയിരിക്കുകയാണ്. മഴ പ്ലസ് പഴം എന്ന് പറയുമ്പോഴേ കൂടെ ഈച്ച ശല്യവും വളരെ കൂടുതലായിരിക്കും. അപ്പം ഈച്ചയുടെ അത് തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഈച്ച ഇരിക്കുകയും അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ കക്കൂസുകളിൽ തന്നെ, വീട്ടിലെ ഉള്ള കക്കൂസുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലുള്ള കക്കൂസിൽ തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പൈപ്പിലെ വെള്ളമൊക്കെ ശുദ്ധമാണ്, ഒക്കെ ശരിയാണ്, എന്നിരുന്നാലും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഒരു ഒരു രീതിയാക്കി മാറ്റണം, അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ, അങ്ങനെ ഒരു, അതായത് ശുദ്ധമായ വെള്ളമെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കുടിക്കാവൂ. ഇനി പലരും ചില ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇതിൻ്റെ ഹൈജീനെ പറ്റിയാണ്, അതായത് വൃത്തിയെപ്പറ്റി വളരെയധികം സൂക്ഷ്മത വേണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പുറത്തിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകം വെച്ച് കഴിച്ച് തീരാത്ത ഭക്ഷണം ഒന്ന് തണുത്ത ഉടനെ തന്നെ റെഫ്രിജറേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ അസുഖം വരൂല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും.
1: സാർ, അവസാനമായി രക്ഷിതാക്കളോട് സാറിന് എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം വൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിസര വൃത്തിയും നമ്മളുടെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ കഴിയുന്നതും സൂക്ഷിക്കുക. കൊതുകിൻ്റെ വളർച്ചയും ചാൻസ് കൂടുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കൈ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക. സോപ്പും വെള്ളമിട്ട് കഴുകണം എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. നഖം ഉണ്ടെങ്കിൽ അത് വെട്ടുന്നതിനെ പറ്റി ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഈ അസുഖം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും.
1: മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി സമാപിക്കുന്നു.

0: സമയം ഇപ്പോൾ 4:50. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. സ്നേഹപൂർവം. ഇപ്പോൾ മുതൽ നമുക്ക് കുറേ നല്ല നല്ല വിശേഷങ്ങളും നല്ല പാട്ടുകളും ഒക്കെയായി 5 മണിവരെ നിങ്ങൾക്കൊപ്പം കൂടെയുണ്ട് ഞാൻ രാജേശ്വരി. അപ്പോൾ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. നമ്പർ ഇതാണ്: 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 9496596321. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
1: ശ്രീനിവാസൻ, മലപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ഓ, മലപ്പുറത്തുനിന്നാണ് വിളിക്കുന്നത്. ആകാശവാണി പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ തിരുവനന്തപുരത്തെ?
1: കേൾക്കാറുണ്ട്. ഞാൻ പാട്ടുകളാണ് കേൾക്കാറ്.
0: പാട്ടുകൾ മാത്രമേ കേൾക്കൂ? വേറെ പ്രോഗ്രാം ഒന്നും കേൾക്കില്ല.
1: തിരുവനന്തപുരം പാട്ടാ കേൾക്കാറ്. മറ്റുള്ള നമ്മളെ മഞ്ചേരി ഇവിടെ ഉണ്ടല്ലോ.
0: പാട്ടിനോടാണ് വലിയ താല്പര്യം. അത് ശരി. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? മലപ്പുറത്തൊക്കെ നല്ല മഴയാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങോട്ടൊക്കെ നല്ല മഴയല്ലേ? ഓ ശരി. ഇവിടെ നല്ല, തിരുവനന്തപുരത്ത് നല്ല മഴയുണ്ടായിരുന്നു.
1: കോട്ടക്കല് ആയുർവേദശാല ഈ ചുറ്റുപാട് ഇവിടെ മഴയില്ല.
0: എന്തൊക്കെയാണെന്ന്?
1: ആളാണ്.
0: ഓ അത് ശരി. റേഡിയോ ആണ് കൂട്ടല്ലേ?
1: 34 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു, ഇപ്പൊ 67 വയസ്സായി.
0: അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ വയ്യ, പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്നാലും ഞാൻ കുറച്ച് കൈത്തറിയിലൊക്കെ പഠിച്ചു, പക്ഷേ ഒക്കെ കുറച്ച് അപകടം പിടിച്ച പണി. അപ്പൊ കുട നിർമ്മാണം പഠിച്ചു, പിന്നെ ഇതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ
0: ചെയ്യാം. വീട്ടിലെ
1: ഭാര്യയുണ്ട്, എന്റെ ഭാര്യയാണ് കമലാണ് അവരുടെ പേര്. അവര് പ്രസ്സിൽ വർക്ക് ചെയ്യണം, പ്രൈവറ്റ് പ്രസ്സിൽ വർക്ക്
0: ചെയ്യണം. ഭാര്യക്കും പാട്ടൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ.
1: പിന്നെ രണ്ട് പെൺമക്കളാണ് എനിക്ക്, അവരൊക്കെ കല്യാണം കഴിച്ചു. 4 പേരമക്കളുണ്ട്.
0: അവരൊക്കെ ദൂരെയാണോ?
1: അവര് രണ്ടോ, ഒരാള് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്താണ്, ഒരാള് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത്. അവർക്ക് രണ്ടാൾക്കും അടുത്തടുത്താണ്. ഞങ്ങൾക്ക് 36 കിലോമീറ്റർ
0: ഇടയ്ക്ക് വരാറില്ലേ?
1: പാട്ട് ഞാൻ മുറ്റത്തുമില്ലായിരുന്നു. സിനിമയില് സ്വപ്നങ്ങൾ ആദ്യമായി ഇന്നൻ മനസ്സിന്റെ മുത്തുവിളക്കിൽ തിരികൊളുത്തി എന്നൊരു പാട്ടുണ്ട്,
0: ദക്ഷിണാമൂർത്തി സംഗീതം നൽകി
1: ആ പാട്ടാണ്. അത് ഞാൻ ഡെഡിക്കേഷൻ പറഞ്ഞോട്ടെ. മൂന്നാലാൾക്ക്
0: പറഞ്ഞോളൂ.
1: ഒരു അൻസാറ് കൊല്ലം, ആലപ്പി കൊല്ലം, അവര് രണ്ടുപേരും കൊല്ലാണ്. പിന്നെ പ്രദീപ് കുമാർ എളമക്കര, പിന്നെ ഒരു പ്രമീള പാലക്കാട്. ഇവരൊക്കെ തിരുവനന്തപുരം ശേഷം കേൾക്കുന്ന
0: ആൾക്കാരാണ്.
1: ബാലസുബ്രഹ്മണ്യൻ, ബാലസുബ്രഹ്മണ്യൻ പാലക്കാട്.
0: അപ്പൊ അവരൊക്കെ ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരിക്കോ? പറഞ്ഞിട്ടുണ്ടോ അവരോട്?
1: പിന്നെ ഒക്കെ കേൾക്കുന്നു. ഞാൻ പറഞ്ഞതാ, ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ.
0: ഓ, വിളിച്ച കിട്ടും എന്നപ്പോ ഉറപ്പുണ്ടായിരുന്നു അല്ലേ? വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു
1: പരിശ്രമിച്ചു
0: നോക്കിയാണ്.
1: വയനാട്ടില് മിനി ബിന്ദു പറഞ്ഞാണ്ട് ഒരാള് കാഴ്ച പരിമിതി ഉള്ള ആളാണ്, ഒരാള് പിന്നെ കാഴ്ച ഉള്ള ആളാണ്. ഒക്കെ നമ്മളെ റേഡിയോ സുഹൃത്തുക്കളായിട്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ.
0: മനസ്സിലായി മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും വേണ്ടി മുറ്റത്തെ മുല്ലയിലെ യേശുദാസ് പാടിയ സ്വപ്നങ്ങൾ ആദ്യമായി അല്ലെ? പാപ്പനംകോട് ലക്ഷ്മണനാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ പാട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം.

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: ഓക്കെ, താങ്ക് യു.
0: ഇതാരാണ്?
1: ഇത് ഓച്ചിറ പ്രയാറിൽ നിന്നും രാമചന്ദ്രൻ നായരാണ്.
0: അത് ശരി. ആ പറയൂ, എന്തൊക്കെയാണ് വിശേഷം? ആകാശവാണിയോട് പറയാൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് ഞാൻ.
0: സന്തോഷം.
1: പല പല പരിപാടികളും ആകാശവാണിയുടെ രാവിലെ മുതൽ, പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ട്. അതുപോലെ നാടകങ്ങള്, കഥാപ്രസംഗങ്ങള്, പിന്നെ പിന്നെ പിന്നെ
0: നല്ല മലയാളം, ആരോഗ്യരംഗം, ഡോക്ടറോട് ചോദിക്കും,
1: പിന്നെ പിന്നെ
0: പ്രകാശധാര,
1: പിന്നെ പ്രകാശധാര ഇങ്ങനെയുള്ള പിന്നെ പരിപാടികളെല്ലാം കേൾക്കുന്നുണ്ട്.
0: എല്ലാം കേൾക്കും.
1: വളരെ വളരെ പിന്നെ പിന്നെ അറിവ് നൽകുന്ന കാര്യങ്ങളാണ് പ്രകാശധാര. അതെ, അതുപോലെ പിന്നെ നാടകങ്ങള്, ഈയിടയ്ക്ക് പിന്നെ നാടകോത്സവം
0: ഉണ്ടായിരുന്നു.
1: ആ നാടകോത്സവത്തിലെ
0: എല്ലാ നാടകവും കേട്ടായിരുന്നോ? ഇഷ്ടമായോ നാടകങ്ങളൊക്കെ?
1: ഇഷ്ടമായി, നാടകങ്ങൾ ഇഷ്ടമായി. അതിനെ കുറിച്ചൊന്ന് പറയാൻ പിന്നെ ഇങ്ങനെ കാത്തിരുന്നത്, അത് മോഹൻലാലിന്റെ പിന്നെ രണ്ട് നാടകങ്ങള്, പിന്നെ പിന്നെ അതിനകത്ത് പിന്നെ മറ്റദ്ദേഹം ഉണ്ടായിരുന്നു, പിന്നെ മരവായിട്ട് അഭിനയിച്ച
0: ഗോപകുമാറാണോ?
1: എം ആർ ഗോപകുമാർ. പിന്നെ അങ്ങനെ അതുപോലെ പിന്നെ വേറെ മോഹൻലാലിന്റെ വേറൊരു നാടകം ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്.
0: അവസാനത്തെ അല്ലേ?
1: അവസാനത്തെ. അതുപോലെ പിന്നെ മറ്റ് നാടകങ്ങളും നല്ല നിലവാരം പുലർത്തി, നല്ല സംഭാഷണ പിന്നെ ചാതുര്യം എല്ലാം കൊണ്ടും പിന്നെ മെച്ചപ്പെട്ടതായിരുന്നു നാടക അവതരണം. പിന്നെ വാരം, നാടകവാര ആഘോഷം. പിന്നെ എനിക്ക് മറ്റുള്ള പരിപാടിയ കഥാപ്രസംഗങ്ങൾ, ഇടയ്ക്കിടയ്ക്കുള്ള കഥാപ്രസംഗങ്ങൾ,
0: അതുപോലെ
1: അതുപോലെ പിന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു പരിപാടിയാണ് പിന്നെ, അല്ല ഞാൻ ഇടയ്ക്ക് കഥാപ്രസംഗം ഒന്ന് കൊല്ലം ബാബുസാറിന്റെ ഒന്ന് കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നുവരെ കേൾപ്പിച്ചില്ല. നല്ല പിന്നെ കാഥികനാണ് കൊല്ലം ബാബുസാറ്. ആ നല്ല കാഥികനാണ്. അദ്ദേഹത്തിന്റെ പഴയ കുറെ പിന്നെ കഥാപ്രസംഗങ്ങളുണ്ട്.
0: പക്ഷേ
1: രണ്ടു മൂന്നാവർത്തി ഞാന് കൊല്ലം ബാബുസാറിന്റെ കഥാപ്രസംഗം ഒന്ന് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ഇന്നുവരെ കേൾപ്പിച്ചില്ല.
0: സമയമുണ്ടല്ലോ, കേൾപ്പിക്കും. നമുക്കപ്പോ ഇന്ന് പാട്ടിലേക്ക് പോയാലോ? ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാനൊരു രണ്ടുപേരി പാടുന്നതിൽ കുഴപ്പമുണ്ടോ?
0: ഒരു കുഴപ്പമില്ല, പാടിക്കോളൂ.
1: ഓക്കെ, ഒരു പഴയ പാട്ടാണേ,
0: പാടിക്കോളൂ, പാടിക്കോളൂ.
1: പാടി വീണതല്ലേ കിളിപ്പെണ്ണിൻ കാതിൽ പാടി, കേറി വന്ന മോഹം ഇടനെഞ്ചിൽ ചേർത്തു ചാരി, വിണ്ണോരം പായുവാൻ ഉള്ളാകെ മോഹമായി, താരകമോശാക്കി കിളിക്കുഞ്ഞാറ്റയ്ക്കു മാതാ, പൂവതൊന്നേ വേടി ഇളം പൂട്ടാൽ തീർക്കുമോദ, ഇളം പത്താൽ തീർക്കുമോദ, കുഞ്ഞാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാങ്കിളി ചോട്ടിൽ, ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളി കൂടെ.
0: കൊള്ളാലോ. കൊള്ളാം. അപ്പൊ ഇന്ന് ഏത് പാട്ട് ചോദിക്കുന്നേ?
1: ഇന്ന് ചോദിക്കുന്ന പാട്ട് ഞാൻ പിന്നെ ഉത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി ഏകാന്തതയുടെ കടവിൽ, രാവിൻ നീല പടവിൽ,
0: യേശുദാസ് പാടിയ പാട്ട്.
1: പ്രേമവതി നിൻ നിന്നെ കാത്തു രാഗതുഷാര കടവിൽ,
0: അതിന്റെ പാട്ടാണ്. പഴയ ഓർമ്മകൾ വല്ലതും ആണോ ഈ പാട്ട്?
1: പഴയ ഓർമ്മയാണ്, പറയുന്നതാ.
0: അപ്പം നമുക്ക് ഉത്സവം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഈ പാട്ട് കേൾക്കാം. ഇഷ്ടഗാനം പൂച്ചൽ ഖാദറാണ് പാട്ട് എഴുതിയിട്ടുള്ളത്, എ ടി ഉമറിന്റെ സംഗീതം. ഓക്കെ
1: ഓക്കെ ഓക്കെ താങ്ക് യു.

0: ഹലോ, നമസ്കാരം. കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: ഞാനിത് ഇവിടെ നാലാഞ്ചിറയിന്നാണേ.
0: നാലാഞ്ചിറയിന്ന് ആരാ?
1: ചിത്രലേഖ. ചിത്രലേഖ.
0: ഒരു കാര്യം ചെയ്യോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ.
1: ഓ ശരി ശരി.
0: ആ പറഞ്ഞോളൂ ചിത്രലേഖ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല മഴയല്ലേ?
0: ആ നല്ല മഴ അല്ലേ.
1: ഞാനും ഭാരതി രാജയുടെ ഒരു പാട്ടായിരുന്നു ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമ ഉണ്ടല്ലോ,
0: പതിനാറ് വയതിന്.
1: ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ആ സിനിമ കണ്ടിട്ടുണ്ടോ? നല്ല സിനിമയായിരുന്നു അല്ലേ? കമലഹാസൻ
1: നല്ല സിനിമ.
0: ശരിക്കും ചപ്പാണി എന്നുള്ള ക്യാരക്ടറായിട്ടൊക്കെ
1: എങ്ങനെയാണ്
0: ശ്രീദേവിയും
1: ജീവിതം എന്നുള്ള.
0: പിന്നെ അപ്പൊ ഇന്ന് നമുക്ക് ഇന്നിപ്പോ എന്താ, ഏത് പാട്ടാ ചോദിക്കുന്നത്? ഇപ്പോ
1: ഞാന് പെട്ടെന്ന് എനിക്ക് കിട്ടിയപ്പോ ഞാൻ ആ പാട്ട ഭാരതി രാജയുടെ ഓർമ്മിച്ച് വെച്ചിരുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരുപാട് പാട്ടുകളുണ്ട്, ഇഷ്ടം പോലെ നല്ല നല്ല പാട്ടുകൾ. പക്ഷെ എന്നാലും ഒരു മുരുകന്റെ പാട്ട് വെച്ചാൽ മതി.
0: ഓ, മുരുകഭക്തിയാണോ?
1: ആ, എല്ലാ ദൈവങ്ങളും ഇഷ്ടമാ.
0: മുരുകനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്, അതല്ല മുരുകന്റെ പാട്ട് ചോദിച്ചേ. ശരി, അപ്പൊ മുരുകന്റെ പാട്ട് വെച്ചു തരാം. പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ആരൊക്കെ ഉണ്ട് കൂടെ?
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാരും ഉണ്ട്.
0: മക്കളൊക്കെ ഇത് പഠിക്കുകയാണോ?
1: അല്ലല്ല, അവരൊക്കെ
0: ജോലിയായി. കൂടെ ഉണ്ടോ ആരെങ്കിലും ഒക്കെ, അതോ ദൂരെ ഉള്ളതും ആണോ?
1: ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളു, മക്കളാരും അടുത്തില്ല.
0: ഇല്ല. അപ്പൊ റേഡിയോ കേൾക്കുന്നതാണ്? പാട്ടൊക്കെ കേൾക്കും രാവിലെ മുതൽ? റേഡിയോ കേൾക്കും.
1: രാവിലെ 6 മണി തൊട്ട് കടയിൽ, ഞങ്ങൾക്ക് തയ്യലാണ്, തയ്യൽക്കടയിൽ വരുന്നവരേക്ക് വീട്ടില് കേൾക്കും.
0: പിന്നെ കടയിൽ പോയിട്ട് കേൾക്കില്ലേ?
1: നാടകം നല്ലതായിരുന്നു കേട്ടോ, ഉച്ചത്തെ
0: ആണല്ലേ,
1: ഉച്ചക്ക് കേട്ടിട്ട നാടകം നല്ലതായിരുന്നു.
0: പെയ്തൊഴിഞ്ഞ മാനം. പെയ്തൊഴിഞ്ഞ മാന. ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലിക പ്രസക്തി ഉള്ള അല്ലേ അച്ഛനും അമ്മമാരെയും നമ്മള്.
1: ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മാഡം? ഈ മനീഷ് എന്റെ ഫോണാണെങ്കിൽ കുഞ്ഞു ഫോണാണ്, അപ്പൊ ഈ മനീഷ് എൻവിക്ക് വേണ്ടിട്ട് ഇന്ന് രാവിലെ അവതരിപ്പിച്ചല്ലോ, പരിപാടി അവതരിപ്പിച്ചല്ലോ.
0: ഹലോ സന്ദേശകാരൻ,
1: മെസ്സേജ് വായിച്ചാലേ പെട്ടോ പറ്റുള്ളോ, അല്ലാതെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് പറയാൻ പറ്റത്തില്ല.
0: സന്ദേശഗാനം എന്നല്ലേ അതിന്റെ പേര്?
1: അതെ അതെ അതെ.
0: നമുക്ക് സന്ദേശം അയച്ചാ മതിയാവും.
1: അപ്പൊ
0: തിരിച്ച്, അപ്പൊ അങ്ങനെ പറയുമ്പോ തിരിച്ച് കോള് വിളിക്കും മെസ്സേജ് നോക്കിയിട്ട്.
1: ആണോ? എന്റേതാണെങ്കിൽ കുഞ്ഞു ഫോണാ, എനിക്ക് ഈ ഫോണിനെ കുറിച്ചൊന്നും അധികം ഇതില്ല. അപ്പൊ ഈ കുഞ്ഞു ഫോൺ വെച്ചാൽ ഞാൻ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് അതില് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പൊ ഒരു പാട്ടായി ചോദിക്കണം
0: ഉണ്ടായിരിക്കും. അപ്പം വേറെ എന്തുണ്ട് വിശേഷം? വേറെ വിശേഷം ഒന്നുമില്ല. അപ്പൊ ഇന്ന് പാട്ട് കേൾക്കാം?
1: ഇല്ല.
0: അപ്പൊ ഞാനൊരു മുരുകന്റെ പാട്ട്, എനിക്ക് സന്തോഷം, സന്തോഷം വിളിച്ചതില് ഞങ്ങൾക്കും സന്തോഷം. അപ്പൊ ഒരു മുരുകന്റെ പാട്ട്, എനിക്കും കൂടി ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാനിപ്പോ കേൾപ്പിക്കാം. ശ്രീ മുരുകൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ദേവരാജന്റെ സംഗീതം. ഓക്കെ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
4: അതെ, ഞാൻ പുനലൂർന്ന് വിളിക്കുകയാണ്.
3: പേര് പറയാമോ?
4: പേര് നവാബ് ജാൻ.
3: നവാബ് ജാൻ, ആ വിളിക്കാറുണ്ടോ പതിവായിട്ട് ആകാശവാണിയിൽ?
4: ഞാൻ സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന, ഞാൻ അടുത്തിട്ട് മൂന്നാല് തവണ വിളിച്ചപ്പം പിന്നെ 3 മാസത്തേക്ക് വിളിക്കായിരുന്നു, നമ്മൾ പിന്നെ വിളിച്ചില്ല. വിളിച്ചിട്ട് 7 മാസമായി.
3: ഗ്യാപ്പ് വേണമല്ലോ, കാരണം പലർക്കും ഇതുപോലെ കിട്ടാത്ത ഒത്തിരി പേരുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
4: അതുകൊണ്ടാണ് ഞാൻ 7 മാസം കഴിച്ച് വിളിച്ചത്.
3: മൂന്നെന്നുള്ള 7 മാസത്തെ ഗ്യാപ്പ് എടുത്തു അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം?
4: ഞാന് മാർക്കറ്റിൽ ചെറിയ കട നടത്തുന്നുണ്ട്.
3: എവിടെയാണ് ഇത് സ്ഥലത്തുനിന്ന് വിളിക്കുന്നത്?
4: പുനലൂർ.
3: ഓക്കെ ഓക്കെ.
4: മാർക്കറ്റിൽ അപ്പൊ ഞാന് എന്റെ രണ്ട് മക്കളും ഉണ്ട്, ഞാനും മൂത്ത മോനും ഇളയ മോനും. അവര് രണ്ടുപേരെ കടയിരിക്കുന്നു. ഞാന് കാലൊക്കെ സുഖമില്ലാത്തതുകൊണ്ട് നേരത്തെ വരും.
3: എന്ത് പറ്റി കാലിന്?
4: കാലിന് ഈ രക്തയോട്ട കുറവ്, അങ്ങനെ അങ്ങനെ മരുന്നും ഗുളികയൊക്കെ കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ വീട്ടിൽ വന്ന് റേഡിയോയുടെ പരിപാടികളെല്ലാം രാത്രി മൊത്തം കേട്ടോണ്ടിരിക്കും.
3: കടയിൽ പോകുമ്പോൾ കേൾക്കാൻ പറ്റില്ല? കടയിൽ കേൾക്കാറുണ്ടോ റേഡിയോ?
4: ഇല്ല, കടയിൽ റേഡിയോ ഇല്ല.
3: കടയിലും കൂടി റേഡിയോ കൊണ്ടുപോകണം. ഒരു റേഡിയോ കടയിൽ കൂടി വാങ്ങിച്ചു വെക്കണ്ടേ? പാട്ടുകളൊക്കെ കേൾക്കാലോ. പാട്ട് മാത്രല്ല, നല്ല നല്ല പ്രോഗ്രാം ഉണ്ട്, എന്തെല്ലാം അതൊക്കെ കേൾക്കാലോ.
4: എല്ലാം കേൾക്കുന്നുണ്ട്.
3: എന്താ കച്ചവടം എന്ന് പറഞ്ഞ എന്താണ് ചെയ്യുന്നത്?
4: അങ്ങനെ കടയിൽ ഈ പലചരക്ക് ചില്ലറ ഐറ്റങ്ങള്, ഈ പുളി, ഈ മീനിടുന്ന പുളി, പുളി, വെളുത്തുള്ളി, മറ്റ് ഐറ്റങ്ങളെല്ലാം കൂടെ വെച്ചോണ്ടിരിക്കുന്ന ചില്ലറ ചില്ലറ ഐറ്റങ്ങൾ, അത് ആൾക്കാർ വന്ന് തൂക്കി വാങ്ങിക്കും. അതിനുള്ള കച്ചവടമാ.
3: നന്നായിട്ട് പോകുന്നുണ്ടോ കച്ചവടം ഒക്കെ?
4: കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
3: മക്കളും കൂടെ ഉണ്ടല്ലേ സഹായിക്കാൻ?
4: ആ മക്കളുണ്ട്, പിന്നെ രണ്ട് മരുമക്കൾ, മൂത്ത മോന്റെ ഭാര്യ അംഗൻവാടി ചെറിയ ജോലിയുണ്ട്, പിന്നെ ഇളയ മോന്റെ ഭാര്യക്ക് PHC ജെ പി എച്ച് എൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ പുനലൂർ അസീന എന്ന് പറയും, ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അരിമുക്കിൽ തൊട്ടടുത്താ.
3: ഓ ശരി.
4: രാവിലെ അവിടെ പോകും.
3: എല്ലാരോടും അന്വേഷണം പറയണം.
4: എല്ലാരോടും പറയാം.
3: ഇന്ന് ഏത് പാട്ടാ ചോദിക്കുന്നേ?
4: ഞാന് ഇന്നലെ ഇന്ന് ആ പടത്തില് യേശുദാസ് പാടിയ പാട്ടാ.
3: വളരെ മനോഹരമായ ഒരു ഗാനം അല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാ ഇത്.
4: ഞാൻ ഈ പടം 2-3 തവണ കണ്ടതാ.
3: അല്ല, രവികുമാരൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെ അഭിനയിക്കുന്നത്?
4: രവികുമാർ
3: നല്ല പടമാണ്, നല്ല പാട്ടാണ്. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നവര്. അപ്പൊ ഈ പാട്ട് കേൾപ്പിക്കാം. ബിജു തിരുമലയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്, ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
4: സന്തോഷം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 9495964321.

0: 9494569321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
1: ഞാൻ മോഹനാണ്, കൊല്ലം പരവൂരിൽ നിന്ന് വിളിക്കുന്നതാണ്.
0: കൊല്ലം പരവൂരിൽ നിന്ന്?
1: അതെ അതെ, നമ്മുടെ ദേവരാജൻ മാസ്റ്റർ സംഗീതം. ദേവരാജൻ
0: പരവൂർ ദേവരാജനാണല്ലോ അല്ലേ?
1: അതെ, ഞാൻ കൊറേ രണ്ടു വർഷം കൊണ്ടേ ഞാൻ ട്രൈ ചെയ്യുന്ന കിട്ടുന്നില്ല.
0: അത് ശരി, ആദ്യമായിട്ട് അതിനുശേഷം കിട്ടുവാണോ? രണ്ടു വർഷത്തിന് ശേഷം?
1: പിന്നെ രണ്ടു വർഷം രണ്ടല്ല, അത് പുറത്തായി. അതിനുശേഷം വെച്ച് കിട്ടുന്നവര് കിട്ടും. ഞാൻ കട്ട് ചെയ്യാനായിട്ട് നിന്നതാണ്. ഇപ്പൊ എന്തായാലും കിട്ടിയത് നല്ല.
0: അപ്പൊ വേറെ ഫോണിന് ഒന്നും വേറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആകാശവാണിയിൽ, അതിലൊന്നും പങ്കെടുത്തിട്ടില്ലേ?
1: ഞാൻ എല്ലാ പരിപാടിയും കേൾക്കും. എന്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ 15 വയസ്സ് തൊട്ടേ ഞാൻ റേഡിയോ കേൾക്കാനായിട്ട് തുടങ്ങി. എനിക്ക് ഏത് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്.
0: അപ്പം റേഡിയോയുടെ പരിപാടികളെ കുറിച്ച് മൊത്തം ഒരു ധാരണയുണ്ട് അല്ലേ? ഇത്രയും റേഡിയോ ഇഷ്ടപ്പെടുന്ന, ആകാശവാണി ഇഷ്ടപ്പെടുന്ന ഒരു ശ്രോതാവാണ്.
1: അല്ല, അതെ, എത്ര രണ്ട് റേഡിയോ ഉണ്ട്. ഒന്ന് വാളിയും കൂടുന്നതും കുറഞ്ഞതും, രണ്ട് സൈസ് റേഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ വിദേശത്ത് പോയിട്ട് വന്നപ്പോ എനിക്ക് റേഡിയോ ആണ് മെയിൻ. അതൊക്കെ രണ്ട് സെറ്റും ഉണ്ട് എനിക്ക് ഇവിടെ.
0: രണ്ട് വോളിയം കൂടിയതും കുറഞ്ഞു, അതെന്താ അങ്ങനെ?
1: കുറഞ്ഞതുണ്ട് രണ്ട്. ഇപ്പൊ ഞാൻ വാളിയും കുറച്ചുള്ള റേഡിയോ ആണ് ഉപയോഗിക്കുന്നത്. ചലച്ചിത്ര ഗാനങ്ങളൊക്കെ വരപ്പോ ഞാൻ വാളിയും കൂടിയത് വയ്ക്കും. പക്ഷെ എനിക്ക് റേഡിയോ ഏത് പാട്ട് കേട്ടാലും റേഡിയോയിൽ കേൾക്കുന്ന പോലത്തെ സുഖം.
0: അതെ, റേഡിയോയിൽ അതാണല്ലോ. നമ്മള് മറ്റെല്ലാത്തിലും നമുക്കിപ്പോ പാട്ട് കേൾക്കാൻ പല വഴികളും ഉണ്ട് അല്ലെ? വിരൽത്തുമ്പിൽ ഇപ്പൊ പാട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ റേഡിയോയിലൂടെ കേൾക്കുമ്പോ അടുത്ത പാട്ട്, അതെ, ചലച്ചിത്ര ഗാനം കേൾക്കുമ്പോ നമുക്ക് അടുത്ത പാട്ട് ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് റേഡിയോയിലൂടെ കേൾപ്പിക്കുമ്പോഴല്ലേ ആ പാട്ടിനോട്, ആ ഈ ഒരു പാട്ട് ഇത് കേട്ടിട്ട് കുറെ നാളായി, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും അല്ലേ?
1: പിന്നെ ഇപ്പൊ റേഡിയോയിൽ കഥാപ്രസംഗം കേൾക്കാറില്ല. അത് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായി. കഥാപ്രസംഗമൊക്കെ റേഡിയോയിൽ കേൾക്കുന്ന വെച്ചാൽ കിടിലല്ലേ?
0: പണ്ടൊരു കാലത്തൊക്കെ കഥ നമ്മൾ റേഡിയോയിലൂടെയാണ് കേട്ടോണ്ടിരുന്നത് അല്ലേ ആദ്യ കാലത്തൊക്കെ?
1: രാമന്റെയും കൊല്ലം ബാബുവിന്റെയൊക്കെ കഥയൊക്കെ കേൾക്കുമായിരുന്നു. കഥാപ്രസംഗം റേഡിയോയില്, ബാക്കി നാടകങ്ങളൊക്കെ
0: ഉണ്ട്. കഥാപ്രസംഗം ഉണ്ട് ആഴ്ചയില് ഒരു ദിവസം.
1: ഒരു 5 രാവിലെ റേഡിയോ 6 മണിക്ക് തുടങ്ങിയ പിന്നെ ഞാൻ ഇപ്പഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ട്യൂഷൻ സെന്ററാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വാളിയും കുറച്ച് വെച്ചു.
0: റേഡിയോയില് ഏതെങ്കിലും പ്രോഗ്രാമിനോട് പ്രത്യേക ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: എനിക്ക് എല്ലാത്തിലും വരും. എനിക്ക് നാടകം എന്ന് വെച്ചാൽ ജീവനാണ്. അത് അത്ര, പിന്നെ കഥാപ്രസംഗം എല്ലാം എനിക്ക് എല്ലാ പരിപാടിയും എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഗാനം വേണം, ചലച്ചിത്ര ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും. പിന്നെ സിനിമ ഗാനങ്ങൾ ഞാൻ എല്ലാം ഒന്നും വിളത്തില്ല, ഒന്നും കളയത്തില്ല, എല്ലാം ഞാൻ ഉപയോഗിക്കും. റേഡിയോയിൽ കേൾക്കുന്ന പൊതുവെ എനിക്ക് നല്ലതാണ്.
0: ഇപ്പൊ എന്താ ചെയ്യുന്നേ ജോലി?
1: ഞാൻ ഇപ്പം പെയിന്റിങ്ങിന്റെ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതാണ്. എനിക്ക് രണ്ട് പിള്ളേരാണ്. ഒന്ന് പാലക്കാട്ടാണ് ജോലി, മോള് എഞ്ചിനീയറിംഗിന് പഠിച്ച്. അവർക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ ജോലി ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ. മോൻ BBA പഠിച്ച് ഇപ്പം വെളിയിലാണ്, ദുബൈയിലാണ്. വീട്ടിൽ ഞാനും ഭാര്യയും
0: മാത്രമേ
1: ഉള്ളൂ.
0: അപ്പൊ ഇന്ന് ഇപ്പൊ പണി ഇങ്ങനെ മഴയൊക്കെ അല്ലേ? അപ്പൊ ജോലി ഇപ്പൊ ഇങ്ങനെ പെയിന്റിംഗ് ജോലി ഇപ്പൊ കുറവായിരിക്കോ?
1: അങ്ങനെ ഇപ്പൊ ഇല്ല, പെയിന്റിംഗ് ഇപ്പൊ വളരെ കുറവാണ്. അങ്ങനെ അങ്ങനെ ഇപ്പൊ അങ്ങനെയുള്ള നല്ല വർക്കർമാരും നമ്മളെ കൈ വരാത്തോണ്ട് ഞാൻ അങ്ങനെ പെയിന്റിംഗ് ഒന്നും എടുക്കാറില്ല.
0: ഓ, വെളിയിലായിരുന്നു അല്ലേ?
1: പിന്നെ നമ്മള് ചെറിയ ഒരു കലാകാരനും കൂടെ ചില നാടകങ്ങളൊക്കെ അഭിനയിച്ച ഏകാംഗ നാടകത്തിൽ ഇപ്പൊ ഒരു ചെറിയ ഒരു സീരിയലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് റിലീസായില്ല.
0: കലാകാരനാണ്.
1: ചെറിയൊരു ടെലിവിഷൻ സീരിയലായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതിപ്പം അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷേ എനിക്ക് പാട്ട്,
0: ഏത് പാട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ, ഏത് പാട്ടാ വേണ്ടത് എന്ന് കേൾക്കാൻ?
1: നാട്ടിലെ അഷ്ടമുടി കായലിലെ അന്നങ്ങളെ തോണിയില്ലേ,
0: ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ അല്ലേ?
1: കായലിലെ അന്നങ്ങളെ തോണിയില്ലേ, ചിന്നക്കിളി ചിങ്കാരക്കിളി ചൊല്ലുമോ, നിന്നെനിനക്കിഷ്ടമാണോ ഇഷ്ടമാണോ.
0: പണ്ട് പാടി നടന്ന പാട്ടുകളൊക്കെ ആയിരിക്കും അല്ലേ ഇതൊക്കെ? മനസ്സിലായി. അപ്പൊ മണവാട്ടിയിലെ യേശുദാസും പീലിയിലെയും ചേർന്ന ഈ പാട്ട് പാടിയിരിക്കുന്നത്, പയലാറും ദേവരാജനും ചേർന്ന് ഒരുക്കി മണവാട്ടിയിലെ ഈ ഗാനം. അപ്പൊ ഗാനം കേൾപ്പിക്കട്ടെ? വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, പാട്ട് കേട്ടോളൂ.

0: ഹലോ, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം,
1: എന്റെ പേര്
0: ഇതാരാണ്?
1: ഫാത്തിമ. ഫാത്തിമ
0: ഫാത്തിമ
1: ഞാൻ കൊട്ടാരക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ,
1: ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
0: അത് ശരി, ആദ്യമായിട്ട് ഇതുവരെ.
1: അതെ അതെ.
0: ആ, ഇപ്പൊ ഭാഗ്യമുണ്ടല്ലോ, ഇന്ന്
1: ഒരുപാട്
0: നല്ല ദിവസമാണല്ലോ.
1: കാലങ്ങളായിട്ട്. എന്താണ് മാഡം?
0: ഇന്ന് നല്ല ദിവസമാണല്ലോ, ഒന്ന് ആകാശവാണിയിലേക്ക് കിട്ടിയില്ലേ?
1: ആ അതെ അതെ അതെ, ഇന്ന് മഴയും നല്ല ദിവസവുമാണ്.
0: ആ, പിന്നെ അവിടെ കൊട്ടാരക്കരയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
1: കൊട്ടാരക്കര മയിലത്താണ് എന്റെ സ്ഥലം. ഇവിടെ മഴയുണ്ട്, അതാണ് ഏറ്റവും വലിയ വിശേഷം.
0: ഫാത്തിമ
1: എന്റെ
0: എന്ത് ചെയ്യുന്നു?
1: സഹോദരന്റെ മോ ഞാൻ വീട്ടമ്മയാണ്.
0: അപ്പോ മക്കളൊക്കെ?
1: ഒരു മോനുണ്ട്, മോൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്.
0: എവിടെയാണ് പഠിക്കുന്നത്?
1: ആയൂര്.
0: ആയൂര്. ആ, പോയി പോയി വന്ന് പഠിക്കാമല്ലോ അല്ലേ, അവിടെ കൊട്ടാരക്കരയിന്ന്?
1: അതെ അതെ, അന്ന് പഠിക്കും, വന്ന് പഠിക്കും, പോയി വരുവാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്, ദുബായില്.
0: അപ്പൊ വീട്ടിൽ അമ്മയും മോനും മാത്രം?
1: അതെ അതെ അതെ.
0: അപ്പൊ ആകാശവാണി പ്രോഗ്രാമൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് കഴിയുന്നത് അല്ലേ?
1: ഇരിക്കുകയാണ്. എനിക്ക് പാൽനില പുഞ്ചിരി എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടത്, ഭീഷ്മർ സിനിമയിലെ.
0: ഭീഷ്മർ സിനിമയിലെ? ആ
1: ആ, അതെ അതെ.
0: പാൽനില എന്തോ ധന റസീഖ് പാടിയ ഒരു പാട്ടല്ലേ? സിനിമ കണ്ടായിരുന്നോ?
1: സിനിമ കണ്ടില്ലായിരുന്നു, ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്.
0: ഹരിനാരായണൻ ആണ് എഴുതിയിരിക്കുന്നത്, രഞ്ജിൻ രാജിന്റെ സംഗീതം.
1: അതെ അതെ അതെ. നമുക്ക് കേൾക്കാം.
0: ആ, പാട്ട് കേൾക്കാം, ഭീഷ്മറിലെ പാട്ട് കേൾക്കാം.
1: ശരി, ഓക്കെ, താങ്ക് യു.
0: ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ആ പാട്ട് വേറൊരു പാട്ട് ചോദിക്കാമോ? ആ പാട്ട് പ്ലേ ആവുന്നില്ല കേട്ടോ.
1: പാട്ടുണ്ടോ, കൂടെ പിറന്നോരല്ലേ, നല്ലൊരു പാട്ടാണ്.
0: ഒരു പാട്ട് വെച്ച് തരട്ടെ, ഇപ്പം ഭീഷ്മർ അത് പ്ലേ ആവുന്നില്ല കേട്ടോ. ഞാനൊരു പാട്ട് ഇപ്പൊ പ്ലേ വെച്ച് തരട്ടെ, അമൃതത്തിലെ സോ സൈനബ എന്നുള്ള പാട്ട് വെച്ച് തരട്ടെ. അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ശരി മാഡം,
0: താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം.

0: ഹലോ,
1: കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
0: ഞാൻ ഹലോ
1: കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാണ്?
0: എന്റെ പേര് ബിജു. ഞാൻ ഇപ്പൊ തിരുവല്ല എന്നാണ് വിളിക്കുന്നത്.
1: തിരുവല്ലല്ലേ താമസം?
0: അല്ലല്ലല്ല, ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലില്, ഈ സുദർശനം ഹോസ്പിറ്റലിൽ, ഒരു ആയുർവേദ ഹോസ്പിറ്റലിലാണ്. അപ്പം അവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നത്.

0: ആണ്.
1: ഓ ശരി, അപ്പൊ സ്വദേശി എവിടെയാണ്?
0: എന്റെ കടയ്ക്കലാണ്,
1: ഓ ശരി,
0: കൊല്ലം ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ.
1: അപ്പൊ തിരുവല്ല വന്നിരുന്നിട്ട് റേഡിയോയില് കോൾ വിളിക്കുകയാണല്ലോ, അപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണല്ലോ അവിടെ.
0: അതെ അതെ, ഫ്രീ ആയിട്ടിരിക്കാണ്ട് അവിടെ ഉണ്ട്.
1: എന്താ ചെയ്യുന്ന ബിജു?
0: ഞാൻ പിന്നെ ഇല്ല, ഇപ്പം വർക്കൊന്നുമില്ല, ഇപ്പൊ വീട്ടിലാണ്.
1: അപ്പൊ റേഡിയോ ആണ് കൂട്ടുകാരൻ അല്ലേ എപ്പോഴും?
0: ആ റേഡിയോ തന്നെ കൂടുതൽ വേഗം, വീട്ടിലും രാവിലെ റേഡിയോ ഒക്കെ ഇടും കേൾക്കും. പിന്നെ ഇപ്പൊ അവിടെ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് ഈ കണ്ണിന്റെ അസുഖമായിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ ഉണ്ട്, അഡ്മിറ്റ് ആണ് ഈ ഹോസ്പിറ്റലിൽ.
1: എത്ര ദിവസം ട്രീറ്റ്മെന്റ് ഇവിടെ?
0: ഒരു 8 ദിവസം തീരും.
1: അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ടാണ് ബിജുവിന് കേൾക്കേണ്ടത്?
0: ഗുരു ഗുരു ഗുരു എന്ന ഫിലിമിലെ
1: ഗുരു ചരണ പദാണോ വേണ്ടത്?
0: ഗുരു ചരണം എന്നുള്ള പാട്ട്.
1: അപ്പൊ ആ പാട്ട് കേൾപ്പിക്കാം. വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാം?
0: ഇവിടെ ഇവിടെ പിന്നെ ഒരുപാട് പേര് ഹോസ്പിറ്റലുണ്ട്, അവർക്ക് വേണ്ടിയും പിന്നെ
1: അവരൊക്കെ ആയിട്ടിപ്പം വലിയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയോ എല്ലാവരുമായിട്ട്?
0: ഒരുപാട് പേര്, ഒരുപാട് എല്ലാരും, ഒരുപാട് വടക്കേ ഇന്ത്യക്കാരും നമ്മളെ നാട്ടിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ, ഒരുപാട് പേര് കണ്ണിന് പ്രശ്നമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരുമായിട്ട് 8 ദിവസം കൂടെ ഉണ്ടായിരുന്നു.
1: ഗുരു എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടാലോ നമുക്ക്? വേണുഗോപാലും സംഘവും പാടിയിരിക്കുന്നു, എസ് രമേശൻ നായരാണ് വരികൾ എഴുതിയത്, ഇളയരാജയാണ് സംഗീതം. പാട്ട് കേൾക്കാം.
0: ഓ ശരി എന്നാ. ഓക്കെ ഓക്കെ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: दिल तो है आशिक दीवाना नहीं.
4: हेलो,
5: കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം.
4: നമസ്കാരം മാഡം.
5: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
4: പാവച്ചമ്പല മുട്ടമുടുന്ന സുനിൽ.
5: സുനിൽ, ആ, പതിവായിട്ട് വിളിക്കുന്ന ആളാണല്ലേ?
4: അതെ അതെ, 3 മാസമായി.
5: 3 മാസത്തെ ഗ്യാപ്പ് ആണല്ലേ എല്ലാവർക്കും.
4: പറഞ്ഞിട്ടുണ്ടല്ലോ.
5: എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? മഴതാണ് വിശേഷം അല്ലേ ഇപ്പോഴത്തെ?
4: ഞാൻ പട്ടത്താണ്, പട്ട സെന്റ് മേരി സ്കൂളിനടുത്ത് ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു.
5: ഓ ശരി. താമസിക്കുന്നതാണ് മൊട്ടമൂട്.
4: മൊട്ടമൂട്, അതെ അതെ. ഇടയ്ക്ക് പോയിട്ട് പോരും.
5: എന്ന് പോണ്ടേ ജോലിക്ക്? അതോ ഷിഫ്റ്റ് എങ്ങനെയാണ്?
4: ഞാൻ ഫുൾ ടൈം ഇവിടെ ആണ്.
5: ഓ ശരി. ഇപ്പൊ അവിടെ നിന്നാണോ വിളിക്കുന്നത്?
4: അവിടെ നിന്ന് വിളിക്കാം. സാറിന് ചായ കൊടുത്തിട്ട് അങ്ങനെ വിളിക്കുകയാണ്.
5: വിളിച്ചപ്പോ കിട്ടിയല്ലോ
4: അല്ലേ?
5: വിളിച്ചോടനെ കിട്ടിയല്ലോ അല്ലേ?
4: ഓ, ഞാൻ അങ്ങനെ വിളിക്കുമ്പോ എനിക്ക് കിട്ടും. ഞാൻ ഈ ക്യാപിറ്റലിനെ വിളിക്കത്തുള്ളൂ.
5: എന്തോ ഒരു മാജിക് ആണല്ലോ അത് വിളിക്കുമ്പോഴൊക്കെ കിട്ടുന്നത്.
4: നമ്മള് കൊച്ചിലെ 81 തൊട്ട് തുടങ്ങിയതല്ലേ ആകാശവാണിയായിട്ടുള്ള ബന്ധം.
5: അതുകൊണ്ട് അതൊക്കെ അറിയാം.
4: കാർഡായിരുന്നു, 10 പൈസ കാർഡ്. പിന്നെ പിന്നെ പിന്നെ ആയല്ലേ ഇങ്ങനെ ഫോണിലോട്ടായത്.
5: ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
4: കുഴപ്പമില്ല. 95 വയസ്സായ റിട്ടയർഡ് ഒരു സാറാണ്. എസ് എം കെ നായർ എന്നാണ് പേര്. കാനറ ബാങ്ക് മാനേജരായിരുന്നു. ഞാനാണ് നോക്കിയോണ്ട് ഇവിടെ നിൽക്കുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
5: പിന്നെ
4: ഒരു കാര്യം കൂടെ, എനിക്ക് 3 പെൺമക്കൾ, 3 കൊച്ചുമക്കൾ. ഭാര്യയുടെ പേര് അനിത, മക്കളുടെ പേര് സുകന്യ, സുചിത്ര, ശരണ്യ.
5: ശരി, 3 പെൺമക്കൾ.
4: സഞ്ജീവ് ദേവി മാഡം ആണോ?
5: അല്ല, ഇത് രാജേശ്വരിയാണ്.
4: ഓ, രാജേശ്വരി. എല്ലാരും സൗണ്ട് ഒരുപോലെ ഇരിക്കും.
5: അതെ, ശരി. പിന്നെ
4: ഞങ്ങളൊക്കെ വിളിക്കുമ്പോ അന്നൊക്കെ കാഞ്ചോട് ജയൻ, ശ്രീകുമാർ, പൊലിയൂർ ശ്രീകണ്ഠൻ ഇവരൊക്കെ ആയിരുന്നു.
5: അവരൊക്കെ ആയിരുന്നല്ലോ
4: എന്റെ കൊച്ചുനാളെ. അവരെല്ലാം ടെൻഷനായി പോയില്ലേ.
5: പിന്നെ
4: എനിക്കിന്ന് വേണ്ടത് സ്ഫോടനത്തില് ജയചന്ദ്രനും കൂട്ടരും പാടിയ വളകിലിക്കം കേൾക്കണല്ലോ ആരാരോ പോണതാരോ, ആ പാട്ടാണ് വേണ്ടത്. ഒ എൻ വി ശങ്കർ ഗണേഷ്
5: നന്നായിട്ട് പാടിയല്ലോ. ജയചന്ദ്രനോടൊപ്പം ജോളി അബ്രഹാമും വാണി ജയറാമും കൂടി പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
4: ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് വളരെ സന്തോഷം.
5: സന്തോഷം.

രക്ഷോതാക്കളെ, കുറേ വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായിട്ട് ഒരു മണിക്കൂർ പോയത് അറിഞ്ഞതേയില്ല. ഇന്ന് വിളിച്ച എല്ലാവരും നല്ല പാട്ടുകൾ തന്നെയാണ് ചോദിച്ചത്. കിട്ടാത്തവർ വിഷമിക്കേണ്ട, മറ്റൊരവസരത്തിൽ നമുക്ക് ഒത്തുകൂടാം. അപ്പം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കാതിലൊരു പാട്ടിൽ നിന്നും വിടവാങ്ങുന്നു. ഒരുപാട് സ്നേഹത്തോടെ, രാജേശ്വരി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ലക്ഷണത്തോടെ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു. വയനാട്ടിൽ ഷിഗല സ്ഥിരീകരിച്ച കുട്ടികളുടെ

എണ്ണം 9 ആയി. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസ് കൊക്കൂൺ 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹാക്കപ്പ് 2026 വെബ്സൈറ്റ് പ്രകാശനവും ഹാക്കത്തോൺ രജിസ്ട്രേഷൻ ഉദ്ഘാടനവും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പോലീസ് ആസ്ഥാനത്ത് നിർവഹിച്ചു. കണ്ണൂർ പാനൂരിൽ പഴയ വീട് പൊളിച്ചു മാറ്റുന്നതിനിടെ കോൺക്രീറ്റ് പാളി വീണ് ഒരാൾ മരിച്ചു. തെക്കേ പാനൂരിലെ കെ.വി. ജിതീഷാണ് മരിച്ചത്. 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാക്കും. സെൻസസിന്റെ 1-ാം ഘട്ടം ജൂലൈ 1 മുതൽ 30 വരെയാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. രാജ്യത്ത് ഓഹരി വിപണിയിൽ നഷ്ടം. സെൻസെക്സ് 151 പോയിന്റ് ഇടിഞ്ഞ് 73,833-ലും നിഫ്റ്റി 53 പോയിന്റ് നഷ്ടത്തിൽ 23,162-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,560 രൂപ കുറഞ്ഞ് 1,06,800 രൂപയും ഗ്രാമിന് 13,350 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. ആദ്യം സൂരജ് സന്തോഷ് പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം ബിജിബാൽ. ചിത്രം ആൻഡ്രോയ്ഡ് കുഞ്ഞപ്പൻ വെർഷൻ 5.25.

വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ഷാരൂണും ജോസഫും പാടിയ ഗാനം. ഗാനത്തിന്റെ രചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

0: 916 ഹോൾ മാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ആഡ് കണ്ടിട്ട് സ്വർണ്ണ

0: വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ലോറൻസ് ഫെർണാണ്ടസിന്റെ രചന, പ്രശാന്ത് പ്രഭാകരന്റെ സംഗീതം, വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം 18-ാം പടി.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
1: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.

ചലച്ചിത്ര ഗാനത്തിൽ അടുത്ത ഗാനം ഹരിശങ്കർ പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം അരുൺ മുരളീധരൻ, ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: റഫീഖ് അഹമ്മദിന്റെ മറ്റൊരു രചന. ഗാനത്തിന് ഈണം പകർന്നത് സെറിൻ ഫ്രാൻസിസ്, പാടിയത് ഹരിചരൺ. ചിത്രം അബ്രഹാമിന്റെ സന്തതികൾ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്പറുകൾ 9495964321, 9496569231. നമ്പർ ഒരിക്കൽ കൂടി 9495964321, 9496569631. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. അജീഷ് ദാസനും ജിയോപോളും എഴുതിയ വരികൾ, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യം, കാർത്തികും നിത്യാമേനോനും പാടിയ ഗാനം, ചിത്രം മേപ്പടിയാൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: ചലച്ചിത്ര ഗാനത്തിൽ അടുത്തത് അശ്വൻ കൃഷ്ണന്റെ വരികൾക്ക് ഷിബു സുകുമാരന്റെ സംഗീതം. വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം, ചിത്രം കുംഭാരേസ്.

ചിത്രം വരത്തൻ, ഗായകർ ശ്രീനാഥ് ഭാസിയും നസ്രിയ നസീമും. ഈ ഗാനത്തിന്റെ രചന വിനായക ശശികുമാർ, സംഗീതം സുഷിൻ ശ്യാം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ഹലോ പ്രേഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായണൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9495963321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321. മറ്റൊരു നമ്പർ 9496596321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ സിത്താര പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്റെ ഉമ്മാന്റെ പേര്.

0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ബയോഫ്ലോക് മത്സ്യകൃഷിക്ക് ഇന്ന് സ്വീകാര്യത ഏറുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷി നടത്താമെന്നതും ഉയർന്ന ഉത്പാദനവുമാണ് ബയോഫ്ലോക്.

മത്സ്യകൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. കണ്ടക്ടർ ജോലിയോടൊപ്പം ചെലവ് കുറഞ്ഞതും നൂതനവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ സിജുവിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ.

ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾക്ക് ഡിപ്പോയിലൊന്നും പോകേണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് നമ്മളൊരു മീൻ കൃഷി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ടാങ്കിൽ നമ്മൾ മീനിനെയൊക്കെ വളർത്തി. പിന്നെ സമയമൊക്കെ കൂടുതലുണ്ടായിരുന്നത് കാരണം നമ്മൾ ഫിഷറീസ് വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ചു. അപ്പോൾ ആദ്യം ഒരു 2 സെന്റിന്റെ ഒരു പടുതാക്കുളം, അതിലാണ് നമ്മൾ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ പടുതാക്കുളത്തിലേക്ക് നമ്മൾ ഗിഫ്റ്റ് തിലാപ്പി എന്ന് പറയുന്ന മീനാണ് നമ്മൾ ആദ്യം ഇറക്കിയത്. അപ്പോൾ അതൊരു വിജയം ആയി നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ ഇസ്രായേലിന്റെ ഒരു ടെക്നോളജിയാണ്, ബയോഫ്ലോക് സിസ്റ്റത്തിലോട്ട് വന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു 7 ടാങ്കാണ്, അതൊരു സ്കീമിലാണ്, നമ്മളെ ഫിഷറീസിന്റെ തന്നെ ഒരു സ്കീമിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിന്റെ ഒരു പകുതിയോളം പൈസ അന്ന് സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 ഡയമീറ്ററുള്ള 7 ടാങ്കില് ബയോഫ്ലോ കൃഷിയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പൊ അതിന്റെ ഫലമായി നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന് മീൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊരു ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് പ്രശ്നം വരുന്നത്. അപ്പൊ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ 365 ദിവസവും, അതായത് 1 കിലോയില് 4 എണ്ണം എന്ന രീതിയിൽ, അതായത് 250 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം ആ സൈസിനകത്തുള്ള മീനുകളാണ് നമുക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ 200 രൂപ നിരക്കിലാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീറ്റയുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്വേറിയവും കൂടെ ഉണ്ട്, അതായത് ആൻസ് ഫിഷ് ഫാം ആൻഡ് അക്വേറിയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നടത്തി വരികയാണ്. അപ്പോൾ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ആ രീതിയിലൊരു സമ്പ്രദായമാണ് നമ്മൾ ചെയ്തു വരുന്നത്. നമ്മുടെ ബയോഫ്ലോക്ക് സിസ്റ്റത്തിനകത്ത് വളർത്തുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ടാങ്ക് സെറ്റിംഗ് ആണ്, അതായത് ഫ്ലോക്ക് ഡെവലപ്മെന്റ് എന്നതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സീഡ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീഡിനെ മെയിൻ ആയിട്ട് ആശ്രയിക്കുന്നത് വല്ലാർപാടത്തെയോ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെന്റ് ഹാച്ചറിയായ നേര ഡാമിനോയാണ്. ഇതിനകത്ത് എവിടെയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അവിടെ നമ്മൾ സീഡ് എടുക്കാറാണ് പതിവ്. അപ്പോൾ ചിലപ്പോൾ 4 രൂപ അല്ലെങ്കിൽ 6 രൂപ സൈസിലുള്ള ഗിഫ്റ്റ് തിലാപ്പിയാണ് ഞാനിവിടെ സ്ഥിരമായി ചെയ്തു വരുന്നത്. അപ്പോൾ അതിന്റെ നേട്ടമെന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൽ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. മറ്റ് സാധാരണ സ്ലോപ്പിനാണെങ്കിൽ അതിന്റെ വളർച്ചാ നിരക്ക് കുറവായിരിക്കും. ഇതിനാകുമ്പോൾ നമുക്ക് വളർച്ച റേറ്റ് കൂടുതലാണ്. അതാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വാറന്റൈൻ ചെയ്യുക എന്നതാണ്. കാരണം അതിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ക്ലിയർ ആക്കുന്നതിനായിട്ട് ചെറിയ ടാങ്കുകളിൽ അതിനെ 1-2 ദിവസം ക്വാറന്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒരു ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ക്വാറന്റൈൻ ചെയ്ത് 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 5 ഡയറുള്ള ബയോഫ്ലോക് സിസ്റ്റത്തിലോട്ട് മാറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അമോണിയ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സൊല്യൂഷൻ കിറ്റ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളത്തിന്റെ pH നോക്കേണ്ടി വരും, അമോണിയ നോക്കേണ്ടി വരും. അതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിലാണെങ്കിൽ മാത്രമേ മീനിന്റെ വളർച്ച നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിന്റെ കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഫീഡിങ്ങിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. മീനിന്റെ സൈസ് മാറുന്നതനുസരിച്ച് ഫീഡിന്റെ റേറ്റും അല്ലെങ്കിൽ ഫീഡിന്റെ സൈസും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 0.5 മുതലുള്ള തീറ്റ നമുക്ക് അവൈലബിൾ ആണ്. 0.5, 0.6, 1.2, 2.5, ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ 4 ലോട്ട് മാറും. അപ്പോൾ 4 ലോട്ട് വരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ 2.5 ഉള്ളത് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്കും കൂടുതലായിരിക്കും. വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് 2.5 ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് നമുക്ക് വിറ്റ് വരവാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ ഒരു അസോള ടാങ്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ അസോളയിൽ നിന്നുള്ള ഒരു തീറ്റ ഇതിനോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിലവ് വളരെ കുറഞ്ഞിരിക്കും. പിന്നെ ഈ ബയോഫ്ലോക്ക് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പവർ ഫെയിലോറാണ്. അതായത് നമ്മൾ മത്സ്യം കൂടുതലായിട്ട് വളർത്തുമ്പോൾ എയറേഷൻ മസ്റ്റാണ്. അപ്പോൾ എയർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പവർ ഫെയിലോർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ജനറേറ്റർ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ UPS സിസ്റ്റം വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ടൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹൈ റിസ്ക് ആണ്. മഴയൊക്കെ വരുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ആയിരിക്കും കറണ്ട് പോകുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ അലാറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അലാറം അടിക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് പോയി ജനറേറ്ററൊക്കെ ഓൺ ചെയ്യുക. അങ്ങനെ ഹൈ റിസ്ക് ആണ്. ശരിക്കും ഇസ്രേലിയൻ ടെക്നോളജി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേട്ടമായിട്ട് നമുക്ക് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ

0: സാധാരണ ഒരു ടാങ്കിൽ അല്ലെ അഞ്ച് ഇടയുള്ള ഒരു ടാങ്കിനകത്ത് നമുക്കൊരു 200 മീൻ കുഞ്ഞുങ്ങളെയാണ് ഇടാൻ പറ്റുന്നത്. അപ്പൊ ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിലൂടെ നമുക്ക് 1000 കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോരായ്മയും അതിന്റെ ഭാഗം മാത്രമാണ്. നമുക്ക് വെള്ളത്തിന്റെ ചിലവായിട്ട് വരുന്നത്, നമ്മൾ ഈ ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഓവൽ ഷേപ്പിലാണ്. താഴെ വരുന്ന ഭാഗത്ത് ഒരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോക്കൊക്കെ അടിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫ്ലോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്റെ ഒരു കോണിക്കൽ വെസലുണ്ട്, അതിനകത്ത് നമ്മൾ ഇതിന്റെ ഫ്ലോക്ക് അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലോക്ക് കൂടി നിൽക്കുന്ന സമയത്ത് വാൽവ് ജസ്റ്റ് ഒന്ന് തുറന്നു വിടുമ്പോൾ അടിയിലുള്ള കുറച്ച് വേസ്റ്റ് അങ്ങ് കളയുകയും വെള്ളം കൂടുതൽ ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിന്റെ അളവ് നമുക്ക് തീരെ കുറവാണ്, വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ബയോഫ്ലക് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അത് വെള്ളം ക്ഷാമമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജിയിൽ മീൻ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ റീഫിൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത കൾച്ചറും നമുക്ക് അതിനകത്ത് നടത്താൻ പറ്റുമെന്നതാണ് ഇതിന്റെ ഒരു മറ്റൊരു സവിശേഷത. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിട്ട് വരികയും അവർക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് വീട്ടിലെ എണ്ണം അനുസരിച്ചാണ് മീൻ. അപ്പോൾ അല്ലെ 1 കിലോ മീനിനകത്ത് 4 എണ്ണം വേണമെന്നുള്ളവരുണ്ട്, ഒരാളിന് 2 എണ്ണം മതിയെന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം മീൻ അവർക്ക് തന്നെ പിടിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 7 ബയോഫ്ലോക്ക് സിസ്റ്റത്തിൽ നിന്നും, അതായത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഒരു കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയായി വരുമ്പോഴേക്കും ആ ടാങ്ക് ഒഴിച്ചിട്ട് അടുത്ത കുഞ്ഞിടുന്നു. അപ്പോഴേക്കും നമുക്ക് 365 ദിവസം മീൻ കൊടുക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയ മീനുകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് ഒരു ടാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അവിടെ വരികയും നേരിട്ട് അതിൽ നിന്ന് പിടിക്കാനുള്ള സൗകര്യം അവർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും ഒരു ക്രൈസ് ആണ് മീന് നേരിട്ട് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പലരും എൻജോയ് ചെയ്യാറുണ്ട്. ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ 7 ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ 50% ഗ്രാന്റ് തരുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ എല്ലാം ചെയ്ത് ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കിട്ടുന്നത്. കാലതാമസം ഉണ്ടാകും, പക്ഷേ ആദ്യം നമ്മൾ തന്നെ മുടക്കുമുതൽ ചെയ്യേണ്ടി വരും. തീർച്ചയായും ഒരു മീൻ വളർത്തൽ എന്ന മേഖലയിലോട്ട് ഇതിനെ കൊണ്ടുപോകാം എന്ന് തന്നെയാണ് എന്റെ കണക്കൂട്ടൽ. കാരണം വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിംഗ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമ്മൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീനെ നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് വിളയിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ 100% അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണമെന്നാണ്. ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഡിമാൻഡാണ് കൂടുതലായിട്ട് വരുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അടുത്ത പദ്ധതികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 7 ടാങ്കിലെയും മീനുകളെല്ലാം നഷ്ടപ്പെടും എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും വളരെ നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരം, ആനന്ദം, ആദായം, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും വിഷമം വരത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് തന്നെ ഒരു നല്ലൊരു ആനന്ദമാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ മീൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ടെൻഷനെല്ലാം മാറും. അവരൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കുന്നത് നോക്കി നിൽക്കുക തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ആദായം എന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇത് മൂന്നും കൂടെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാ നല്ലൊരു ആദായം ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കാവുന്ന ഒരു മീനിനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ നേട്ടമായിട്ട് പറയുന്നത്. നമ്മുടെ മീൻ വളർത്തൽ 2 സെന്റ് പോണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ റീസർക്കുലേറ്ററി അക്വോ സിസ്റ്റം, റാസ് സിസ്റ്റം കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലാവശ്യമായിട്ടുള്ള പച്ചക്കറി അതിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു ഗ്രോ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കുളത്തിലെ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്ത് ഈ ഗ്രോ ബെഡിലൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളവും ഫിൽട്ടറായി മാറും. ഈ ഗ്രോ ബെഡിൽ നിൽക്കുന്ന നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് നമ്മുടെ വീട്ടിലാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു സിസ്റ്റം നമ്മളിവിടെ വിജയകരമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷിച്ചിട്ടുള്ള പുതിനയും പിന്നെ നെല്ല് ആണ്. നെല്ലിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലെ അമോണിയ കൂടുതലായിട്ട് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും തിരിച്ച് കുളത്തിലോട്ട് വരുന്ന വെള്ളം ശുദ്ധമായിട്ട് മീനിന് വളർച്ച നിരക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിന അല്ലെങ്കിൽ തക്കാളി ഈ ഐറ്റങ്ങളൊക്കെ വളരെ രുചിയോടുകൂടി, കാരണം ഇതിനകത്ത് ഒരു കീടനാശിനി ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ വെള്ളമാണ് തിരിച്ച് വീണ്ടും കുളത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. പക്ഷേ നമ്മൾ സ്വന്തമായിട്ടാണ് സ്ഥലമുണ്ടെന്നെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കാലക്രമേണ അത് കിട്ടാവുന്നതാണ്. കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് അതിനകത്ത് ട്രൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു വിളവെടുപ്പ് അതിലൂടെ നടത്താനും സാധിക്കും. അപ്പോൾ മീൻ എന്ന് പറയുന്ന പ്ലസ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വരികയും ചെയ്യും. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായിട്ടുള്ള നമുക്ക് കഴിക്കുവാനും സാധിക്കും.
1: ശ്രദ്ധയോടെയും ശാസ്ത്രീയമായും ബയോഫ്ലോക്ക് മത്സ്യകൃഷി നടത്തിയാൽ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ്.

ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ ഉദ്ഘാടന സന്ദേശത്തോടെ തുടക്കമാകുന്നു. ഈ പരമ്പരയിൽ ഓണക്കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ അവലംബിക്കേണ്ട കാർഷിക മുറകൾ, പുഷ്പകൃഷി രീതികൾ, വളപ്രയോഗം, വിളവെടുപ്പ് തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. കൃഷിവകുപ്പിന്റെ ഈ പുത്തൻ ഉദ്യമത്തിന് നമുക്കും ഒന്നിക്കാം. പരമ്പര ശ്രദ്ധാപൂർവം ശ്രവിച്ച് ഓണക്കാല പച്ചക്കറി കൃഷി സമൃദ്ധമാക്കാം. നമ്മുടെ സദ്യ സ്വന്തം മുറ്റത്തെ പച്ചക്കറികൾ കൊണ്ടാകട്ടെ. ഒന്നിച്ചു മുന്നേറാം വിളവിന്റെ വിസ്മയത്തിനായി.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഗവർണിംഗ് കൌൺസിൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. ഇന്ത്യൻ നാവികരുള്ള 3-ാമത്തെ കപ്പലിലാണ് ഒമാൻ തീരത്ത് കഴിഞ്ഞ 72 മണിക്കൂറിനിടെ തീപിടുത്തമുണ്ടാകുന്നത്. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും ഇതുവരെ രോഗലക്ഷണമില്ലെന്ന് മന്ത്രി. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 9. കൊല്ലത്ത് 2 കുട്ടികൾക്കും തിരുവനന്തപുരത്ത് 3 പേർക്കും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. മഴക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. ഓടകളുടെയും ചാലുകളുടെയും ശുചീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥരെ യോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബിആർ

ബിഎഡ്, BHMCT എന്നീ ബിരുദ പ്രോഗ്രാമുകളുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി നാളെ ശില്പശാല സംഘടിപ്പിക്കുന്നു. ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി CTCRI ഡയറക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ക്ഷീരകൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, വിനു വിയനുമായുള്ള അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധയിൽ എൻ രവി കിരൺ ചിത്രവീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. 11:05 വിവിധ ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു. 6:00 8:00 10:00 11:00 12:00 1:00 2:00 വൈകിട്ട് 5:00 6:00 രാത്രി 8:00 ഈ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകൾ. തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരിയിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പ്രേമമെന്തെന്നറിഞ്ഞിരുന്നില്ല ഞാൻ എന്ന കവിത ആലാപനം സൗമ്യ സനാതനൻ. ഉദയഗീതം ടി കെ രമ, ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിലെന്ന് ആരണ്യകം ആയുരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി. നഗരപുരാണം. ഗ്രാമകേരളം. തൊഴിൽ ദർശനം. നല്ല മലയാളം. ഇന്നത്തെ ചോദ്യം. ഉത്തരം. കാലം സാക്ഷി. നമുക്ക് ചുറ്റും എന്നിവ കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ സുന്ദരികളും സുന്ദരന്മാരും 46-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 10:31 സഞ്ചാരി തുടരുന്നു. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാരയിൽ കിടപ്പു രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം. ഡോക്ടർ എൽ സിന്ധു സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 പ്രണയഗീതങ്ങൾ. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി. നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗകീട നിയന്ത്രണം. ഡോക്ടർ സി അഞ്ജു സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം. 7:20 മുതൽ 9:00 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗസൽ. 9:30 സംഗീതസുധ. മധുരൈ ടി എൻ ശേഷഗോപാലൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി.

കേൾക്കാം. 10:30 നിശാ സുരഭി, 11 സുഭാഷിതം, ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 നാളെ രാവിലെ 5:40 വരെ വിവിധ ഭാരതീയ റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 25.5°C, പെയ്ത മഴ 17.7 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 25.8°C, പെയ്ത മഴ 12.2 mm. അറിയിപ്പുകൾ കഴിഞ്ഞു.

ശ്രോതാക്കളെ, അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം ജോസഫ്, ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്, പാടിയത് കാർത്തിക്കും അഖില ആനന്ദും.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: വിനായക് ശശികുമാറിന്റെ രചന, സംഗീതം മനോജ് ജോർജ്. വിജയ് സസ് പാടിയത് ചിത്രം റാണി ചിത്രമാർത്താണ്ഡ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം. സന്ധ്യാഗീതം. പകലും രാത്രിയും ഒന്നിക്കുന്ന ത്രിസന്ധ്യ ഒരു ദിവസത്തിന്റെ നന്മയ്ക്ക് വിളക്ക് കൊളുത്തിയും പ്രാർത്ഥന ചൊല്ലിയും പ്രപഞ്ചത്തോട് നന്ദി പറയുന്ന സമയം. എല്ലാ ശ്രോതാക്കൾക്കും സന്ധ്യാഗീതത്തിലേക്ക് സ്വാഗതം. ആദ്യ ഗീതം ഗാനരചനായ രമേശൻ നായർ, സംഗീതം പി കെ കേശവൻ നമ്പൂതിരി, ഗായകൻ പി ജയചന്ദ്രൻ, ആൽബം പുഷ്പാഞ്ജലി.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: എന്തായാലേ മാറ്റി ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: സന്ധ്യാഗീതത്തിൽ അടുത്ത ദിവസം ജാനകി പാടിയ ഗാനം ചിത്രം നൈറ്റ് ഡ്യൂട്ടി, ഗാനരചന വയലാർ, സംഗീതം ദക്ഷാമൂർത്തി.

ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ.

0: വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ്

0: പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടു തവണ പരിശോധന നടത്താനും ആമയഴിഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തിരിടുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ വമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നവുമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ എം ആർ അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ശിഖല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യം.

ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
1: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
0: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.
2: നിന്റെ ആഗ്രഹം എന്താ?
3: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം
2: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: സന്ധ്യാഗീതത്തിൽ അവസാനമായി ജയകുമാർ, കെ ജയകുമാറിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രം പാടിയ ഗാനം ചിത്രം നീലക്കടമ്പ്.

0: സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9.
1: വയനും വേണം
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിനയമുള്ളിടത്തെ വിദ്യയും കൃപയും ഒഴുകിയെത്തുകയുള്ളൂ. ഈ ഒരു ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്നത്തെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പശു വളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് ജീവിത വിജയം കരസ്ഥമാക്കിയ ക്ഷീരകർഷകൻ ശ്രീ വിനു വിയന്നിന്റെ ക്ഷീരമേഖലയിലെ അനുഭവ സാക്ഷ്യമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ എത്ര തേനീച്ച കോളനികൾ വയ്ക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഏതൊരു വിജയത്തിന് മുൻപിലും കഠിനാധ്വാനത്തിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അത് ക്ഷീരമേഖലയോ കാർഷിക മേഖലയോ ആയിക്കോട്ടെ, അവരുടെ കഠിനാധ്വാനം കണ്ടു പഠിക്കുന്നത് ക്ഷീര കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയാകും. ഇത്തരത്തിൽ വിജയം സ്വന്തമാക്കിയ ഒരു ക്ഷീരകർഷകനാണ് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി തച്ചോണത്തുള്ള ശ്രീ വിനു വിയൻ. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വിനുവിനെ പരിചയപ്പെടുത്തുന്നു ശ്രീ ഷിബു ജോർജ്.
3: വിനു സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. വിനു സാർ, താങ്കളൊരു ഡെയറി ഫാം നടത്തുവാണല്ലോ, എത്ര പശുക്കളുണ്ട്?
4: എനിക്ക് 40 പശുക്കളുണ്ട്, പശുവും കിടാങ്ങളും എല്ലാം ആയിട്ട്.
3: പശു മാത്രമേ ഉള്ളൂ അതോ?
4: എരുമയും ഉണ്ട്.
3: എരുമയുണ്ട്,
4: ആടുണ്ട്.
3: ഓ, ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ 40 പശുക്കൾ ഉണ്ടെന്ന് പറയുമ്പോ ഇതിന്റെ പരിപാലനം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ.
4: പശുപരിപാലനം പ്രത്യേകിച്ചും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതില് എപ്പോഴും നമ്മൾ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് പശുപരിപാലനം.
3: അപ്പൊ എത്ര ആൾക്കാരുണ്ട് സഹായിക്കാൻ?
4: ഞങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് 2 പേരും, പിന്നെ പാർട്ട് ടൈം ആയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് പുല്ലൊക്കെ വെട്ടേണ്ട സാഹചര്യത്തിൽ പറത്തുന്ന ആളെ വേറെ വിളിക്കും.
3: ആദ്യം തൊട്ട് ഈ ക്ഷീരകൃഷിയിൽ തന്നെ ആയിരുന്നു?
4: അല്ല, ഞാൻ ഗൾഫിലായിരുന്നു. പക്ഷെ എനിക്ക് ഈ പശു വളർത്തലിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ITക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 98 നന്ദിനി സംഗമം എന്ന് പറയുന്നത്, അതില് എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. കൊല്ലം ജില്ലയിൽ സ്റ്റേറ്റ് തലത്തിൽ വെച്ച് നടത്തിയത്. കൊച്ചുനാൾ തൊട്ട് എനിക്ക് അതിനോട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പിന്നെ നമ്മളെ പല മേഖലകളിലേക്ക് ഇങ്ങനെ ഗൾഫിൽ പോകേണ്ട സാഹചര്യം വന്നു. അങ്ങനെ പോയി 10-12 അവിടെ നിന്നു. കൊറോണ കാലം ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. നാട്ടിൽ വന്നു, ഇനിയിപ്പോ ഉടനെ തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചു. ഞാൻ ആദ്യം ഒരു 2 വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കുറെ അറിയാം എങ്കിലും ഞാൻ ആദ്യം 2 വാങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുറെ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് കൂട്ടാൻ കഴിയും.
3: കൂട്ടിയെന്ന് പറഞ്ഞാൽ പുതിയ പശുക്കളെ?
4: പുതിയ പശുക്കളെ വാങ്ങി, ഹൈൽഡ് പശുക്കളെ വാങ്ങി. ആദ്യം ഹൈൽഡ് അല്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം, ഞാൻ ഒരു 10-12 നാട്ടിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ തീറ്റ വില, മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനുണ്ടു എന്നൊന്നറിയാൻ വേണ്ടി ഞാൻ കുറഞ്ഞ 2 വാങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് അതിന്റെ കാര്യങ്ങൾ ഒരു 5-6 കൊണ്ട് അതിൻ്റെ ഒരു ഏകദേശ ലെവല് കട്ടിയപ്പോൾ ഞാനത് പിന്നെ ഇത് നമുക്ക് ഒക്കിയല്ല, ഹൈൽഡ് പശുക്കൾ വന്നെങ്കിൽ നമ്മൾ ഫാമിങ്ങിനായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ 20 പാലുള്ള പശുക്കൾ നമ്മുടെ ഫാമിൽ സ്ഥാനമേ ഇല്ല.
3: 20 മിനിമം വേണം?
4: വേണം, 20 വാങ്ങുകയുള്ളൂ, 20 മേളിലോട്ട്.
3: അപ്പൊ ഈ കർഷകർ മിക്കവാറും ഇങ്ങനത്തെ പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ 20 വേണമെന്ന് നമ്മുടെ ഒരു ധാരണയാണ്. പക്ഷെ അതേമാതിരിയുള്ള പശു നമ്മൾ വാങ്ങുന്നുണ്ടോ അല്ലയോ എന്ന് അതെങ്ങനെ ഉറപ്പുവരുത്തുന്നത് നിങ്ങൾ?
4: ഏകദേശം നമ്മൾ പശുവിന്റെ പ്രായം, അതിന്റെ അകിടിന്റെ ഷേപ്പ്, അതിന്റെ ആരോഗ്യം, അതിന്റെ ഹൈറ്റ്, ബോഡി വെയിറ്റ്, ഇതെല്ലാം വെച്ച് നമുക്ക് നല്ലൊരു കർഷകനറിയാൻ പറ്റും. എങ്കിലും ചിലയിടത്തൊക്കെ നമുക്ക് ഫാൾട്ട് വരാം. എങ്കിലും നമ്മൾ കൃഷ്ണഗിരിയിലൊക്കെ പോകുമ്പോൾ പല്ല് നോക്കിയാണ് പശു വരുന്നത്. ഞാൻ എല്ലാ പശുക്കളെയും പല്ല് നോക്കിയേ വാങ്ങും. പ്രായം നിർണ്ണയിക്കുക, ചിലതൊക്കെ ഒരു 8 ചെന്നൈ കിടാങ്ങളുണ്ട്, അവരൊക്കെ 2 ഹൈൽഡ് കിട്ടും. നമ്മൾ പൊതുവേ നമ്മളെ നാട്ടിൻപുറത്തൊരു ധാരണ ഉണ്ട്, 3-4 പശുക്കൾ നല്ല പാല് കിട്ടുമെന്ന്. അത് കറക്റ്റായ കാര്യമാണ്. പക്ഷേ 18-20 ചെന പിടിക്കുന്ന പശുക്കൾക്കാണ് ഈ പറഞ്ഞ രീതിയിൽ പാല് കിട്ടുന്നത്. മറ്റേ പശുക്കൾക്ക് പാല് കിട്ടും, കന്നി പ്രസവത്തിലെ നല്ല ഈൽഡായിരിക്കും, സെക്കൻഡ് പ്രസവത്തിലും കാണും. തേടിലും കാണും. പിന്നെ താഴോട്ട് വളരെ താന്നു തന്നൊരു എന്റെ ഫാമിലി ഇപ്പോൾ 9 പ്രസവിച്ച പശു ഇപ്പോൾ ഉണ്ട്. ഈ കഴിഞ്ഞ പ്രസവത്തിന് 20 ലിറ്റർ പാലുണ്ടായിരുന്നു. 24-25 കിട്ടിക്കൊണ്ടിരുന്ന പശുവാ. ഇപ്പം അവൾക്ക് തീറ്റ ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. കൊടുക്കുമ്പോൾ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പാല് കൂടുതലാകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ തീറ്റ ഉറച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കും.
3: അപ്പൊ ഇങ്ങനെ അതും കുറച്ച് പശുക്കളെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിൽ തന്നെ
4: ഞങ്ങൾ കിടാങ്ങളെ വളർത്തി ഈ റെഡിയാക്കിയെടുത്തതാണ്. കിടാങ്ങളെ വളർത്തുന്നത് നമ്മൾ എല്ലാ കർഷകരും വളർത്തുന്ന രീതിയല്ല. ഞങ്ങൾ ആദ്യത്തെ ഒരു 3 മാസക്കാലമേ പാല് കൊടുക്കുകയുള്ളൂ. അത് ആദ്യം 1 മാസം പശുവിന്റെ പാലും പിന്നെ മിൽക്ക് റീപ്ലേസറാണ് കൊടുക്കുന്നത്.
3: അപ്പം വീനിങ് ചെയ്ത് മാറ്റും.
4: കഴിവതും നമ്മൾ ചില സാഹചര്യങ്ങളിൽ പശുവിൽ നിന്ന് മാറ്റാക്കുമെങ്കിൽ അന്നേരം തന്നെ മാറ്റും. കുപ്പിക്കകത്ത് തന്നെ കൊടുത്ത് ശീലിപ്പിക്കും അവരെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കാഫ് സ്റ്റാർട്ടറുകൾ കൊടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഓരോ പീരീഡുകളുണ്ട്. ആ പീരീഡുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റും. പിന്നെ നമ്മൾ അവരെ മേയാൻ വിടും. വൈകിട്ട് സമയത്താണ് മേയാൻ വിടുന്നത്. വയലേരിയ അവിടെ ഞങ്ങൾ വയലിലൊരു 5 മണിയാകുമ്പോൾ കെട്ടും. വെളുപ്പിനഴിക്കും. രാത്രിയിലും മെയ്യും അവർ. ഒരു സമയമാകുമ്പോൾ അവരെ മഞ്ഞത്ത് കിടക്കും. കാലത്ത് വെയിൽ കൊള്ളാൻ നമ്മൾ അനുവദിക്കും. കൊണ്ടുവന്ന് പച്ചവെള്ളം ആദ്യം കൊടുക്കും. പിന്നെ അവരുടെ ഫീഡ് കൊടുക്കും. വീണ്ടും വൈകിട്ട് വെള്ളം കൊടുത്തിട്ട് മേയാൻ വിടും. വെള്ളം എന്ന് വെച്ചാൽ തനി പച്ചവെള്ളം.
3: കുത്തിവെക്കുന്നതിന് എത്ര മാസം കഴിഞ്ഞ?
4: ഞങ്ങൾ 18 മാസം കഴിഞ്ഞേ കുത്തിവെക്കുകയുള്ളൂ. അതിനു മുമ്പേക്ക് അവർ ഹീറ്റിങ്ങിലേക്കൊക്കെ വരുമെങ്കിലും നമ്മൾ കുത്തിവെക്കാറില്ല. 18 മാസം കഴിയണം. കഴിഞ്ഞിട്ടുള്ള ഹീറ്റിലേ നമ്മൾ കുത്തിവെപ്പ് തുടങ്ങും.
3: അപ്പൊ ഇതിനുവേണ്ടിയും സെമനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കുത്തിവെക്കാൻ വേണ്ടി അത് നിങ്ങൾ സെലക്ട് ചെയ്യുമോ? അത്
4: സെലക്ട് ചെയ്യും. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ലേ കുട്ടിയെ വളർത്തിക്കൊണ്ട് കാര്യമുള്ളൂ. നമ്മൾ നല്ല ഹൈ ഈൽഡ് സെമണുകളാണ് യൂസ് ചെയ്യുന്നത്. താനൂസ്, അറ്റ്ലസ് അങ്ങനെയൊക്കെയുള്ള ഹൈ ഈൽഡ് സെമണുകളാണ്. അതിന്റെ
3: താനൂസ് അറ്റ്ലസ് എന്നൊക്കെ പറയുന്നത് ബുള്ളിന്റെ പേരാണ്.
4: ബുള്ളിന്റെ പേരാണ്. അത് നമ്മൾ ആ ബുള്ളിന്റെ നെയിമോ അതിന്റെ നമ്പറും അടിക്കുമ്പോൾ അത് എത്ര ഈൽഡ് ഉണ്ടായിരുന്നു, എന്ത് ഫാറ്റ് ഉണ്ടായിരുന്നു, എത്ര കറവക്കാലം കിട്ടി, ഇതെല്ലാം നമുക്കറിയാൻ പറ്റും. ഈ ഒരു വർഷം എത്ര ലിറ്റർ പാല് കിട്ടിയ പശുവാണ് എന്നെല്ലാം നമുക്കറിയാൻ പറ്റും.
3: അപ്പൊ ഈ കാളയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തുള്ളതല്ല, പുറത്ത്.

0: കാണിച്ച് രണ്ടു കുത്തിയപ്പോ മൂന്ന് കുത്തിയപ്പോ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചു, അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ അടുത്ത ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ടാണ് അടുത്ത കുത്തിവെപ്പിലേക്ക് പോകുന്നത്.
1: പിന്നെ വിനുജി, ഒരു ഫാം നമുക്ക് നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു 20 ലിറ്റർ എങ്കിലും മിനിമം കിട്ടാത്ത പശുക്കൾ നിങ്ങളുടെ ഫാമിൽ ഇല്ല. അപ്പം ഈ ഒരു പാലുൽപാദനം എന്ന് പറയുമ്പം തീറ്റ കൊടുക്കുന്ന ഒരു പ്രധാന ഘടകമാണ്, ചെലവ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അതിലാണ് വരുന്നത്. താങ്കളുടെ ഒരു രീതി എങ്ങനെയാണ്?
0: ഞാൻ ഒരു പശുവിന് 11 to 12 kg തീറ്റ വരെ ഹൈ ഈൽഡ് പശുക്കൾക്ക് കൊടുക്കാറുള്ളൂ, പിന്നെ ബാക്കിയെല്ലാം പുല്ലുവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പശുക്കൾക്ക് മാക്സിമം നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 12 kg തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തീറ്റയ്ക്കകത്ത് ഇവർക്ക് വേണ്ടുന്ന ഘടകങ്ങളുണ്ടോ, ഇവർക്ക് വേണ്ടുന്ന ഫൈബർ ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഏതൊക്കെ തീറ്റകൾ ചേർന്നാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഫീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മണ്ണൂത്തിയിലുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി നമുക്ക് ടെസ്റ്റ് അയച്ചു കൊടുത്താൽ അവർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടും. ഇതിനകത്ത് ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇന്ന പിണ്ണാക്കിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, കപ്പളി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, പരുത്തി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, ഫാം DOC ഇത്ര ഉണ്ട്, എന്താ വെച്ചാൽ നമ്മളെ ഫാം ഓയിൽ എടുക്കുന്നതിൻ്റെ വേസ്റ്റ് പിണ്ണാക്കിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പശുവിന് തീറ്റയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും, അതിനൊക്കെ അതിൻ്റെ ഒരു ശതമാനമുണ്ട്.
1: അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ തീറ്റ ഉണ്ടാക്കുന്നത്?
0: ഞങ്ങളിപ്പോൾ കുറച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയൊരു മില്ല് വന്നിട്ടുണ്ട്, ഈ പശുക്കളുടെ തീറ്റ പൊടിക്കുന്നത് ഫെബിൻ എന്നൊക്കെ പറഞ്ഞ് ആഷിയുടെ മില്ലിലാണ് നമ്മളിതെല്ലാം പൊടിച്ചുകൊണ്ട് വന്ന് ഇത് ചെയ്യാറുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നേരിട്ട് കണ്ട് ആ മില്ലിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്ന റേഷ്യോയിൽ നമുക്ക് പൊടിച്ച് കിട്ടും.
1: അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റെഡിമെയ്ഡ് തീറ്റ വാങ്ങുന്നതിനെക്കാട്ടിലും ചെലവും
0: ചെലവ് കുറവാണ്. പക്ഷെ റിസ്ക് ഇച്ചിട്ട് നമ്മൾ പോകണം, ഇതെല്ലാം എടുക്കണം. ചോളത്തിൽ തന്നെ 3-4 variety ചോളം ഉണ്ട്. എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗുണനിലവാരം കുറഞ്ഞതുണ്ട്, വാട്ടർ കണ്ടന്റ് കൂടിയതുണ്ട്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ നല്ല ചോളത്തിന് ചിലപ്പോൾ 1 രൂപ 50 പൈസ ഒക്കെ കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമേ എടുക്കുകയുള്ളൂ.
1: പിന്നെ ഈ നമ്മുടെ ഈ ഖരാഹാരത്തിന്റെ കൂടെ നമ്മൾ പുല്ല് കൊടുക്കണോ?
0: പുല്ല് കൊടുക്കും.
1: പുല്ലിന് വേണ്ടി പുൽകൃഷിയൊക്കെ ഉണ്ട്?
0: പുൽകൃഷി എനിക്ക് ഏകദേശം 4 acres സ്ഥലത്ത് പുൽകൃഷി ഉണ്ട്, വയലും കരയുമായിട്ട്.
1: സ്ഥിരം പുല്ല് കിട്ടും?
0: സ്ഥിരം പുല്ല്. ഉണക്ക് സമയത്ത് സ്ഥിരമായി കിട്ടിയല്ല, അന്നേരം ചിലപ്പോൾ നമ്മൾ സൈലേജിനെ പുറത്ത് സൈലേജിനെ ആശ്രയിക്കേണ്ടി വരും.
1: സ്വന്തം സൈലേജ് ഉണ്ടാക്കാറുണ്ട്?
0: സ്വന്തം സൈലേജ് ഉണ്ടാക്കാം.

0: ഇല്ലെന്ന് ഉറപ്പുവരുത്തി പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി പ്ലാസ്റ്റിക് ബാഗിൽ ടൈറ്റ് ചെയ്തിട്ടാണ് ക്യാനകത്ത് എയർ കയറാതെ അടച്ച് റെഡിയാക്കി വെക്കുന്നത്. വലിയ ക്യാനുകളുണ്ട്, വലിയ ക്യാനിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടാങ്കും ഉണ്ട്, സിമെന്റിന്റെ ടാങ്കും ഉണ്ട്. ടാങ്കിൽ നമ്മൾ ടാർപോളിയൻ ഇട്ട് ക്ലിയർ ചെയ്ത് അതിനെ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഒട്ടും വായു കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്ത കണക്ക് തന്നെ ഈ പ്ലാസ്റ്റിക് പൊതിഞ്ഞു വെച്ച് അതിന്റെ മേളിൽ വെയിറ്റും വെക്കും.
1: നല്ലപോലെ ചെയ്താൽ കുറേ കാലം ഇരിക്കും അല്ലേ?
0: കുറെ കാലം ഇരിക്കും. ഏകദേശം ഞാൻ 9 മാസം വരെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്, ഒരു തുള്ളി പോലും കേടായിട്ടില്ല.
1: നമുക്ക് വേനൽക്കാലത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ
0: ഉണ്ടാക്കി വെക്കാം. ലാർജ് സ്കെയിലിൽ നമുക്ക് പുല്ല് കിട്ടുമെങ്കിലും അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത്.
1: അത് തന്നെ അത് തന്നെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മാറുന്ന കാലാവസ്ഥ, ചിലപ്പം ഒത്തിരി ചൂടായിരിക്കും, ചിലപ്പം നല്ല മഴ. ഇപ്പൊ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ സമയത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്?
0: മഴക്കാലത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. മഴക്കാലത്തുള്ള ഒരു പ്രധാന പ്രശ്നം ഈച്ചകളുടെയും കൊതുകളുടെയും ശല്യം, അത് പെരുകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് മരുന്ന് കീഴൊക്കെ തളിക്കാറുണ്ട്. ചൂട് കാലമാണ് നമുക്ക് പശുക്കൾക്ക് ഏറ്റവും പ്രശ്നമാകുന്നത്. അവർ ചൂട് കാലത്ത് അവർക്ക് തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ട്, അയ വെട്ടാൻ ബുദ്ധിമുട്ട്.
1: ചൂട് പാർപ്പിടത്തിൽ സംവിധാനങ്ങളുണ്ട്.
0: നമ്മളിപ്പം അതിന് അടുത്ത പ്രാവശ്യം മിസ്റ്റൊക്കെ ചെയ്യാൻ ഫോഗിങ് സംവിധാനമൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം, എനിക്ക് കുറെ ഭാഗത്ത് GI ഷീറ്റാണ്. അപ്പൊ നമ്മളൊരു ഉച്ച സമയത്ത് പശുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഷീറ്റിന്റെ മേളിൽ വെള്ളം വീഴത്തക്ക ഒരു സംവിധാനം ചെയ്തപ്പോഴത്തേക്കും നല്ല AC അതേ കൂളിംഗ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സ്പ്രിംഗ്ലറും ഫോഗറും അടിക്കി ചെയ്താൽ പശുവിന് നല്ലൊരു
1: കുറച്ചും കൂടെ കംഫർട്ട് കിട്ടും.
0: അടുത്ത വർഷത്തേക്ക് നമ്മൾ അതെല്ലാം ഫാമിൽ ഫുള്ളായിട്ട് അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടേക്കുക. ഇപ്പം ഇനി മഴക്കാലമോ, ഇനിയിപ്പോ നമ്മൾ ചെയ്തിട്ടത് ഉപയോഗമില്ല. ഞങ്ങൾ ഈ ചൂടുകാലത്ത് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാ, അപ്പോഴത്തേക്ക് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോഴേക്ക് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷത്തേക്ക് നമ്മൾ അതെല്ലാം എല്ലാ സിസ്റ്റം എല്ലാം ചെയ്തു വെച്ചേക്കും. അതിന്റെ സാധനങ്ങൾ വരേണ്ട ഒരു
1: ഇവർക്ക് ആഹാരം തീറ്റ കൊടുക്കുന്നതും വെള്ളത്തിനുള്ള
0: സംവിധാനം. നമുക്കുള്ള തൊഴുത്തില്ലെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആക്കണം, എങ്കിൽ മാത്രമേ ലേബർ കുറയ്ക്കാൻ പറ്റൂ. ഞങ്ങൾക്കെന്ന് വെച്ചാൽ കാലത്തെ ഒരു 3 മണിക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരു 7 മണി ആകുമ്പോഴത്തേക്ക് എല്ലാം തീരും. ഞങ്ങൾ ആദ്യമേ പശുവിനെ മോർണിംഗിൽ ആദ്യമേ പശുവിനെ ചാണകം വാരി കുളിപ്പിക്കും. കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കറവ മെഷീൻ ഉപയോഗിച്ചാൽ കറക്കും, പിന്നെ കറവ സ്റ്റാർട്ടിംഗ് ആയി. ഈ കറവയ്ക്ക് മുമ്പേ തീറ്റ കൊടുക്കും. ഫീഡ് കൊടുത്ത് തീർന്നാലുണ്ടെ അവർക്ക് വൈക്കോലാണോ സൈലേജ് ആണോ പുല്ലാണോ അതും കൊടുത്ത് തീരും. കറന്ന് തീർന്ന് വരുന്നതിന് മുമ്പിട്ട് ഒരാൾ ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കും. ഞങ്ങൾ കറന്ന് തീർന്ന് പാലെടുത്തോണ്ടിറങ്ങുമ്പോൾ പിന്നെ അവർക്ക് കിടക്കാനായി, പിന്നെ ആരും ഒരേ ശല്യം ചെയ്യാൻ പോകണ്ട. പിന്നെ ഞങ്ങളൊരു 10:30, 10:30 ഞങ്ങൾ ഒന്നും കൂടെ നമ്മൾ കയറുമ്പഴേ അവർക്കറിയാം. കയറുമ്പഴേ അവർ ഓരോരുത്തർ എഴുന്നേക്കാൻ തുടങ്ങും. അപ്പം പിന്നെ വീണ്ടും ഒരു ചാണകം ഇടും, ആ ചാണകമെല്ലാം ജോലിക്കാരാ നീക്കം ചെയ്യും. കൂടുതൽ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളം അടിച്ച് അവരെ ഒന്ന് നനച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് അവർ നിൽക്കും. എന്നിട്ട് വീണ്ടും അതേ കണക്ക് കിടക്കും. പിന്നെ ഇവരെ ഇടയ്ക്ക് ചിലപ്പോൾ എഴുന്നേക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് അടുത്ത 2-2:30 ഇത് മോർണിംഗിൽ എങ്ങനെയായിരുന്നു അതേ കണക്ക്
1: കറവ.
0: 7 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ഭാഗത്ത് ആരും പോകുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടപ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കാം, കിടക്കാം.
1: വെള്ളമൊക്കെ
0: ഓട്ടോമാറ്റിക് ഫില്ലാവുന്നതാണ്. ഓട്ടോമാറ്റിക് നമ്മൾ അതിന്റെ പുല്ല് കൊടുക്കുന്ന തൊട്ടി മൊത്തവും ടെയിലിട്ടേക്കാണ്, അതിന് വെള്ളം കുടിക്കുന്ന ഡ്രിങ്കർ മൊത്തവും ഗ്രാനൈറ്റിൽ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പൊ അതിനകത്ത് അവർക്ക് നല്ല രീതിയിൽ കുടിക്കാൻ
1: കിടക്കുന്ന സ്ഥലമൊക്കെ മാറ്റുണ്ട്.
0: കുറച്ച് ഭാഗം മാറ്റുണ്ട്, കുറച്ച് ഭാഗം മാറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടീനാണ്. മാറ്റിൽ നിൽക്കുന്നവരെ ഒരു 3 മാസക്കാലം കഴിയുമ്പോഴത്തേക്ക് മാറ്റില്ലാത്തടത്തേക്ക് പോവും, മാറ്റില്ലാത്തടത്ത് നിൽക്കുന്നവർ മാറ്റിലേക്ക് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിൽ നിൽക്കുന്നവരുടെ കുളമ്പ് തെയ്യല, മറ്റവരുടെ കുളമ്പ് തെയ്യും. ഈ മാറ്റി നിൽക്കുമ്പോൾ അവരുടെ കുളമ്പ് കുറച്ച് വളരാനും എടുക്കാനും, അത് മാറ്റില്ലാത്തടത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവരൊന്ന് അതിനൊരു ഇതുണ്ട്. കറവക്കാലം ആകുമ്പോഴത്തേക്ക് മാറ്റി നിർത്തും. ഒരു 3-4 മാസം ചെനയാകുമ്പോഴത്തേക്ക് മാറ്റിൽ നിന്ന് മാറ്റും. വീണ്ടും 8 മാസം ചെനയാകുമ്പോഴത്തേക്ക് അവർ വീണ്ടും മാറ്റിൽ കയറും. അപ്പൊ അവർക്ക് കൂടുതൽ ആവശ്യകതയാണ് മാറ്റി കിടക്കാനപ്പോ ബോഡിക്ക് വെയിറ്റ് ഒക്കെ കൂടി പ്രഗ്നന്റ് ആകുമ്പോൾ അവർക്ക് പിടിച്ചെഴുന്നേക്കാം. അപ്പൊ മാറ്റി ചവിട്ടി അവർക്ക് നല്ല രീതിയിൽ എഴുന്നേക്കാം. അപ്പൊ ഒരു 7 മാസം 8 മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും അവർ മാറ്റിലേക്ക് കയറുക.
1: ഇതൊക്കെ സ്വയം എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ
0: പിന്നെ കൃത്യത നമ്മൾ ഒരു പശുവിനെ നമ്മൾ നിരീക്ഷിക്കും. എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴായാലും ഞാൻ രാത്രി 1 മണിയായാലും എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഞാൻ എന്റെ ഫാമിൽ കയറാതെ വീട്ടിൽ കയറിയല്ല. ഫസ്റ്റ് വന്ന് ഞാൻ എന്റെ ഫാമിലാണ് കയറുന്നത്, എന്നിട്ടേ ഞാൻ എന്റെ വീട്ടിൽ കയറുള്ളൂ. ഇനി നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഏതെങ്കിലും ഒരു പശുവിന് അകിടുവീക്കം ഉണ്ടെങ്കിലോ മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിലോ ഈ ഒരു അസുഖം ഉണ്ടെങ്കിലോ നമ്മൾ കൃത്യം ശ്രദ്ധിക്കുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും ആ ഫാമിന്റെ ഓണറാണെങ്കിലും അവർക്കറിയാൻ പറ്റും.
1: എല്ലാത്തിന്റെ
0: റെക്കോർഡ് കുത്തിവെച്ച ഡേറ്റ് വരെ, മരുന്ന് കൊടുത്ത ഡേറ്റ്, കംപ്ലീറ്റ് കാര്യങ്ങൾ. എന്തെങ്കിലും ഹെവി ആയിട്ട് ഇപ്പൊ തൈലേറിയ പോലുള്ള അസുഖങ്ങൾ വന്നാൽ അതെന്നാണ് വന്നത്, അതിന്റെ എത്ര ശതമാനം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ എഴുതി ആ പശുവിന്റെ സൂക്ഷിക്കും. നമ്മൾ തൈരേറി വന്നു പോയി എന്ന് പറഞ്ഞാൽ പശുവിനെ കൊടുത്ത് ഒഴിവാക്കലൊന്നുമില്ല. അതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന്റെ പൂർണ്ണസ്ഥിതി ആരോഗ്യത്തിലാക്കിയിട്ട് വീണ്ടും രണ്ടേലോ തൈലേറിയൊക്കെ വന്ന് ചാവാറായി പോയ പശുക്കൾ ഇപ്പോഴും ഏകദേശം രണ്ടു മൂന്നും പ്രസവിച്ചു.

0: എന്റെ ഫാമിൽ തന്നെ ഉണ്ട്.
1: അപ്പൊ ബിനുജി, നമ്മള് ഈ ക്ഷീരകൃഷി ചെയ്യുമ്പം ചില ആൾക്കാർക്ക് പ്രതീക്ഷിക്കുന്ന അത്ര ലാഭം കിട്ടാറില്ല. അപ്പൊ അവിടെ മിക്കവാറും സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെ ആയിരിക്കും?
0: ഇപ്പം ഒരു ഫാം ഒരു 10-15 പശുക്കളോ ഇപ്പം ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും വന്നിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ഇവിടെ വന്ന് ഒരു 10-15 പശുക്കളെ അങ്ങ് മേടിച്ച് ഇടും. അവരതിലൊരു പുല്ല് പോലും എടുക്കാൻ തയ്യാറാവുകയല്ല. ഒന്ന്, രണ്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർ വരും. ജോലിക്കാർ വരിക, അവർക്ക് ഇപ്പം 15 പശുക്കളെ നോക്കുന്നോളെന്ന് പറയും. അവർ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ശമ്പളം അവർക്ക് കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ അവർക്ക് പണി

0: അരമണിക്കൂറുകൊണ്ട് ചെയ്ത് കിടന്നിട്ട് അവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ നമ്മൾ നോക്കാം. നമ്മളല്ലാതെ അഞ്ചാ കുറെ പശു വാങ്ങിയിട്ടത്. പിന്നെ ഇതിൻ്റെ ഡ്രെയിനേജ് വെള്ളം പോലാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെ പല കർഷകർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അകിട് വീക്കം, ദൈനംദിന അകിട് വീക്കം. എനിക്കും ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൊഴുത്തിൽ നമ്മളൊരു ചാല് പോലെയൊക്കെ വെച്ചിട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പശുക്കൾ ചവിട്ടി അങ്ങോട്ട് കയറിയും ചവിട്ടി ഇറങ്ങിയും വെള്ളം അടിക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കയറിയൊക്കെ ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ, ഞാൻ നല്ല ഏതാണ്ട് രണ്ടടി താഴ്ചയിൽ ഓട പോലെ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഗ്രില്ലിട്ടേക്കുക. അപ്പം ഇതിൻ്റെ മേളിൽ നിന്ന് പോകുന്ന വെള്ളം ഒന്നും തിരിച്ച് അതിൻ്റെ മേളിലേക്ക് കയറിയല്ല. ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഈ വെള്ളം എല്ലാം പോകുന്നത്. നമുക്ക് അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും കയറി നടക്കാം. ഉണങ്ങി ഇണക്കിയിരിക്കും. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ മേളിൽ കൂടെ കയറി കാണാനോ. രണ്ട് എൻ്റെ ഇരത്തിൽ എന്ന് പറഞ്ഞാൽ വൺ സൈഡാണ്. പശു നിൽക്കുന്ന ഒരു 7 അടി വന്നതിന് ശേഷം പിന്നൊരു ഓട, പിന്നെ ഇവിടെ ഒരു 4 അടി 5 അടി. അത് ഞങ്ങൾക്ക് കറവ മിഷ്യൻ കൊണ്ടുപോകാനും അത്യാവശ്യം കുട്ടികളെ ഇങ്ങോട്ടൊന്ന് പിടിച്ചു കെട്ടാനും മറ്റ് പാലൊഴിച്ചു വെക്കാനും ഉള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ബാക്ക് ഏരിയ ഇട്ടേക്കുന്നത്. ഈ ബാക്ക് ഏരിയ കൂടെ പശുക്കൾ, ഒരു പശു നമുക്ക് അപ്പോൾ അസുഖം വന്നൊന്ന് എടുത്ത് പിടിച്ച് അങ്ങോട്ടൊന്ന് മാറ്റി കിടത്തണം, അല്ലെങ്കിൽ ഒന്ന് ഇറക്കി കൊണ്ടുപോകണം. പിന്നെ ചാണകം വരുന്ന അറബാന വെക്കാനും അതിൻ്റെ ട്രോളികൾ വെക്കാനും എല്ലാ പാല് കൊണ്ടുപോകുന്ന ട്രോളികൾ വെക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. കറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയി ട്രോളി കൊണ്ടുണ്ട്. ഇതെല്ലാം അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കയറിയാൽ മതി.
1: അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്
0: അത് ഇതെല്ലാം കൊണ്ട് അവർക്ക് അങ്ങ് ഇറങ്ങിപ്പോകാം. അന്നേരം പിന്നെ അവരുടെ പണി തീർത്ത് അവർക്ക് അങ്ങ് പോകാം. ഡെയിലി ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഞാനും അവരോടൊപ്പം
1: നിൽക്കുന്നതുകൊണ്ട്
0: ഞാൻ ചെയ്തെങ്കിൽ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും കൂടും. ഞാൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ എത്രമാത്രം ഒരു ജോലിക്കാരൻ എത്രമാത്രം ജോലി ചെയ്യാൻ വെക്കുമെന്ന് നമ്മൾ അറിയണം, ഓണർ അറിയണം. ഞാൻ കാലത്തി വന്നിട്ട് കുറെ ഓർഡർ കൊടുത്തിട്ട് പോയാൽ പോരാ. ഇപ്പം പറയാം, നിങ്ങളൊരു 30 കെട്ട് പുല്ല് വെട്ടിയിട്ടേക്കണേ. ഈ 30 കെട്ട് പുല്ല് വെട്ടി അവൻ ചുമന്ന് വീട്ടിൽ വരുമ്പോൾ അവൻ എന്തുമാത്രം ആയാസമുണ്ട്. ആ 30 കെട്ട് പുല്ല് അവനെ കൊണ്ട് വെട്ടാൻ കഴിയുമോ? ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം, ഇത് ദൈനംദിനം നടക്കേണ്ട കാര്യമാണ്. നമ്മളും കൂടെ കൂടുമ്പോൾ നമുക്കറിയാൻ
1: പറ്റും. അതനുസരിച്ച്
0: അവർക്കൊരു ഫ്രീ കൊടുക്കും. പിന്നെ അതിനകത്ത് ഇട്ട് കളഞ്ഞിട്ട് പോകുന്നവരെ നമ്മൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരാളെ പിടിച്ച കയറ്റുക. ആ ആള് പോകുമ്പോൾ വീണ്ടും അടുത്തൊരാളെ കൊണ്ടുവരിക. അത്യാവശ്യം നല്ലൊരാളാണെങ്കിൽ മാന്യമായുള്ള സാലറി കൊടുത്ത് അവരെ അങ്ങ്
1: നിർത്തും. പാലൊക്കെ എങ്ങനെയാണ് നമ്മള്?
0: പാല് നമ്മൾ കുറച്ച് ലോക്കൽ സെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ അടുത്തുള്ള ഒരു സംഘത്തിലാണ് കൊടുക്കുന്നത്. കൊട്ര ക്ഷീരസംഘം എന്ന് പറയുന്ന നല്ല സംഘത്തിന്റെ സപ്പോർട്ടാണ് നമ്മൾ ഇവിടം വരെ എത്താനുള്ളൊരു കാരണം. സംഘത്തില് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നല്ല സപ്പോർട്ടാണ് വെച്ചാൽ പശുക്കളെ വാങ്ങാനും എടുക്കാനും എന്ത് കാര്യം പറഞ്ഞാലും അവർ നമ്മളോടൊപ്പം ഉണ്ട്.
1: ഇത് നമുക്കൊരു പ്രോസസ്സിംഗ് ചെയ്യാൻ അങ്ങനെ വല്ലതും കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട്?
0: മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സംഘം നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോവേണ്ടി വന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം അവർ നല്ല കോപ്പറേറ്റീവും ആണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു ചെറിയ മാർജിൻ അതിൽ ബൈ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. പിന്നെ അവിടെ ലേബർ വെക്കണം. പിന്നെ അതിന് എനിക്ക് വളരെ കുറച്ച്, ഞാൻ വൈഫ് അമ്മ രണ്ട് കുഞ്ഞുങ്ങളാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ഞാൻ ബൈ പ്രോഡക്റ്റിലോട്ടൊക്കെ പോകണമെന്നുണ്ട്. പക്ഷേ എങ്കിൽ പിന്നെ ഇതിന്റെ എണ്ണം കൂട്ടണം, ജോലിക്കാരെ വീണ്ടും കൂട്ടണം. പിന്നെ അത്ര അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം
1: പോകും,
0: പക്ഷെ തൽക്കാലം ഇപ്പം പോകുന്നില്ല.
1: അപ്പൊ ഈ എന്ത് പറയുന്നത്, നമ്മുടെ ഈ ചാണകമൊക്കെ ഇതുമൊക്കെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ.
0: ചാണകം എനിക്ക് നമ്മുടെ വണ്ടിക്കാർ വന്നെടുത്തു പോകില്ല. പക്ഷെ നമുക്കതിന് ചെറിയ പൈസയെ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഷെഡൊക്കെ ചെയ്ത് ചാണകം ഉണക്കാൻ, ഉണക്ക ചാണകത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ആദ്യം എനിക്കും ഒരു തെറ്റായ ധാരണയായിരുന്നു എന്ന് വെച്ചാൽ, ഈ ചാണകം പിഴിഞ്ഞ് അതിന്റെ സ്ലറി പോയി കഴിയുമ്പോൾ അത് വെറും ചണ്ടിയാണല്ലോ, അത് കൊണ്ടുപോയാൽ കൃഷിക്കാർക്ക് ഉപയോഗം ഇല്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണമാണ്. പക്ഷേ അത് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതിന്റെ വേണ്ടാത്ത സാധനമാണ് ഈ വെള്ളം. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാണകത്തിന്റെ ഗുണനിലവാരം ഒന്നും പോകുന്നില്ല. അതിന്റെ ബാക്ടീരിയ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചാണകം ഈ പിഴിഞ്ഞ ചാണകത്തിനകത്ത് വലിയ പോരായ്മകളൊന്നുമില്ല. അത് ഇട്ട കൃഷികൾ ഞാൻ കാണിയൊക്കെ ചെയ്തു, നല്ല രീതിയിൽ തഴച്ചു വളരി,
1: നല്ല
0: വിലയും. ഞാനും പുല്ലിന് അവിടെ നിന്ന്, എനിക്ക് ചാണകം ഉണ്ടായിട്ട് പോലും ഈ പിഴിഞ്ഞ ചാണകത്തിന്റെ അടുത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന് 2-5 മൂടി പുല്ലൊക്കെ നട്ടു നോക്കി. അപ്പം പുല്ലൊക്കെ നല്ല രീതി, നമ്മൾ മറ്റേ ചാണകം ഇത് രണ്ട് ഒരേ സമയം തന്നെ 2 പോർഷനായിട്ട് തിരിച്ച് ഞാൻ ഒരു 10 പുല്ല് നട്ടിട്ട് ഈ 2 ചാണകവും ഇട്ടു കൊടുക്കുക.
1: എക്സ്പെരിമെന്റ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ.
0: പിന്നെ
1: ബിനുജി, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് തോന്നുന്ന സമയം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. താങ്കളുടെ എക്സ്പീരിയൻസ് അത്രയും അധികമാണ്. പക്ഷെ ഇന്ന് നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് വളരെ നന്ദി.
2: കഠിനാധ്വാനത്തിലൂടെ ക്ഷീരമേഖലയിൽ വിസ്മയം വിരിയിച്ച ബിനുവിന്റെ അറിവും അനുഭവങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. പശുവളർത്തൽ സംരംഭത്തിലൂടെ ജീവിത ഭദ്രത എങ്ങനെ ഊട്ടിയുറപ്പിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വിനുവിനെ ക്ഷീരമേഖലയിൽ പുതിയ വഴികൾ തേടുന്നവർക്ക് മാർഗദർശിയാക്കാം. വിനുവുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീ വിനു വി എന്നിന്റെ ഫോൺ നമ്പർ 9544575

8 3 6 നമ്പർ ഒരിക്കൽ കൂടി 9 5 4 4 5 7 5 8 3 6. ഇനിയൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചെറുപയർ ദേഹബലവും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്ന ധാന്യമാണ് ചെറുപയർ. രോഗമുക്തിക്ക് ശേഷം ക്ഷീണാവസ്ഥയിലുള്ളവർക്ക് ആഹാരമായും ഔഷധമായും ഇത് പ്രയോജനപ്രദമാണ്. ഇതര

0: പയർവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമാണ് ചെറുപയർ. കഫം, പിത്തം എന്നീ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ രക്തദോഷം, രക്തപിത്തം, നേത്രരോഗം, കരൾ വീക്കം, മഞ്ഞപ്പിത്തം, വയറിളക്കം, പനി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ ചെറുപയർ ഗുണകരമാണ്. ജ്വരം ശമിപ്പിക്കാനും ത്രിദോഷം നിയന്ത്രിക്കാനും ഫലപ്രദമാണിത്. വിത്ത്, വേര് എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ. ഇലയും തണ്ടും നല്ല കാലിത്തീറ്റയാണ്. വിത്തിൽ ആൽബുമിനോയിഡ്, സ്റ്റാർച്ച്, എണ്ണ, കൊഴുപ്പ്, നാരുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, വളരെ വേഗം ദഹിക്കുന്ന പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്.
1: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്.
2: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ എത്ര തേനീച്ച കോളനികൾ വയ്ക്കാം? ഉത്തരം, ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ ശരാശരി 20 വരെ തേനീച്ച പെട്ടികൾ സ്ഥാപിക്കാം. കൂടുതൽ പൂമ്പൊടിയും തേനും ലഭിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ പെട്ടികളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ ആശംസകളോടെ നന്ദി, നമസ്കാരം.
3: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ. ോ

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹരിനാരായണന്റെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം, ഹരിശങ്കർ പാടിയ ഗാനം, ചിത്രം എല്ലാം ശരിയാകും.

ഹരിനാരായണന്റെ രചന, പ്രകാശ് അലക്സിന്റെ സംഗീതം, സായി ഭദ്ര, അനാമിക പ്രകാശ്, ജോവാൻ ലിസബത്ത്, ക്രിസ്റ്റ മെറിൻ എന്നിവർ പാടിയ ഗാനം ചിത്രം വരയൻ.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

ഡാബിസും വിനായ് ശശികുമാറും രചിച്ച ഗാനം. ഡാബിസിൻ്റെയും അങ്കിത് മേനോൻ്റെയും സംഗീതത്തിൽ പാടിയത് ഡാബിസും റിഷ് എൻ കെയും. ചിത്രം ഗുരുവായൂരമ്പല നടയിൽ.

വിനായക് ശശികുമാറിന്റെ വരികൾക്ക് അങ്കിത് മേനോന്റെ സംഗീതത്തിൽ ആദിം മുഹമ്മദും അങ്കിത് മേനോനും പാടിയത് ചിത്രം വ്യസനസമേതം ബന്ധുമിത്രാദികൾ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. 52nd G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡുകളിന്മേൽ കരട് ചട്ടം തയ്യാറാക്കുന്നതിന് അഭിപ്രായം സ്വീകരിക്കാൻ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലൂടെ മയക്കുമരുന്ന് കൈവശം വച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേരാണ് അറസ്റ്റിലായത്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇംഗ്ലണ്ടിൽ നാളെ തുടക്കം. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമത്തിലൂടെ വ്യാപകമായി സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

മനോമഞ്ജത്തിൻ്റെയും മറ്റൊരു രചനയ്ക്ക് സുഷിൻ ശ്യാമിൻ്റെ സംഗീതം. രവിൽ മായൻകും, ക്ഷമിക്കണം, പ്രദീപ് കുമാർ പാടിയത്. ചിത്രം മിന്നൽ മുരളി.

മനോമഞ്ജിത്തിൻ്റെയും രാജശേഖരൻ്റെയും രചന, ജസ്റ്റിൻ പ്രഭാകരൻ്റെ സംഗീതം, ആനിയാമി വാഴപ്പള്ളി പാടിയത്. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്രഗാനത്തിൽ ഇനി AR റഹ്മാൻ ഈണം നൽകിയ ഗാനം. ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഗായകർ വിജയ് യേശുദാസും ചിന്മയും രക്ഷിത സുരേഷും. ചിത്രം ആടുജീവിതം.

നിതീഷ് നഡ്ഡേരിയുടെ രചന, ബിജുബാലിന്റെ സംഗീതം, ഷെഹബാസ് അമൻ പാടിയത്. ചിത്രം വെള്ളം, ദ എസൻഷ്യൽ ഡ്രിങ്ക്.

കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി സുഷിൻ ശ്യാമും സിത്താരയും പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സന്തോഷ് വർമ്മയുടെ രചന, ബിജുബാലിന്റെ സംഗീതം, ശ്രേയാ ഘോഷാൽ പാടിയത്, ചിത്രം രാമന്റെ ഏദൻ തോട്ടം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം, സുജാത പാടിയ ഗാനം, ചിത്രം മയിലാട്ടം.

ചലച്ചിത്രഗാനം തുടരുന്നു. ഇനി റഫീഖ് അഹമ്മദിൻ്റെ രചന, ബിജുപാലിൻ്റെ സംഗീതം. ചിത്രം സോൾട്ട് ആൻഡ് പെപ്പർ. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും നേഹ നായരും.

ഇനി മുരുകൻ കാട്ടാക്കടയുടെ രചന, ശരത്തിൻ്റെ സംഗീതത്തിൽ അൽക അജിത്തും ആനന്ദ് അരവിന്ദാക്ഷനും പാടിയ ഗാനം, ചിത്രം തത്സമയം ഒരു പെൺകുട്ടി.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് എൻ രവികിരൺ അവതരിപ്പിക്കുന്ന ചിത്രവീണ കച്ചേരി കേൾക്കാം. മൃദംഗം വെല്ലൂർ രാമഭദ്രൻ. ആദ്യം ഭാഗായനയ്യ എന്നാരംഭിക്കുന്നു രാഗം ചന്ദ്രജ്യോതി. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.

ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സതതം താവക എന്നാരംഭിക്കുന്നു രാഗം ഖരഹരപ്രിയ ആദിതാളം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാസുരഭി. ആദ്യഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ഹുസൈപ്പച്ചന്റെ സംഗീതത്തിൽ ബോംബെ ജയശ്രീ പാടിയത്. ചിത്രം ഒരേ കടൽ.

നിശ സുരഭിയിലടുത്ത ഗാനം അനിൽ പനച്ചൂരാൻ്റെ രചന, ബിജുബാലിൻ്റെ സംഗീതം, രാജീവ് കോടമ്പള്ളിയും സൗമ്യയും പാടിയത്. ചിത്രം അറബിക്കഥ.

നിശാസുരഭിയിൽ അടുത്ത ഗാനം യൂസഫ് അലി കേച്ചേരിയുടെ രചന, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം സ്നേഹം.

0: യും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കെ സി കേശവപിള്ളയുടെ സുഭാഷിത രത്നാകരം എന്ന കാവ്യത്തിലെ ഈ വരികൾ സംസാരിക്കുന്നത് നിരന്തരമായ പരിശ്രമവും ശുഭാപ്തി വിശ്വാസവും ഉണ്ടെങ്കിൽ ആർക്കും വിജയതീരമണയുവാൻ സാധിക്കുമെന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇംഗ്ലണ്ടിന് നേതൃത്വം നൽകിയ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വവിദ്യാലയമായ ഹാരോ സന്ദർശിക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രിയായ പൂർവ്വവിദ്യാർത്ഥിയെ സ്വീകരിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും നാടും ഒരുങ്ങി. വമ്പിച്ച അകമ്പടിയോടെ സ്വീകരിച്ചു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞ ശേഷം യുവതലമുറയോട് പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, യുവ സുഹൃത്തുക്കളെ ഒരിക്കലും പിൻവാങ്ങരുത്, ഒരിക്കലും ഒരിക്കലും ഒരിക്കലും. അത്രമാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. പക്ഷേ ഓരോ വാക്കും ആവേശത്തോടും ധീരതയോടും കൂടിയാണ് പറഞ്ഞത്. നമ്മുടെ പരിശ്രമങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്തിരിയരുത്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനും തത്വചിന്തകനുമായ ജി കെ ചെസ്റ്റർട്ടന്റെ വാക്കുകളിൽ, എത്ര കഴിവ് കുറഞ്ഞവനായാലും ഏൽക്കുന്ന ജോലി നന്നായി ചെയ്യുക. ഭയപ്പെടുന്നവനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭയം നമ്മുടെ ശത്രുവാണ്. ബൈബിളിലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 17:12 പറയുന്നു, ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകിയ വിശ്വവിഖ്യാതനായ ഹിപ്പോക്രാറ്റസ് ഗ്രീസിൽ ആവിഷ്കരിച്ച അത്യാധുനിക വൈദ്യശാസ്ത്രം അടിവരയിട്ട് അംഗീകരിച്ചിട്ടുള്ള മഹാതത്വം ഇപ്രകാരമാണ്, കോപവും ഭയവും ആത്മാവിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ യൂറോപ്പിനെ അമേരിക്കയും കേബിൾ ലൈൻ കൊണ്ട് ബന്ധിപ്പിച്ച മഹാനായ സൈറസ് ഫീൽഡ് അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്, ഇതൊരിക്കലും സാധ്യമല്ല, വെറുതെ പണം ചെലവഴിക്കരുത്. എന്നാൽ ഈ വാക്കുകൾക്കൊന്നും അദ്ദേഹത്തെ തളർത്താനായില്ല. അദ്ദേഹം ചെവി കൊടുത്തില്ല. ആദ്യ പരിശ്രമത്തിൽ 320 മൈൽ കേബിൾ സ്ഥാപിച്ചെങ്കിലും മുറിഞ്ഞുപോയി. സാമ്പത്തിക പരാധീനതയുണ്ടായി എങ്കിലും ഉദാരമതികളുടെ സഹായത്തോടെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. 4 പ്രാവശ്യം നടത്തിയ പരിശ്രമത്തിൽ പദ്ധതി വിജയം കണ്ടത് ചരിത്രം സാക്ഷ്യം നൽകുന്നതാണ്. പരാജയങ്ങളിലും സൃഷ്ടാവിനോട് പറ്റി നിന്നുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും അധ്വാനിക്കുമ്പോഴാണ് നിറമില്ലാത്ത പല സ്വപ്നങ്ങളും നിറമുള്ളതായി മാറുന്നത്. മഹാത്മാഗാന്ധി ഒരിക്കൽ പ്രസ്താവിച്ചു, എനിക്ക് ഈശ്വര വിശ്വാസമില്ലായിരുന്നെങ്കിൽ ഞാൻ നിരാശയിൽ കുടുങ്ങി വട്ടനാകുമായിരുന്നു. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ സൃഷ്ടാവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സൃഷ്ടിക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നത്. പരാജയങ്ങളിൽ പതറാതിരിക്കുവാൻ ദൈവത്തോട് പറ്റി നിൽക്കണം. ദൈവത്തെ ജീവിതത്തിൽ നിഷേധിച്ച ഷോപ്പൻഹോവർ മരണസമയത്ത് ദൈവമേ എന്ന് അലറി വിളിച്ചപ്പോൾ ചുറ്റും കൂടി നിന്നവർ അദ്ദേഹത്തോട് ചോദിച്ചു, ജീവിതത്തിൽ ദൈവമില്ല എന്ന് പഠിപ്പിച്ച താങ്കൾ എന്തിനാണിപ്പോൾ ദൈവത്തെ വിളിക്കുന്നത്? മറുപടിയായി അദ്ദേഹം പറഞ്ഞു, ദൈവമേ എന്ന് വിളിക്കുമ്പോഴാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്പമെങ്കിലും ശമനം തോന്നുന്നത്. പരാജയഭീതിയിൽ ജീവിത നൗക ആടിയുലയുമ്പോൾ അമരത്ത് ദൈവസാന്നിധ്യം ഉറപ്പുവരുത്തണം. ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കണം. ഓരോ പരാജയവും തിരിച്ചറിവുകളാണെന്ന സത്യം മറക്കാതിരിക്കണം. ഷേക്സ്പിയറുടെ വാക്കുകളിൽ, പരാജയങ്ങളെ ഓർത്ത് ബുദ്ധിമാന്മാർ വിലപിക്കാറില്ല, മറിച്ച് അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങൾ ശരിയായി ആലോചിക്കും.
1: ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11:04:30. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം.